നമസ്കാരം, സ്വാഗതം ശുഭദിനത്തിലേക്ക്, നല്ലൊരു പ്രഭാതത്തിലേക്ക്. പൂക്കളും മനുഷ്യനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്രകൃതി മനുഷ്യൻ്റെ വികാരങ്ങൾക്കും മനുഷ്യൻ്റെ ജീവിത പ്രക്രിയകൾക്കുമൊക്കെ സമ്മാനമായി നൽകുന്നതാണ് പൂക്കളും ഫലങ്ങളും പഴങ്ങളുമൊക്കെ. പൂക്കൾ വിരിയുന്നതും വാടുന്നതും കൊഴിയുന്നതുമൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചതേ രാജ്ഞി കണക്കേ നീ എന്നൊക്കെ പറയുന്ന കവിതാശകലങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. ഭൂമിയിലെ ഐശ്വര്യം അസ്ഥിരമാണെന്ന് മനുഷ്യരെ ഉണർത്താൻ വേണ്ടി പൂക്കളുടെ ജീവിതത്തെയാണ് ഉദാഹരണമായി എടുത്തത്. അതുപോലെ തന്നെ നമ്മളെ നോക്കി ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂക്കളിൽ വേറെയും ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ വിവിധ വികാരങ്ങളോടൊപ്പം നാം സഞ്ചരിക്കുമ്പോഴും പൂക്കൾ നമുക്ക് അഭിഭാജ്യ ഘടകമാണ്. പ്രണയിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പലപ്പോഴും പൂക്കളാണ്. നിഷ്കളങ്കതയുടെ സൗരഭ്യവും സൗന്ദര്യവും അതിനുള്ളതുകൊണ്ടാവാം. സ്നേഹത്തിൻ്റെ ഭാഷ്യം ചമയ്ക്കുവാൻ, പ്രണയത്തിൻ്റെ ഇഷ്ടങ്ങൾ ചേർത്തു വെക്കുവാൻ പൂക്കളെ നാം ഒരു മാധ്യമമായി സ്വീകരിച്ചത്. പിന്നീട് ജീവിതത്തിൻ്റെ പല വേളകളിലും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിൽ നാം പൂക്കൾ കൊണ്ട് വീടുകളും അമ്പലങ്ങളും വിളക്കുകളുമൊക്കെ അലങ്കരിക്കാറുണ്ട്. മരിച്ചവരോടുള്ള ആദരസൂചകമായി പൂക്കൾ വിതറാറുണ്ട്. വിവാഹവേളയിൽ മുല്ലപ്പൂ അണിഞ്ഞ പെൺകുട്ടിയും ആദ്യ രാത്രിയിൽ മുല്ലപ്പൂ വിതറിയ കിടക്കയുമൊക്കെ ചില വ്യത്യസ്തമായ സങ്കല്പങ്ങളും സന്ദേശങ്ങളുമാണ് നമുക്ക് പകർന്നു തരുന്നത്. നാം പൂക്കളിൽ കിടക്കുമ്പോൾ അതാദ്യ രാത്രിയും സന്തോഷകരമായ രാത്രിയും, നമ്മുടെ മേൽ പൂക്കൾ ഉറങ്ങുമ്പോൾ അത് ദുഃഖസാന്ദ്രമായ ദിവസവുമായി മാറുമെന്ന് നമുക്കറിയാവുന്നതാണ്. ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ പ്രകൃതികളിൽ കാണുന്ന പലതും ഭക്ഷിക്കാനും ആസ്വദിക്കാനും എന്നതിനപ്പുറത്ത് പലതും പഠിക്കാനും ചിന്തിക്കാനും കൂടിയാണ്. ഒരു പൂവ് കൈവച്ചുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി ഒരു 10 നിമിഷം എവിടെയെങ്കിലും തനിച്ചിരുന്നാൽ നിങ്ങളുടെ ഭാവനയുടെയും ചിന്തകളുടെയും, അല്ലെങ്കിൽ ആ പൂക്കൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്നായി പതിയും. കണ്ടു കളയാനും തിന്നു തീർക്കാനുമല്ല, ചിന്തിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനുമാണ് ഈ പ്രകൃതി പല സന്ദർഭങ്ങളും നമുക്കൊരുക്കിയിരിക്കുന്നത്. തിരിച്ചറിയാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പാർട്ടിയാണ് ഓണമാരാഘോഷമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ, ഡോ ശശി തരൂർ എം പി, എംഎൽഎമാരടക്കം ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.
1: സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചലിന്റെ ആഘോഷ തിമിർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണമാഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിംഗിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: എല്ലാ പ്രധാന നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി ജനങ്ങൾ വൻതോതിൽ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഷാഡോ പോലീസ് പ്രധാനമായും നിരീക്ഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 53 ഷാഡോ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൌണ്ട്, കെ വി ആർ ടവറിന് സമീപമുള്ള മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക QR കോഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
1: തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമം മൈതാനം, വി പാർക്ക്, ചിന്നക്കട, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെന്റുമായി കൂടി ആലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി.
3: ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ കെ പ്രവീൺകുമാർ എംഎൽഎ അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായിരുന്നു.
1: സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരത്തിലെ തിക്കും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ, അടിയന്തര സേവന വാഹനങ്ങളുടെ സുഗമമായ യാത്രയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൌജന്യ പാർക്കിംഗ് സൌകര്യം ഒരുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഓണദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ കൊയിലാണ്ടി നഗരത്തിലൂടെ ലോറികൾ, മൾട്ടി ആക്സൽ ട്രെയിലറുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കും. ബസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. മെയ് 18 വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാസൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നട അടയ്ക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ ആരംഭിക്കും. പരപ്പിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ MLA വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയ മലയിലെ 4 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ ചെലവിലാണ് സബ് സെന്റർ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് ദാണ്ട് ഇവിടെ എൻ്റെ റേഡിയോ 91.2 ഇന്ന് ഉത്രാട ദിവസവുമായിട്ട് നമ്മൾ ദാ ഓണാട്ടുകര പാസഞ്ചർ ഇന്നിവിടെ രാവിലെ എത്തിയിരിക്കുകയാണ്. ഉത്രാടപ്പൂനിലാവേവാ എന്നാ ആ പാട്ടൊക്കെ കേട്ടോണ്ട് എല്ലാവരും രാവിലെ ഉത്രാടത്തിനൊക്കെ ഉത്രാടത്തിൻ്റെ ആ ഒരു പുലരിയിൽ നിന്ന് എത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ ഒരു ഇത്തിരി മഴയൊക്കെ ഇച്ചിരി കൂടുതലാണ് അല്ലേ. ഓണം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ദിവസത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ദിവസമാണ് ഉത്രാടം എന്ന് പറയുന്നത്. പൂക്കളം ചിലപ്പോൾ പൂർത്തിയാക്കാനായിട്ടുള്ളൊരു തിരക്കിലായിരിക്കും, സദ്യയ്ക്കുള്ള അവസാന ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. ഓണക്കോടി വാങ്ങാനായിട്ട് ചിലപ്പോൾ ഈ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് ചിലപ്പോൾ ഒരു ഓട്ടം ഉണ്ടാകും. പക്ഷെ ഉത്രാടത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എന്താണെന്നറിയാവോ? നമ്മൾ കാത്തിരുന്ന ഒരു സന്തോഷം ഇനി തൊട്ടടുത്തെത്തി എന്നുള്ളൊരു ഫീലിംഗാണ്. അത് നാളെ തിരുവോണമാണ് എന്നുള്ളൊരു ഫീലിംഗാണ്. ചില സന്തോഷങ്ങൾ അങ്ങനെയാണ് അല്ലേ. അത് കിട്ടുന്ന ചില നിമിഷത്തേക്കാൾ മനോഹരമായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ്. പണ്ടത്തെ ഓണം ഓർക്കുമ്പോൾ ഉത്രാടത്തിൻ്റെ ആ കാത്തിരിപ്പും ഒരു പ്രത്യേക മധുരമുണ്ടായിരുന്നു. പുതിയ ഉടുപ്പ് കിട്ടുമോ എന്ന ആകാംക്ഷ, സദ്യയിൽ എന്തുണ്ടാകും എന്നൊക്കെയുള്ളൊരു കൗതുകം, ബന്ധുക്കൾ എപ്പോൾ എത്തും എന്നുള്ളൊരു കാത്തിരിപ്പ്. കാലം മാറി, ഓണം മാറി, പക്ഷെ ഓണത്തെ കാത്തിരിക്കുന്ന ആ മനസ്സ് ഇന്നും അതേപോലെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാണ്ട ഒരു ഉത്രാടം നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയ.

0: ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
1: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാണ്. ഈ മൈൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്. പിന്നെ ഓണ സമ്മാനം വെച്ചാൽ ടൊയോട്ട ഗ്ലാൻസ് കറിൽ കറങ്ങാം.
0: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
9: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
10: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: TNC Apply.

ഓണം തിരുവോണം വരവായി മലയാള നാടിൻ്റെ പൊന്നോണം.

0: യോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്തരവാപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരമ്പരാഗത നയതന്ത്ര രീതികൾക്കപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിയമിതരാകുന്ന രാജ്യങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് 2025 ബാച്ച് ട്രെയിനി ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നുഴഞ്ഞുകയറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ 9-ാമത് ദേശീയ സുരക്ഷാ സ്ട്രാറ്റജീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെയും തീവ്രവാദവൽക്കരണത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഹാർ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനും UAPA കേസുകളോട് സമഗ്രവും സംയോജിതവുമായ സമീപനം സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ, കേന്ദ്ര സായുധ സേനകളുടെയും പോലീസ് വിഭാഗങ്ങളുടെയും മേധാവികൾ തുടങ്ങി 850-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ചയായി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Progress on market access, removal of tariff and non-tariff barriers, strengthening payment mechanisms and stronger business-to-business engagement will be critical for addressing this imbalance and achieving our shared objective of $100 billion in bilateral trade by 2030.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിലെത്തി. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായും ശ്രീ ഡോവൽ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മലാ സീതാരാമൻ സംസാരിക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: India has a domestic demand which was earlier expected to be about $100 billion for semiconductors by 2030, but looking at the growing incomes and increasing numbers of people coming into the middle class, their ability to buy electronic goods is significantly high, and that demand has translated into a potential semiconductor market of $150 billion in the next 5 years.
0: പശ്ചിമബംഗാളിൽ പൌരത്വ ഭേദഗതി നിയമപ്രകാരം ഹിയറിംഗുകൾ നടത്താനും അർഹരായ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകാനും സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകദേശം 230,000 അപേക്ഷകരിൽ 23,000 പേർക്ക് ഇതിനകം പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരോട് CAA പ്രകാരം പൌരത്വത്തിനായി അപേക്ഷിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി ഇന്ന് ഉത്രാടം. സദ്യവട്ടങ്ങളൊരുക്കിയും ഒത്തുകൂടിയും മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വർണ്ണാഭമായ തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 2 യു എൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെടുകയും 7 പരിക്കേൽക്കുകയും ചെയ്തു. യു എൻ കേന്ദ്രങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ഇറാൻ പൂർണ്ണമായി തള്ളി. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശേഷി നിലവിൽ യുഎസിനില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെങ്കിലും 9 ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും.
0: ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിന്റെ 2 ദിനം ധ്രുവ് ജുറൈലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 1 ഇന്നിംഗ്സ് 9 503 എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലയർ ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ധ്രുവ് ജുറൈൽ 115 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ദേവ്ദത്ത് പടിക്കൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 ദിനം കളി നിർത്തുമ്പോൾ 2 നഷ്ടത്തിൽ 8 റൺസ് എന്ന നിലയിലാണ്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഇവയുടെ കയറ്റുമതി നയം സർക്കാർ നിരോധിതമെന്നതിൽ നിന്നും സ്വതന്ത്രമെന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതായും DGFT അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി UGC, AICTE എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു. യുവ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഖേലോ ഭാരത് പദ്ധതിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. ഇത് ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. 1 ഇന്നിംഗ്സ് 9 503 എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ യു എൻ ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ചേട്ടാ, ഉത്രാടം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതിനല്ലേ മൈജിയുടെ ഉത്രാട പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
3: കീർത്തന ഹൈ പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈ പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈ പവർ വാഷിംഗ് സെന്റർ, പദാരം.
4: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
7: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
6: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
7: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
8: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. ഉത്രാട ദിനവും ഇന്ന് നബിദിനം ഒക്കെയാണ്. അപ്പം രണ്ട് ആഘോഷങ്ങളൂടെ ഇങ്ങനെ ഒത്തുചേർന്ന് വന്നൊരു ദിവസമാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു നബിദിനാശംസകളും ഉത്രാട ദിനാശംസകളും ഒക്കെ നേർന്നുകൊണ്ട് രാവിലെ നമ്മുടെ ഓണാട്ടുകര പാസഞ്ചർ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കുറച്ചധികം വളരെയധികം തിരക്കിൽ നിൽക്കുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും. ചിലർക്ക് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇന്ന് മുതലൊരു 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴായിരിക്കും പെട്ടെന്ന് എല്ലായിടത്തും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുവിധമൊക്കെ ഇങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ ഒതുക്കിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഓണക്കോടി എടുക്കാൻ തന്നെ ഇന്നത്തെ ദിവസം ചിലരിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളത്തിനൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒന്ന് ആലോചിക്കുക, റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഇന്നലെ മുതൽ മെനയാന്നൊക്കെ 2 ദിവസം മുതലേ നല്ല തിരക്കാണ് റോഡുകളിൽ. അപ്പോൾ എല്ലാവരും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അത്ര വെപ്രാളം ഒന്നും പിടിക്കുകയൊന്നും വേണ്ട. കുറച്ചൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇപ്പൊ താമസിച്ചാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, താമസിക്കുന്നു എന്നുള്ളൊരു ഇഷ്യൂ അല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പതുക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ റോഡിൽ കൂടെ ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ എങ്ങനെ പോകുന്നവരാണെങ്കിലും വളരെയധികം സൂക്ഷിച്ച് യാത്ര ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. ഓപ്പോസിറ്റ് വരുന്നതും ഇപ്പം നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് പോയില്ലെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡും നോക്കുക, ഓപ്പോസിറ്റ് സൈഡും നോക്കുക. വണ്ടിയിൽ പോകുന്നവരൊക്കെ നല്ല സൂക്ഷിച്ച് തന്നെ യാത്ര ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ആരും വെപ്രാളം പിടിച്ച് സ്പീഡിൽ ബൈക്ക് ഓടിക്കുകയോ കാർ ഓടിക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. നമുക്ക് വീട്ടിൽ ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നിങ്ങളെന്ന് പറയുന്നത് ഓരോ മനുഷ്യരും അത്രയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഉത്രാടം. നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം RJ സുമയ.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്ററും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ്. ഇന്ന് നമ്മൾക്ക് ഓണവും നബിദിനവും ഉത്രാട ദിനാശംസകളും ഒക്കെ നേർന്നുകൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്രാടത്തിലും ഈ തിരക്കുകൾക്കിടയിലും നമ്മളൊരു കാര്യം മറക്കരുത്, ഓണം ആഘോഷിക്കുന്നത് വീടിനെ അലങ്കരിക്കാനല്ല, മനസ്സുകളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആരൊക്കെയാണ് നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഒത്തുകൂടുന്നത്, ആരൊക്കെ ഇങ്ങനെ വളരെ അക്ഷമരായിട്ട് കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ എത്തിച്ചേരാൻ? പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബം ഒത്തുള്ള ഒരു ആഘോഷമാണ് ഓണം എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളുടെ കസിൻസ് ആയിരിക്കും അല്ലേ, കസിൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ കൂടുതൽ വളരുന്നത് ഇത്തരം ഒത്തുചേരലിലൂടെയാണ് അല്ലേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ പൂക്കളം ഇട്ട് തുടങ്ങുമോ, ഓണക്കോടിയാണോ, സദ്യയാണോ, അതോ ദൂരെയുള്ള ആരെങ്കിലും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ഒരു സന്തോഷമാണോ? ഒരു പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഉത്തരവായിരിക്കും അല്ലേ. പക്ഷെ ഉത്രാടത്തിനൊരു പ്രത്യേകതയുണ്ട്, നാളെ ഓണമാണ് എന്നുള്ള ആ ഒരു സന്തോഷമാണ് ഉത്രാടത്തിൻ്റെ ഈ ഒരു ദിവസത്തിൽ എല്ലാവരെയും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. ചെറുപ്പത്തിൽ ഉത്രാടം എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓണക്കോടി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും, പൂക്കളം എത്ര വലുതാണെന്ന് നോക്കും, സദ്യയിൽ പായസം എത്ര തവണ കഴിക്കാമെന്ന് കണക്ക് കൂട്ടും. പക്ഷെ വളർന്നപ്പോൾ ഓണത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി മാറിയില്ലേ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വലുതാകുമ്പോൾ, കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ആരും അങ്ങനെ പ്രത്യേകിച്ച് ജോലികളൊന്നും നമുക്ക് തരത്തില്ലല്ലോ വീട്ടിലൊക്കെ ചെയ്യാൻ. വലുതാകുമ്പോഴായിരിക്കും ആ നീ അത് ചെയ്, നീ ഇത് ചെയ്, നീ അങ്ങോട്ടേക്ക് പോവോ, നീ ആ കുട്ടികളെ നോക്കിയേ. പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കുന്നതൊക്കെ ഈ മുതിർന്നവരുടെ ഒരു ജോലിയായിട്ട് അപ്പോഴേക്കും അങ്ങ് മാറിക്കഴിയും. അതാണ്. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും നബിദിന ആശംസകൾ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആയുസ്സും ആരോഗ്യത്തോടൊക്കെ ഇരുന്ന് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു.
0: കറക്റ്റായില്ലേ?
1: ഓക്കെ, ഞാനേ പെട്ടെന്ന് എണീറ്റ് വന്ന ശബ്ദം ഒന്ന് ഇടറിപ്പോയി. അപ്പം ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണം ഒരു മനോഹരതയാണ്, വളരെ സന്തോഷമുള്ളതാണ്. അപ്പം എന്റെ ചെറുപ്പത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ഓണം ആകുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഓണത്തിന് ക്ഷണിക്കാറുണ്ട് സദ്യ കഴിക്കാന്. അപ്പം ഓണപ്പൂക്കളൊക്കെ ഓണപ്പൂക്കളൊക്കെ ഇടുമല്ലോ, അന്നേരം ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് പൂക്കളൊക്കെ ശേഖരിച്ച് ഇടാറുള്ളത്. പക്ഷെ അതിന്റെ ഒരു ത്രില്ല് വേറെയാണ്. പക്ഷെ ഇന്ന് അങ്ങനല്ലല്ലോ, ഇന്നങ്ങനെ പൂവൊന്നും പറിക്കാൻ ആരും ഇറങ്ങാറില്ല, എല്ലാം വാങ്ങിച്ച് ചെയ്യുന്നൊരു ഓട്ടം. പിന്നെ നമ്മുടെ വീട്ടുകളിൽ തന്നെ ചെടികളൊക്കെ വെച്ച് സംരക്ഷിച്ച് നല്ല മനോഹരമായ പൂക്കൾ നമ്മളെ വീട്ടിൽ തന്നെ അവരവരുടെ വീട്ടിൽ തന്നെ എടുക്കാന്നുള്ള ഒരു സിറ്റുവേഷൻ ആയല്ലോ. പഴയ കാലത്തിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂക്കളെ തേടി പോവാണ്, പല പല സ്ഥലങ്ങളിൽ പോയി പല പല വീട്ടുകളിൽ കയറി എവിടൊക്കെ പൂക്കളുണ്ട് അതിനെ എല്ലാം കൊണ്ടുവന്ന് മനോഹരമായ ഓണപ്പൂക്കളെ ഒരുക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പോയി പലയിടത്ത് നടന്നത് വെച്ചിക്കൊണ്ട് വരികയാണ്, അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ നമുക്ക് എന്റെ ഫ്രണ്ട്സ് തന്നെ ഞങ്ങൾക്ക് ഓണ ഡ്രസ്സുകൾ ഓഫർ ചെയ്യാറുണ്ട്. ഞങ്ങൾ തിരിച്ചു അങ്ങോട്ട് ഒരു വലിയൊരു ബന്ധമാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് വലിയൊരു സ്നേഹബന്ധമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഓണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഓരോ ഓണത്തെയും വരവേൽക്കുന്നത്. അതൊക്കെ ഒരു വലിയൊരു കാലഘട്ടം മാറിക്കഴിയും. പക്ഷെ ആ പഴയ കാലത്തിനെക്കാട്ടി ഒരുപാട് ഡിഫറൻസോടാണ്. എന്ന് വെച്ചാൽ ഡ്രസ് കോഡ് ഇപ്പം ഒരു മൂന്ന് പേര് കൂടി ചേർത്ത ഡ്രസ് കോഡ് അങ്ങ് പ്രൊസീഡ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ ആയി മാറിക്കഴിഞ്ഞ് എങ്കിലും ഓണം വൈഫാണ് അത് തിളങ്ങിക്കൊണ്ടേ ഇരിക്കട്ടെ. മുന്നോട്ട് മുന്നോട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണപ്പുടവ അണിഞ്ഞ് സദ്യ കഴിച്ച് എല്ലാരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു, അതിനോടൊപ്പം നബിദിനാശംസകളും നേരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ വിശേഷങ്ങളും എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കാം. അപ്പൊ പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ സുമയ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC Apply.

0: ഉത്രാടം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
1: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ ഇ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
0: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ സുമയാണ്. അപ്പോ ഇന്ന് ഉത്രാട ദിനവും ഒക്കെ ആയിട്ട് തിരുവോണത്തിന്റെ തലേന്നത്തെ ആ ഒരു ദിവസത്തിന്റെ ആ ഒരു തിരക്കിലും ആ ഒരു ഓട്ടപ്പാച്ചിലും ഒക്കെയാണ് എല്ലാവരും എന്ന് പറയുന്നത്. ഇതുവരെ എല്ലാവരും പൂക്കളൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഇട്ടേക്കുവാണോ? ചിലപ്പോ നാളെ തിരുവോണം ആയതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ഒരു പെടാപ്പാടായിരിക്കും നാളത്തെ ആ തിരുവോണത്തിന് ഇടാനുള്ള ആ ഒരു പൂക്കളത്തിന്റെയൊക്കെ അല്ലെ. എല്ലാവരും അതിന്റെയൊക്കെ ഒരു ഓട്ടത്തിലായിരിക്കും. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ.
2: നമസ്കാരം.
3: നമസ്കാരം.
2: അതെ,
3: കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ട്. നമ്മളെ സൃഷ്ടിച്ചതും ഈ ലോകവും നമ്മളെ എല്ലാം സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട്. അതാണ് നമ്മള് പല മതത്തിലും പല രീതിയിലും പറയുന്ന നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു താല. അള്ളാഹു താലയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അള്ളാഹു താലയുടെ ഇഷ്ടങ്ങൾ മാത്രം കാണിച്ച് ജീവിക്കുന്ന ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മഹാവ്യക്തിയുടെ ജന്മദിനമായിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നുള്ളത്. കാരണം നന്മകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു താലയുടെ ഇഷ്ടങ്ങളനുസരിച്ചാണ് മഹാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ മനുഷ്യരടത്തും എല്ലാം വിളിച്ചു പറഞ്ഞത് ആ മഹാൻ വഴിയാണ്. അപ്പം അത് ഇന്ന് നമ്മള് ആ മഹാന് വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങള് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പുഞ്ചിരി പോലും ദാനമാണെന്ന് പഠിപ്പിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയലത്തുകാർ പട്ടിണി കിടക്കുമ്പം സ്വന്തം വയറ് നിറക്കരുതെന്ന് പഠിപ്പിച്ച ഒരു മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളില്ലാത്ത മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ചതാണ്. കാരണം മാതാപിതാക്കളില്ലാത്തവരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്മകൾ മാത്രം ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ്. അത് എനിക്ക് തോന്നി എല്ലാ മതത്തിലും ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്, പാവത്തുങ്ങളെ സഹായിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും,
2: അതായത് നമുക്ക് ഒരുപാട് ആഘോഷങ്ങളും നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ തരുന്ന ഒരുപാട് കാര്യം, നമുക്കൊരു ഒരു ഉത്സവമാണ് അല്ലേ ഓരോ ആഘോഷങ്ങളും എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഓണം എന്നൊക്കെ പറയുന്നത് ഒരു ഉത്സവം പോലെ തന്നെയാണ്. അപ്പം ഈ രണ്ട് ആഘോഷങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ആഘോഷത്തിൻ്റെ പരിധി വിടാനോ അല്ലെങ്കിൽ നമ്മൾ ആ ആഘോഷങ്ങൾ എന്താ പറയുക, നമ്മൾ അത് പരിധി വിട്ട് മുന്നോട്ട് പോകാനോ ഒക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമുക്ക് എല്ലാത്തിനും നമ്മളുടെ ലിമിറ്റേഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബോർഡറിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നല്ല രീതിയിൽ ആഘോഷിക്കാം. അപ്പം ഒരാഘോഷങ്ങളും ആരെയും വേദനിപ്പിച്ചു കൊണ്ടാവരുത്, ഒരാഘോഷങ്ങളും ചെയ്യുന്നത് ആരെയും എന്താ വിഷമപ്പെടുത്തിക്കൊണ്ടും ആവരുത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം പ്രത്യേകിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഓണാഘോഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹരമൊക്കെ കൊണ്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളൊന്ന് സൂക്ഷിക്കുക, നമ്മളൊന്ന് പൊടിക്കി സൂക്ഷിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഓടാനായിട്ട് ഓണാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഓടാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നാളെ ഓണം വരുന്നു എന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പൊടിക്കൊന്ന് നമ്മളൊന്ന് സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ആരെങ്കിലും വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വിളിക്കും. ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരെയൊക്കെ നിങ്ങളിങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു ഓണാശംസയൊക്കെ വിളിച്ചു നിന്നിരുന്നോളൂ കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
4: നമസ്കാരം സുമയ്യ.
2: നമസ്കാരം. ഉത്രാടം ഒക്കെ ആയിട്ട് എന്തോ ഉണ്ട്?
4: ഓണമായിട്ട് ഓണം ഒരുങ്ങുന്നതേ ഉള്ളു കുട്ടാ.
2: ഓണം ഒരുങ്ങുന്നതേ ഉള്ളു. ഓക്കെ, ഓണ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി?
4: എവിടെ, പടിവാതിലുള്ള ഇങ്ങനെ നിക്കുക. കേറി വരണ്ടേ? നാളെ കേറി വരും.
2: നാളെ കേറി വരും. അപ്പൊ എന്തൊക്കെ, എവിടെ വരെയൊക്കെ ആയി ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ? എല്ലാം ആയി. അപ്പം വീട്ടില് എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ?
4: വീട്ടില് മക്കള് വന്നാലേ ഉള്ളു ആഘോഷം. ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ആഘോഷിക്കാനാണ്.
2: ഓക്കെ ഓക്കെ.
4: മക്കളെ കെട്ടിച്ച മക്കളും പേരക്കുട്ടികളും ഒക്കെ വരുമ്പോ ആഘോഷമാവും.
2: ആഘോഷമാവും. ഓക്കെ ഓക്കെ.
4: എനിക്ക് എന്റെ ജലീല, സെലീന, പിന്നെ റസാന, എല്ലാവർക്കും എന്റെ റേഡിയോയിലുള്ള എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്റെ നിവിദിനാശംസകൾ.
2: എല്ലാവർക്കും നിവിദിനാശംസകളും കൂടെ നേർന്നിരിക്കുകയാണ് അല്ലേ?
4: അതെ അതെ, അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ.
2: അത് മറക്കാൻ പാടില്ലല്ലോ. അതെ അതെ, രണ്ടാഘോഷങ്ങളും കൂടെ ഒരുമിച്ച് വരുമ്പം ആ രണ്ടാഘോഷങ്ങൾക്കും കൂടെ പ്രാധാന്യമൊക്കെ നൽകി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ?
4: അതെ അതെ അതെ അതെ, എല്ലാം നമുക്ക് ഒരുപോലെ അല്ലേ?
2: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് എല്ലാവർക്കും തന്റെ നിബിദിനാശംസകളൊക്കെ നേർന്നുകൊണ്ട് രാവിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശംസകൾ അയക്കുന്നതും ആ ഒരു തിരക്കിലൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ആശംസകൾ നേരാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവരെ ഒന്ന് വിളിച്ചിട്ട് ആശംസകളൊക്കെ നേർന്നോളൂ കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
5: എല്ലാ എന്റെ റേഡിയോയുടെ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോയ്ക്കും റേഡിയോയുടെ അണിയറയിലും ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സൂപ്പറാണ് ദിനാശംസകൾ. ഒപ്പം എല്ലാവർക്കും നബിദിനാശംസകളും.
2: എല്ലാവർക്കും നബിദിനാശംസകൾ. അപ്പൊ എന്തൊക്കെയാണ് ഓണമായിട്ടും നബിദിനം ഒക്കെ ആയിട്ടും ഒക്കെ ഉള്ള ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ?
5: ക്ലൈമറ്റ് വളരെ മോശമാണ്, നമുക്ക് അത്ര പ്ലസന്റ് അല്ല. മഴയാണ്, പിന്നെ എല്ലാം ഈ രണ്ടും രണ്ട് വിശേഷങ്ങളും ഒത്തിരി നല്ല ഓർമ്മകൾ തരുന്ന വിശേഷങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഓണം ഉത്രാടം ആണെങ്കിലും നബിദിനം ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്കാൾ ബാല്യകാലങ്ങളിലായിരുന്നു കുറെ കൂടെ ഇതിനൊക്കെ ഒരു മാധുര്യം കൂടുതലുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഓണത്തിന് പണ്ട് നമുക്ക് ഓണം എന്നൊക്കെ പറയുമ്പം വിശേഷം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും വിശേഷമായിരുന്നു. ഇന്ന് അത് ആഹാരത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, വസ്ത്രത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ തരത്തിലും നമുക്ക് ലഭ്യമാകാതിരിക്കുന്ന പലതും ലഭ്യമാകുന്നത് ആ സമയങ്ങളിലാണ്. പക്ഷെ ഇന്ന് കാലം മാറി, എല്ലാവരുടെയും സ്ഥിതികൾ മാറി, എല്ലാവർക്കും എപ്പോഴും എല്ലാം ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ ആ എന്ത് പറയുന്നു ആ നൊസ്റ്റാൾജി എന്ന് പറയുന്ന രീതിയിൽ ഇതൊക്കെ ആഘോഷിച്ചങ്ങ് പോവുക ചെയ്യുന്നത്. പണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും പറയാം എന്തോ ഈ പണ്ട് പണ്ട് പണ്ട് എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ അങ്ങ് ഒരു പണ്ട് മത്സരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രണ്ട് കാലഘട്ടത്തിലെയും ജീവിക്കാനും അതിന്റെ മാധുര്യം ആസ്വദിക്കാനും പറ്റിയതുകൊണ്ടാണ് നമ്മളെപ്പോഴും പലതും പറയുമ്പോൾ ഉദാഹരണങ്ങളായിട്ട് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോഴിങ്ങനെയാണ് എന്നൊരു താരതമ്യത്തിലേക്ക് പോകുന്നു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നബിദിനവും അതുപോലെ തന്നെ ആയിരുന്നു പണ്ട് കാലത്ത്. നമുക്കിവിടെ അടുത്ത് ഈ പായസമൊക്കെ വെച്ച് തരികയും അത് പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മധുരമുള്ള, ഇതെല്ലാം നമുക്ക് മധുരമുള്ള ഓർമ്മകളാണ്. അപ്പൊ അതുപോലെ എല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന മധുരമുള്ള ഓർമ്മകളാകട്ടെ, നല്ല ദിവസങ്ങളാകട്ടെ, നല്ല ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആയ ദിവസങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും.
2: ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ദാണ്ട ആശംസ. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനോ പറയാനോ ആശംസകൾ പറയാനോ ഒക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് വരൂ. നമുക്ക് പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ സുമയ്യ.

0: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
1: അതിനെന്താ, മൈജി ലേസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. ഈ എം ഐയിൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്യാം.
0: എന്നാ നമുക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് എസി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ചക ചക ചക ചക ചക ചക.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി സുമയാണ്. അപ്പോൾ ആഘോഷങ്ങളാണ് അല്ലേ ഇപ്പോൾ. ഇന്ന് ആണെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് ആഘോഷങ്ങളും കൂടി ഇങ്ങനെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണവും ദാണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
3: നമസ്കാരം.
4: അപ്പൊ രണ്ട് ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും, കേരളത്തിലുള്ളവരും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആശംസകൾ.
3: പിന്നെ
4: പറഞ്ഞുകൂടി രണ്ടും കൂടി എടുത്തെടുത്ത് പറയുമ്പോഴത്തേക്ക് ചിലപ്പോ വാക്കുകൾ അക്ഷരങ്ങളും ഒക്കെ
3: മാറിപ്പോകും. ചിലർക്കൊക്കെ ഇവിടെ ഇങ്ങനെ തെറ്റാറുണ്ട്.
4: പിന്നെ പ്രകൃതിയെ നമ്മൾ കുറ്റം പറയണ്ട, അത് അതിന്റെ സമയത്ത്, അത് ഇപ്പൊ നല്ല തെളിവ് വരുന്നുണ്ട്. അപ്പൊ ഇനി ഓടാൻ എല്ലാവർക്കും സമയം തരികയാണ്. രാവിലെ എല്ലാരും ഒന്ന് വീട്ടിൽ ഇരുന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാ, ഭക്ഷണം കഴിക്കാം, അത് ഓടണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ പ്രകൃതി കൂടി
3: കുളിരുള്ള
4: ആഘോഷമാണ്.
3: അതെ അതെ അതെ.
4: നമ്മളെല്ലാം കരുതുന്ന പോലെ പ്രകൃതിയും കരുതുകയാണ്. കാരണം കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായതാന്ന് വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പ്രകൃതിയും കൂടി നമുക്ക് ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്. പിന്നെ ഉണക്കാനും പുറത്തുള്ള പണികളൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വീടുകളിലും എല്ലാ
3: ഒരുക്കങ്ങളൊക്കെ.
4: എന്റെ ഈ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ ഒന്നും ആയില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇവിടെ വലിയ ആഘോഷം ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോന്നു. അപ്പം എല്ലാവരും സംസാരിക്കട്ടെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. പിന്നെ പറഞ്ഞ കൂട്ട് റേഡിയോയിലെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എന്റെ ഓണാശംസകളും പിന്നെ വിദിനാശംസകളും.
3: അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വശത്ത് ഓണത്തിൻ്റെ ആഘോഷം നടക്കുകയാണ്, മറുവശത്ത് നബിദിനം നമ്മളോട് പറയുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവും ഒക്കെ ഉണ്ട്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: നമസ്കാരം.
3: നമസ്കാരം. ആ പറഞ്ഞോളാം.
5: എന്റെ വർഷത്തെ ഓണത്തിന്റെ ഓണം ഇല്ല, ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ദൈവത്തിന്റെ അടിയിലുണ്ട്. മഴ പിന്നെ പ്രകൃതിയുടേതാണ്. നമ്മള് കുടിവെള്ളം ഇല്ലാതെ എന്ത് ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. അതൊക്കെ ഓരോ സമയത്തും നടക്കേണ്ട എല്ലാം
3: നടക്കും.
5: നമ്മള് കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ദൈവം കർമ്മം പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ലോകമെമ്പാടുള്ള എല്ലാവർക്കും എന്റെ നബിദിന ആശംസ. പിന്നെ ഓണവും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാ ആശംസകളും എന്റെ റേഡിയോയിലുള്ള എല്ലാവർക്കും, എന്റെ പാസഞ്ചർമാർക്കും, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകം പ്രത്യേക ആശംസ അർപ്പിക്കുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോയി, എനിക്ക് കൂപ്പൻ തരും നമ്മുടെ കന്നേറ്റി പള്ളിയില്.
3: അപ്പൊ
5: ഞാൻ പോയി ചോറ് വാങ്ങിച്ചോണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ആരുടെയും കേസ് പ്രയാസത്തിന്റെ അവസാനം ഏതാണ്ടെന്ന് പറഞ്ഞതേ കേട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ വന്നത്. അപ്പം ഞാൻ ടോപ്പിക്കും കേട്ടില്ല എങ്കിലും ഞാനങ്ങ് പറയുവാ. പിന്നെ അവ എല്ലാവരും ഈ വർഷം സന്തോഷമായിട്ടും സമാധാനമായിട്ടും മറ്റ് അലങ്കോലം ഒന്നും ഇല്ലാതെ വണ്ടി എടുത്ത് ഒറ്റപ്പാട്ടിൽ നടത്താതെയും സമാധാനത്തോടുകൂടി നമുക്ക് ഓണം കൊള്ളാന്
3: സമാധാനം
5: ഉണ്ടെങ്കിൽ എല്ലാം നടക്കും പോലെ. നമ്മള് സമാധാനവും സന്തോഷവും സമാധാനത്തിന്റെ കൂടെ സമാധാനമുണ്ട്, സന്തോഷവും ഉണ്ടല്ല. നമ്മള് നമ്മുടെ മക്കളും മാതാപിതാക്കളും എല്ലാം കൂടി ഒരു നേരത്തെ ഭക്ഷണം എങ്കിലും നമ്മള് സന്തോഷമായിട്ട് ഒന്നിച്ചു കൂടാനുള്ള ഒരു അവസരമായത്. കാരണം പലരും പലയിടത്തായിട്ടുള്ള കിടക്കുന്നവരല്ലേ. എല്ലാവരോടും ഒത്തുകൂടി വന്ന് നമുക്ക് സന്തോഷമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വാശിയോ വൈരാഗ്യോ പഴക്കത്തോ എന്തുണ്ടായാലും എല്ലാം കളഞ്ഞ് നമ്മൾ ഒന്നിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ നല്ല നാളുകൾ വരുന്നത്. എല്ലാവരുമായിട്ട് സന്തോഷിക്കണം. നമ്മള് ഇന്ന് കണ്ട് നാളെ നമ്മൾ ഉണ്ടാകുന്ന
6: ആറടി മണ്ണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഒരു കാൽപാദത്തിലെ മണ്ണ് നമ്മുടെ ശരീരത്തിലുണ്ടതാണ്. അപ്പൊ അതെല്ലാം നമ്മള് ചിന്തിച്ചു വേണം ജീവിതം മുന്നോട്ട്.
3: അതെ, അതായത് നമുക്ക് ഇന്ന് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആവുമ്പം എല്ലാവരും ഒന്ന് ഒത്തുകൂടി അവരുടേതായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധങ്ങളും ആ ഒരു സൗഹൃദങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ൽ ഓണാട്ട് ഏറെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.
0: രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ചേട്ടാ ഒരു ടി വി വാങ്ങിയാലോ, ഓണം ഒന്നും കൂടെ കളർ ആക്കാമല്ലോ.
1: എന്തായാലും പറ്റിയ സമയ മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
0: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: അല്ലേ, താനെന്തോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പോൾ ആഘോഷങ്ങളുടെ രീതികളൊക്കെ വളരെയധികം വ്യത്യസ്തമായിരിക്കാം, വിശ്വാസങ്ങളും ആചാരങ്ങളും വ്യത്യാസമായിരിക്കാം. പക്ഷേ മനുഷ്യരെ മനുഷ്യനോട് ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിനും കരുണയ്ക്കും അതിരുകളുണ്ടോ? ഇല്ല അല്ലേ. അതായത് ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സമത്വത്തിൻ്റെയും ഒരുമയുടെയും മനോഹരമായിട്ടുള്ള സങ്കല്പമാണ്. നബിദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തോടെയും കരുണയോടെയും സഹജീവികളോട് പെരുമാറേണ്ടതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളൊരു പൊതു സന്ദേശമുണ്ട്. മനസ്സുകളിലെ നമുക്ക് സ്നേഹം നിറയ്ക്കാം, അകൽച്ചകൾ മറക്കാം, പരസ്പരം കൈകോർക്കാം, സന്തോഷം പങ്കുവെക്കാമെന്നൊക്കെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. കട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന നമ്മളുടെ ദിവസങ്ങളും അതും വളരെയധികം പ്രാധാന്യമാണ് അല്ലേ. അപ്പം അടുത്തത് ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: എല്ലാവർക്കും ഓണാശംസകൾ.
0: ഓക്കെ, തിരിച്ചു അങ്ങോട്ട്. ഓണാശംസകളൊക്കെ എവിടം വരെയൊക്കെ ആയി ഓണത്തിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും?
1: നമ്മുടെ പടിവാതിക്കൽ നെറ്റിവല്ലേ,
0: ഇനി
1: ഇങ്ങോട്ട് കേറാത്ത താമസേ
0: ഉള്ളൂ. അപ്പൊ എവിടം വരെ ആയി?

0: വിശേഷം.
1: എവിടം വരെ ആയി?
0: ഓണം അച്ചാറല്ലേ, ഉപ്പേരിയെല്ലാം വറുത്തു. പിന്നെ ഇപ്പം പണ്ടത്തെ പോലെ അത്തപ്പൂ ഒന്നും ഇല്ലല്ലോ. അത്തപ്പൂ ഒക്കെ ഇപ്പൊ ഉത്രാടത്തിന്റെ ഒറ്റ ദിവസത്തെ അത്തപ്പൂ. പണ്ടെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ തുമ്പപ്പൂ, മുക്കുറ്റി ഇതെല്ലാം സൈസ് പൂവുണ്ട്, രാവിലെ വെപ്പിച്ചു കൊണ്ടുവന്ന പൂടുവായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള പരിപാടി ഇല്ലല്ലോ. പിന്നെ ഓണം വരണം, നമുക്കൊരു ഉടുപ്പ് പുതിയത് വേണമെങ്കിൽ, പിന്നെ പല സൈസ് ആഹാരം വേണമെങ്കിൽ ഒരു ഓണം വരണം. ഇപ്പൊ എന്നും ഓണമല്ലയോ. എന്നാലും നമുക്ക് സന്തോഷം, നമ്മള് മരിക്കുമ്പോ നമുക്ക് അത് ഓണം എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകമാണ്. പിന്നെ വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി, എല്ലാം ഭംഗിയായി. ഈ മഴയുടെ ഒരു പരിവക്കേട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: അപ്പം അങ്ങനെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വളരെയധികം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓണങ്ങളൊക്കെ ആഘോഷിച്ച്, ഇനി അടുത്ത 3 ദിവസം കൂടിയുണ്ട്. തിരുവോണവും അവിട്ടവും ചതയും എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ആ ഒരു ദിവസങ്ങളിലേക്കും കൂടെ നമുക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയായി എല്ലാവരുടെയും ആഘോഷങ്ങളൊക്കെ, എവിടം വരെയൊക്കെയായി? രാവിലെ നബിദിനമൊക്കെ ആഘോഷിക്കാനൊക്കെ പോയവർ എങ്ങോട്ടേക്ക് വന്നു തിരിച്ചെത്തിയിട്ട് എല്ലാവരും എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
7: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
8: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
7: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ആഘോഷങ്ങളെ പറ്റിയിട്ടായിരുന്നു അല്ലേ. രണ്ട് സമയങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് കുറച്ചും കൂടി കൂടുതൽ ഈ രണ്ട് ആഘോഷങ്ങളെ പറ്റിയിട്ടും പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉത്രാടപ്പൂനിലാവ് നമ്മുടെ വീടുകളിലേക്ക് മാത്രം എത്താതെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എത്തട്ടെ. നമ്മുടെ നിവേദനത്തിന്റെ സ്നേഹ സന്ദേശം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കണം അല്ലെ. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിലും ഒരേ നാട്ടിൽ ഒരേ മണ്ണിൽ ഒരുമയോടെ ജീവിക്കുന്ന മനുഷ്യരുടെ കഥ കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ ഒരുമ എന്നും നമുക്ക് നിലനിർത്തേം വേണം. അപ്പൊ ഈ ഒരുമ എന്നും നിലനിർത്തിക്കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരുപാട് നമ്മളുടെ ആളുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മളുടെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം സുമയ്യ, ഞാൻ താജക്കയാണ്, ശങ്കരമംഗലം.
0: പറഞ്ഞോളൂ.
1: അപ്പം നമുക്ക് ഇന്നിപ്പോ ഒരു നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ നിവേദനവും ഓണവും നമുക്ക് ഒരുപോലൊക്കെയാ വരുന്നത്. അപ്പൊ നമ്മുടെ മതമൈത്രിയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം വിളിച്ചു പോകുന്ന ഒരു സമയത്തോടാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് മാനവികതയ്ക്ക് മനുഷ്യന് നന്മ മാത്രം പകർന്നു കൊടുത്ത മുഹമ്മദ് നബിയുടെ ജന്മദിനവും അതിനോടൊപ്പം തന്നെ ഈ ലോകത്ത് ഇത്രയേറെ പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലി എന്നും, അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിന് അവരുടെ അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ഒരു നല്ലൊരു സുദിനം കൂടി നമുക്ക് സമാഗതമായ ഈ വേളയിൽ എല്ലാ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഈ നന്മയും ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാകട്ടെ. ഈ ദിനങ്ങളൊക്കെ നമുക്ക് സൗഹൃദവും സ്നേഹവും ഒക്കെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു വിശാല മനസ്സിന്റെ അകത്തളങ്ങളായി നമ്മളൊക്കെ മാറട്ടെ. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അവരെ സ്നേഹിക്കുകയും അവരെ കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാകട്ടെ എന്ന് ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ട്.
0: ഓക്കെ, നമുക്ക് ആ ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ട് പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
9: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
10: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
11: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
10: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
12: ഓണാട്ടുകാര പാസഞ്ചറിൽ എല്ലാവരുടെയും ആഘോഷങ്ങളും ആശംസകളും എല്ലാം കേട്ടുകൊണ്ട് അതാണ്ട് ഇങ്ങനെ നമ്മളുടെ സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഘോഷങ്ങൾ പലതായിരിക്കാം, വിശ്വാസങ്ങൾ പലതായിരിക്കാം, പക്ഷേ സ്നേഹിക്കാനും പങ്കുവെക്കാനും പരസ്പരം ചേർത്ത് പിടിക്കാനും നമ്മളെല്ലാം ഒരേ മനസ്സുള്ളവരാണല്ലേ. അപ്പോൾ ഈ ഉത്രാട പൂനിലാവ് ഓരോ വീടുകളിലും സന്തോഷം നിറയ്ക്കട്ടെ. നബിദിനത്തിൻ്റെ സ്നേഹവും കരുണയും ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. മതിലുകൾക്കപ്പുറം മനുഷ്യരെ നമ്മൾക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ നാളെ വീണ്ടും കാണാം. തിരുവോണ ദിനത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും, ഞാനും സ്വാതി ചേച്ചിയും കൂടി ആയിരിക്കും നിങ്ങളുടെ കൂടെ എത്തുന്നത് തിരുവോണത്തിന്റെ ദിവസത്തിൽ. അപ്പോൾ തിരികെ കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാടപ്പാച്ചില. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ. EMI-യിലും ഓഫറുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
1: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
0: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണസമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
11: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
1: എന്താ സംശയം?
0: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
2: കൃത്യസമയത്താ പറഞ്ഞത്. മൈസിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫർ ഉണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെയും.
0: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാകാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
8: ത്രില്ല് അടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: പക്ഷേ ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
12: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
13: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
14: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
15: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
16: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
15: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
16: TNC അപ്ലൈ.
17: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
18: എന്താ സംശയം?
17: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
18: കൃത്യസമയത്താ പറഞ്ഞത്.
19: മൈജിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫർ ഉണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെ.
17: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ റേഡിയോ 91.2 ഉത്രാടദിന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരി സ്വാതിയാണ്. നമ്മുടെ കൂടെ ഈ ഉത്രാട ദിവസം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മലയാളക്കരെ ആകെ മലയാളത്തിന്റെ പാട്ടുകളെയാക്കി ആകെ ട്രാക്ക് മാറ്റി ഒരു പുതിയ ലെവലിലോട്ട് എത്തിച്ച രാജകുമാരനാണ്, പാട്ടിന്റെ രാജകുമാരൻ ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സർ, എൻ റേഡിയോ 91.2 സ്വാഗതം സർ. എന്താ സർ പറയണ്ടേ, ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ. തുടക്കത്തിൽ തന്നെ പറയാണ്, വല്ലാത്തൊരു സന്തോഷം. കാരണം അന്നേ വരെ മലയാളികൾ കേട്ടിരുന്ന ഒരു ട്രാക്കിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ശബ്ദം. ഈ ശബ്ദം കേട്ടാൽ അറിയാം ഇത് നമ്മുടെ ജാസ്തി ഗിഫ്റ്റ് സാറിന്റെ പാട്ടാണെന്ന്. അപ്പോ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കട്ട ഫാൻ ഗേളിന്റെ ഒരു ഇന്റർവ്യൂ കൂടിയാണ് കേട്ടോ അത്. ഓക്കെ സാർ, സാറിനെ പറ്റി പറയുമ്പോ എന്റെ സ്റ്റുഡിയോയില് കുറെ ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്. അവര് പറയാണ് സാറിനെ പറ്റി പറയുമ്പോ, അല്ലെങ്കിൽ ഇന്ന പാട്ടുകാരനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഓർക്കുന്നിടത്താണ് ഒരു പാട്ടുകാരന്റെ വിജയം. അങ്ങനെ ഞങ്ങള് പറയാൻ പോകുന്ന ആദ്യത്തെ പാട്ട് ഏതായിരിക്കുമെന്ന് സാറിനൊന്ന് പറയാൻ പറ്റുമോ? യെസ്, അതെ, ഒരു കാലത്ത് ആദ്യമായി തുള്ളാൻ പറ്റും മലയാളം പാട്ടുകൾ കേട്ട് ഞങ്ങൾ തുള്ളും മക്കളെ എന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ച് അന്നും ഇന്നും എന്നും പാടുന്ന ഒരു പാട്ടാണ് ലജ്ജാവതി എന്ന് പറയുന്നൊരു പാട്ട്. എനിക്ക് തോന്നുന്നു സാർ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്നാലും ലജ്ജാവതിക്ക് ഇന്നും ഓരോ സ്റ്റേജുകൾ നൽകുന്നൊരു സ്വീകരണം കാണുമ്പോൾ എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്?
1: എനിക്കത് എന്താണ് വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പിന്നെ ഇത് ഈ തുള്ളുക എന്ന് പറഞ്ഞാല് ഞങ്ങള് ട്രിവാൻഡ്രം ഭാഗത്ത് തുള്ളുക എന്ന് വെച്ചാൽ വേറെ കേട്ടോ മീനി.
0: അയ്യോ,
1: ഞങ്ങള് ആക്ച്വലി തുള്ളൽ എന്ന് പറയില്ല. തുള്ളൽ ഇവിടെ ഞങ്ങൾ ഉത്സവങ്ങൾക്കൊക്കെയാണ് തുള്ളൽ. ഞാൻ ആക്ച്വലി എന്റെ ഒത്തിരി സുഹൃത്തുക്കൾ അങ്ങോട്ടുള്ളവര് തുള്ളും തുള്ളുക എന്നുള്ള ടേം യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴേ കേട്ടപ്പോഴേ അത് പെട്ടെന്ന് ഒരു സന്തോഷം.
0: പക്ഷെ ഇവിടെ എനർജറ്റിക് ആയിട്ടുള്ള വേർഡാണത്.
1: ഇല്ല, ഇപ്പോഴത്തെ വൈബാണല്ലോ, ഇപ്പോഴ് അത് ഒത്തിരി മെയിൻ സ്ട്രീമിലേക്ക് ആ വാക്ക് വന്നു കഴിഞ്ഞു.
0: അതെ അതെ,
1: അതാണ് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും വളരെ സന്തോഷമുള്ള കാര്യം ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ ഒത്തിരി ഗുണങ്ങളിൽ ഒന്നാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളിൽ ഒന്നാണ് എന്നാണ്. ഒരു 10-20-21 വർഷമായിട്ടും ആ പാട്ട് ഇപ്പോഴും ഞങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒത്തിരി പേരും ഈ അവരുടെ സ്കൂൾ സമയങ്ങളൊക്കെ ഓർമ്മിക്കുന്നതും കോളേജ് സമയങ്ങളിലേക്ക് അവരുടെ അന്നത്തെ ഒരു സംഭവം ഓർമ്മിച്ചെടുക്കുന്ന പാട്ടായിട്ട് ഇത് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് പാടാനും എന്നെ വിളിക്കുന്നുണ്ട് ഈ പാട്ടുകളുടെ കാര്യം. എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കുഞ്ഞുനാളിലെ മ്യൂസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമൊക്കെ ഉള്ള എന്താണ് കമ്പോസേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടുതലും തെലുങ്ക് പാട്ടുകൾ ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ റെക്കോർഡിംഗ് നടക്കുന്നത് തെലുങ്ക് സോങ്സ് ആണ്. അത് അത്യാവശ്യം അവർക്കെല്ലാം ഈ അവിടെ മല്ലീശ്വരി എന്നാണ് പറയാം, മല്ലീശ്വരി വേ ആ പാട്ട്. ആ പാട്ടിന്റെ ഒത്തിരി ആരാധകര് അവിടെ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ പോലെ അല്ല, അവർക്ക് ഈ ഈ ഫോക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റൈൽ തന്നെ അവിടെ ഉണ്ട്, ഇങ്ങനത്തെ ഒരു ജോണർ. അപ്പൊ അത് കാരണം എനിക്ക് ഇതെല്ലാം കൊണ്ടും ഇപ്പോഴും ആ പാട്ടിന്റെ ഗുണങ്ങള് ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്.
0: അതെ സാർ, സാറിനൊരു കാര്യം കേൾക്കണോ? ഏറ്റവും സങ്കടം കൂടുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന സമയത്ത്, മ്യൂസിക്കിന്റെ ഒക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത സാറിന്റെ സോങ്ങാണ്. എനിക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി, കാരണം ആ ഒരു വല്ലാത്തൊരു എനർജി തന്നെയാണ് സാർ. സാർ, ഞാൻ പറഞ്ഞല്ലേ ഈ പാടിക്കഴിഞ്ഞാ സാറൊരു മ്യൂസിക് ഡയറക്ടർ കൂടി ആയതുകൊണ്ട് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് പാടണോ?
1: നാലുപേര് ഓണപ്പാട്ട് പാടുമോ? എനിക്കെന്തായാലും അധികം പാടാനുള്ള ഇതില്ലാത്തത് സ്വാതി പാടി അടിപൊളിയല്ലേ
0: സാർ. ഈ പറഞ്ഞ ഈ ശ്രുതിയും താളം ഒക്കെ പോയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ഒരു കുഴപ്പമില്ല, ഉത്തരാടമല്ലേ.
0: ഓക്കെ, ഉത്തരാടമാണ്. ഞാൻ നിന്നെ കാണാൻ എന്നെ കാണുന്നു പറഞ്ഞൊരു നാടൻ പാട്ട് പാടിക്കോട്ടെ.
1: മതി,
0: ഓക്കെ,
1: അതും മതി.

0: സാർ ഓടിയോ,
1: പ്രോഗ്രാം പോയോ?
2: ഓക്കെ,
1: സന്തോഷം സാർ. സാറിന്റെ ക്ഷമയ്ക്കുള്ള അവാർഡ് നമുക്ക് കൊടുക്കാം. എന്തായാലും എന്നും മലയാളികൾ ഈ പാട്ട് ഏറ്റുപാടും. അപ്പൊ കേൾക്കാം ലജാവതിയെ, നിന്റെ കള്ളക്കിടക്കാൻ.

0: റേഡിയോ എന്റെ റേഡിയോ 91.2.
1: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്രാട പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ്
2: സമ്മാനങ്ങളും.
1: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയാ സീറോസ് കാർഗുൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ്ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഉത്രാട ദിന സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജാസി ഗിഫ്റ്റ് പാട്ടുകൾ കൊണ്ട് മലയാളക്കരയാക്കി മാറ്റി മറിപ്പിച്ച, അല്ലെങ്കിൽ പാട്ടുകൾ കൊണ്ട് നമുക്ക് ഡാൻസ് ചെയ്യാൻ പ്രേരിപ്പിച്ച നമ്മുടെ സ്വന്തം പാട്ടുകാരൻ ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ പാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഒരു ഓണ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്കായിട്ട് വരും, നമ്മുടെ ബാൻഡിനായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ വരും. ആ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ലജ്ജാവതി ചോദിക്കും, അതുപോലെ തന്നെ കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് അന്യൻ മൂവിയിലേക്ക് അണ്ടം കാക്ക എന്ന് പറയുന്ന ഒരു പാട്ട്.
1: പാടാറുണ്ട്.
0: യെസ്,
1: പിന്നെ ഈ സീസണില് പോപ്പുലറായ സോങ് ഇപ്പോഴും അല്ലു അർജുന്റെ തന്നെ ഒരു പടം നേരത്തെ റിലീസായത് ഇപ്പൊ വീണ്ടും റീ റിലീസായി ഒസാര എന്നുള്ള സോങ്
0: ഇപ്പോഴേ
1: റിക്വസ്റ്റ് പല സ്ഥലങ്ങളിലും, അത് ഇപ്പോഴും പുതിയ ലിസ്റ്റിലുണ്ട്.
0: എനിക്ക് തോന്നുന്നത് റീ റിലീസ് ചെയ്തപ്പോഴത്തേനും വീണ്ടും ആളുകളുടെ പ്ലേലിസ്റ്റിലേക്ക് ഇത് വരികയുണ്ടായി.
1: അതെ അതെ, ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ വന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം, ഞാനിപ്പോ എന്റെ ഷോ ആണെങ്കിലും ഞങ്ങള് ഞങ്ങളുടെ പാട്ട് മാത്രമല്ല പാടുന്നത്, പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സോങ്സും കവർ ചെയ്യാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സായി ഭയങ്കരന്റെ പവിഴമല്ലി, അങ്ങനത്തെ ഒത്തിരി സോങ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ പാട്ടും ഞങ്ങള് ഞങ്ങളുടെ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതെന്താണ്, അത് മാക്സിമം നമ്മളായിട്ട് സെറ്റ് ആകുന്ന രീതിയിലുള്ള പാട്ടുകളെല്ലാം പെർഫോം ചെയ്യാറുണ്ട്.
0: അന്യൻ മൂവിലെ എല്ലാ പാട്ടുകളും അന്നും ഇന്നും എന്നും അടിപൊളിയാണ്. അതിനകത്തെ അണ്ടം കാക്ക കൊണ്ടക്കാരി എന്ന് പറയുന്ന പാട്ട് ഹാരിസ് ജയരാജ് സാറ് സംഗീത സംവിധാനം നിർവഹിച്ച് വരികൾ എഴുതിയിരിക്കുന്ന വൈരമുത്തു സാറാണ്. പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ മുത്ത് ജാസി ഗിഫ്റ്റ് സാറ്, ശ്രേയ ഘോഷാൽ സയന്റിഫിക്, കുറെ സിംഗേഴ്സ് ചേർന്ന് പാടിയ അടിപൊളി ഒരു പാട്ടാണ്. അപ്പോ ഈ ഓണക്കാലം കൂടുതൽ വൈബ് ഉള്ളതാക്കാനായിട്ട് നമുക്ക് കേൾക്കാം ഈ രണ്ട് പാട്ടുകൾ. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. കൂടെയുള്ളത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് പാട്ടിന്റെ മാന്ത്രികൻ ജാസി ഗിഫ്റ്റ് സാറാണ്.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
2: 80% വരെ ഡിസ്കൗണ്ട്.
1: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
2: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
3: അല്ലേ, താൻ എന്ത് കടുവ, കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്. തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
3: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്രാട പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ് സമ്മാനങ്ങൾ.
2: ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
1: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: കേട്ടിട്ട് തന്നെ ത്രിൽ ആവുന്നു.
4: ത്രിൽ അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഓണമെത്തി, ഇനി ഷോപ്പിംഗിന്റെ അവസാന പാച്ചിൽ, ഉത്രാട പാച്ചിൽ. ഒരു ദിവസം മാത്രം മൈജി നൽകുന്നു 80% വരെ വിലക്കുറവ്. ഈ ഓണത്തിന് മറ്റെങ്ങും കിട്ടാത്ത ഓഫറുകൾ, ഏറ്റവും വലിയ ഓഫർ, ഏറ്റവും വലിയ വിലക്കുറവ്. മൈജിയിൽ ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. വലത് ഉത്രാട ദിന സ്പെഷ്യൽ പ്രോഗ്രാമാണ് പാട്ടിന്റെ മാതൃകൻ. ജാസി ഗിഫ്റ്റ് സാർ നമ്മുടെ കൂടെയുണ്ട്. പാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. സാർ, നമുക്ക് ഈ ഒരു ഏറ്റവും സന്തോഷമുള്ള കാര്യം സാറിന്റെ ഒരു ടീമിനെ പറ്റിയിട്ടാണ്. നമ്മളൊരു മ്യൂസിക് ഷോ നടത്തുന്ന സമയത്താണെങ്കിലും ഒരു ടീം വർക്കാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബാൻഡിനെ പറ്റിയിട്ടും അതിന്റെ ഒരു യാത്രയെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് പറയാമോ?
1: ബാൻഡ് കൂടുതലും ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ഒരു മൂന്നും നാല് സിംഗേഴ്സിനെ എപ്പോഴും എൻ്റെ അടുത്ത് കാണുമ്പോഴെപ്പോഴും ഒരു ഗ്രൂപ്പ് കൂടി. കാര്യം പ്രധാനമായിട്ടും എൻ്റെ പാട്ടുകളുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണല്ലോ, കൂടുതലും ഒത്തി കോറസും അങ്ങനെ ബാക്കിംഗ് വോക്കലും ഇതെല്ലാം ഉള്ളത് കാരണം അങ്ങനത്തെ ഒരു ആണ് ബാൻഡുകൾ ഉദ്ദേശിക്കുന്നത്. ഒരു രീതിയിലും ഇപ്പോൾ കോളേജ് ഷോസ് ആണെങ്കിലും എന്താണ് ഞങ്ങൾ ഒരു ഫുൾ ഒരു സെഷൻ തീർക്കാനായിട്ട് എല്ലാരെയും കൂടെ ചെയ്യും. കൂടുതലും പേരും ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ളവരാണ്. ട്രിവാൻഡ്രത്താണ് ബാൻഡ് കൂടുതലും. ഒരു സച്ചിൻ, രഘു, ശരണ്യ ഇവരൊക്കെയാണ് റെഗുലർ ആയിട്ട്, അപർണ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ബാൻഡിന്റെ സ്ഥിരമായിട്ടുള്ളത്.
0: അതെ, ഒരു ഫാമിലിയാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ വർഷങ്ങളായിട്ടുള്ള ഒരു യാത്രയാണ്.
1: ഫാമിലി ആവാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ എല്ലാവരും അവിടെ ഇവിടെ പരിപാടി കിട്ടുമ്പോൾ അവരുടെ ഫ്രീഡത്തിലാണ് വിടുന്നത്. ആരെയും ഞങ്ങൾ അങ്ങനെ കോൺട്രാക്ടോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ പിന്നെ ഒരു ഡി ജെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു സനൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. കൂടുതലും ഞങ്ങളുടെ പ്രോഗ്രാം ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കാറ്.
0: എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ സാറിനെ പോലെ സാറിന്റെ കൂടെ എപ്പോഴും വേണം എന്ന് നിർബന്ധമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും കൂടെ ഉണ്ടോ?
1: ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു കൂടുതലും ഞങ്ങൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ആൾക്കാരും ഞങ്ങൾ ലൈനപ്പിൽ ഞങ്ങളെ റെഡിയാക്കി നിൽക്കാം. കാര്യം എന്ന് വെച്ചാൽ എന്താണ് ആവശ്യം, എപ്പോഴാണ് ഓരോ ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളും അറിയാമല്ലോ. അത് കാരണം അങ്ങനെ ലോക്കാക്കി എപ്പോഴും ഞാൻ അങ്ങനെ നിർത്താറില്ല. പക്ഷെ കൂടുതലും സജിൻ എന്നുള്ള സിംഗർ എന്റെ കൂടെ എപ്പോഴും കാണും. സജിൻ
0: എപ്പോഴും ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറിന്റെ കൂടെ സജി വേണം, ഒരു ആഗ്രഹമാണതല്ലേ?
1: സജിൻ എപ്പോഴും കാണാറുണ്ട്. കാര്യം ഞങ്ങൾ പണ്ട് മുതൽ ഒരു 10-20 വർഷം കൊണ്ടേ ഷോ ചെയ്യുമ്പോഴേക്കും സജിൻ കൂടെ ഉണ്ട്. അതാണ്
0: എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്, മനസ്സുകൊണ്ടും
1: ആഗ്രഹമുള്ള വ്യക്തിയാണ്.
0: സാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ഒരു കാലഘട്ടത്തിൽ ഒരു 21 വർഷമായി ലജ്ജാവതി ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്തിട്ട്, ആ ഒരു സമയത്ത് ഈ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പാട്ട് ആളുകൾ സ്വീകരിച്ച ഒരു യുവതലമുറ ഉണ്ടായിരുന്നു, എന്നാൽ സാറിന് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: അന്ന് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാല് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്തത് കാരണം ക്രിട്ടിസിസം എന്നുള്ളത് ഒരു അളവിന് മുകളിലോട്ട് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നും. പക്ഷെ എല്ലാരും പറയുന്നവരാണ് ക്രിട്ടിസൈസ് ചെയ്യാൻ ചെറിയൊരു സോഴ്സ് എന്നൊക്കെ ഉള്ള സംഭവം. പക്ഷെ അന്ന് ഞങ്ങൾ ഈ സിനിമയെ പറ്റിയോ അതിന്റെ ഒരു ഔട്ട്കം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് റിലീസിന്റെ ടെൻഷൻ അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല. കാര്യം ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴത്തെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളൊക്കെ പാട്ടിറക്കുമ്പോഴുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ, അന്ന് ഞങ്ങളത് അന്ന് ആസ്വദിച്ചിരുന്നു. സിനിമ എന്നുള്ള ടെൻഷനേ ഇല്ല. സിനിമ എന്നുള്ള ഒരു പ്രോസസ്സിനകത്ത് വന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് അതിനകത്ത് വന്ന് നമ്മള് പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി പേര് കാണും, ഒത്തിരി പേർക്ക് അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഇടം കൊടുക്കുമ്പോഴും മാത്രമാണ് ടെൻഷൻ വരുന്നത്. ഈ ഫോർ ദ പീപ്പിൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ വളരെ
0: എന്താണ്
1: അത് കാരണം നമ്മൾ അങ്ങോട്ട് അത്ര ബാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നു എന്നുള്ളത് പോലും നമുക്ക് സത്യത്തില് അങ്ങനെ അന്ന് ഒന്ന് രണ്ട് പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി മൂവി ക്രിറ്റിസിസം ഇല്ലെങ്കിൽ അത് ചെയ്യുന്നത് അത് പിന്നെ അവർക്ക് എല്ലാം അവർ നെഗറ്റീവ് ആണ് എഴുതുന്നത്. അങ്ങനെ ഒരു സംഭവമാണ്.
0: അതെ സാർ, ഞാൻ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ, ചില പാട്ടുകൾ ഒന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ചു കാലം മാത്രം വന്ന് നിന്ന് പോയി പോവാറുണ്ട്. പക്ഷേ അവിടെ ഡോക്ടർ ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകൾ വരും, തുടരും, തുടർന്നു കൊണ്ടേയിരിക്കും. തല അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണത്.
1: പാട്ടുകളുടെ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴറിയാലും ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറഞ്ഞാല് വളരെ എക്സ്പ്രസീവ് ആണ്. ഇപ്പോഴ് പണ്ടത്തെ പോലെ അല്ല. ഈ പാട്ടിറങ്ങിയ സമയത്തും പറയുന്ന പോലെ ആഘോഷമുണ്ട്, ഡാൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറഞ്ഞാല് വളരെ എക്സ്പ്രസീവ് ആണ്. അവര് സന്തോഷം പ്രകടിപ്പിച്ചതിന് അവർ മുന്നേറുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. അതിനൊക്കെ സാധാരണ എനിക്കും എന്തോ അതിൽ ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ് ഈ ഡാൻസ് നമ്പേഴ്സ്. മ്യൂസിക്കില് ഓവറോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഈ സാധാരണ ഈ മെലഡി സോങ്സ് അങ്ങനെയുള്ളതിനേക്കാളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ മനസ്സിന് സന്തോഷം തരുന്ന പാട്ടുകൾ. അത് ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ ഈ പാട്ടുകൾ അങ്ങനെ ഒരു യൂത്തിന് അങ്ങനത്തെ ഒരു സന്തോഷം പകരുക എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൂത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സോങ്സാണ് അത് എന്നുള്ളത്. കാര്യം ഇപ്പോഴും ഒത്തിരി അതിൻ്റെ പല പല വേർഷൻസും ഇപ്പോഴും റിലീസാകുന്നത് കാണുന്നുണ്ട്.
0: ഓക്കെ സാർ, അപ്പോൾ സാറിൻ്റെ അടിപൊളി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം ഈ ഓണക്കാലത്തെ സുന്ദരമാക്കാനായിട്ട്. ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ആൻഡ് റേഡിയോ.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണസമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഉത്രാടം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
1: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിന് വില കുറയുക, എത്ര എത്ര ഓഫറുകളാണോ ഈ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
0: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ചെങ്ങന്നൂരിലെ
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം പാടു. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഈ ഒരു ഉത്രാട ദിവസം നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത പാട്ടുകാരനും സംഗീത സംവിധായകനുമായിട്ടുള്ള ഡോക്ടർ ജാസി ഗിഫ്റ്റ് സാറാണ്. അപ്പോൾ അടിപൊളി പാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സാറിനോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്രാട ദിവസം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മുത്താണ് സാറ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ദിവസം ഓണത്തെ ഏറ്റവും ഓണത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതെത്തുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. നമ്മൾ ആ ഒരു തിരക്ക് ഉത്രാടപ്പാച്ചിൽ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ശ്രോതാക്കൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ ശബ്ദമായ എന്റെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് സാർ ഏത് പാട്ടായിരിക്കും സാറിന്റെ പാട്ടുകളിൽ ആദ്യമായി പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്?
6: ഞാന് സാധാരണ ഈ ഓണപ്പാട്ട് പാടുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓണപ്പാട്ടുകളുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ പാട്ട് വളരെ കുറവാണെങ്കിലും ഓണപ്പാട്ടിന്റെ വരികൾ വെച്ച് ഞങ്ങൾ തുടങ്ങുന്ന പാട്ട് ഇതാണ്. ഓണപ്പൂവും ഓലഞ്ഞാലി പാട്ടുമില്ല നിന്നോടിഷ്ടം കൂടുതലായി.
5: സാർ ഈ ഒരു പാട്ട് മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരോളം ലജ്ജാവതി പാറ്റേണിൽ നിന്നും മാറി ഡോക്ടർ ജാസി ഗിഫ്റ്റ് കമ്പോസ് ചെയ്ത ഏറ്റവും സുന്ദരമായിട്ടുള്ള പാട്ട്, ദാസേട്ടൻ പാടിയ പാട്ട്, അന്നും ഇന്നും പ്രണയിനികൾ ഏറ്റുപാടുന്നൊരു പാട്ട്. അപ്പോൾ ഇതിലെ ഒരു ഓണത്തിൻ്റെ ചേർന്നൊരു വരികൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന വരികൾ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് മറ്റൊരു ചോദ്യത്തിലോട്ട് ഞാനൊന്ന് പോയിക്കൊള്ളട്ടെ. അപ്പോ ലജ്ജാവതി എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നിന്ന് സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, അതായത് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്റെ പ്രണയിനിയോട് പറയുന്ന ആ ഒരു വരികളിലേക്കും ആ ഒരു കമ്പോസിംഗിലേക്കും എത്തിയ അത് ജനങ്ങൾ ഏറ്റുപാടിയതിപ്പോ സാറിന് തോന്നിയ ഒരു ഫീലിങ്സും അത് ഇന്നും കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ?
6: തീർച്ചയായിട്ടും. അത് ആ സമയത്ത് ഏറ്റവും വലിയ ആ സമയത്തൊന്നുള്ള വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ദാസാറിനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത്. അത് ആ സമയം ഡയറക്ടറോട് പറഞ്ഞതും അങ്ങനെ ഒരു സോങ് ചെയ്യണമെന്നുള്ളത് ആഗ്രഹം കാരണം. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാല് പാട്ട് അത്യാവശ്യം നല്ലതായിരിക്കണം എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ദാസാറിന്റെ പാട്ട് കൊടുക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് പാട്ട് ഇഷ്ടപ്പെടണം, പിന്നെ അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടണം.
5: അപ്പൊ
6: ഇതെല്ലാം കാരണം ഒത്തിരി എന്താണ് ചില ഒന്ന് ആലോചിച്ച് ചെയ്ത പാട്ടുകളിൽ ഒന്നാണ് അത്. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒന്നായി മാറാന് ആ സമയത്ത് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്.
5: അന്നും ഇന്നും സർ ദാസേടൻ പാടി ഏറ്റവും നല്ല ഒരു പ്രണയഗാനം അല്ലേ സർ? അത് കേൾക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റുകൾ വരുന്ന ഒരു പാട്ട് കൂടിയാണ് സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പൊ ഡിസംബർ മൂവിയിലെ ആ ഒരു മനോഹര ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: ഒരു സാറിന് ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണോ, അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനാണോ സാറിന്റെ ഉള്ളിലെ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: ഇതില് രണ്ട് രീതികൾ എടുത്തു നോക്കാം. അതായത് ഒരു സമയം ഈ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം കിട്ടും. ഞാൻ ഒരു കമ്പോസർ ആയതുകൊണ്ട് മാത്രം പാട്ടുകാരനായ ഒരു വ്യക്തിയാണ്. കാര്യം വെച്ചാല് എന്റെ പാട്ടുകൾ തന്നെയാണ് എന്നെ ഒരു സിംഗറാക്കി ഒരു പരിധി വരെ എങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഞാനൊരു കമ്പോസർ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സിനിമാ പാട്ട് രംഗങ്ങളിൽ വരികയില്ല. കാര്യം ഞാൻ എന്താണ് ഒട്ടും എനിക്കെന്താണ് എന്റെ ട്യൂൺസ് പാടാനുള്ളൊരു കഴിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം ഈ ഒത്തിരി മ്യൂസിക് ഡയറക്ടറോട് പാട്ട് പാടാനായിട്ട് ഞാനൊരു കമ്പോസർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ചെയ്തു. ആ പാട്ടുകൾ പോപ്പുലർ ആക്കാൻ പറ്റിയത് കൊണ്ട് എനിക്കൊരു സിംഗറായിട്ട് പിന്നെ എന്താണ് ഇൻഡസ്ട്രിയിൽ അറിയാൻ പറ്റി. പക്ഷെ കുറേ നാൾക്ക് ശേഷം കമ്പോസിംഗ് എന്നുള്ളൊരു സാധനം മാറിയിട്ട് ഇപ്പോഴാക്ച്വലി കമ്പോസിംഗ് വളരെ കുറവും എന്താണ് പാട്ടുകാരൻ എന്നുള്ള ലേബലാണ് ഇപ്പോഴും കൂടുതൽ വരുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കമ്പോസർ ആയില്ലെങ്കിൽ ഒരിക്കലും എനിക്കൊരു പാട്ടുകാരനാവാൻ
0: പറ്റില്ലായിരുന്നുള്ളതാണ്.
1: പറ്റില്ല, കാര്യം ആരും വിളിച്ച് പാടിക്കില്ല. കാര്യം എന്ന് വെച്ചാല് എനിക്കിപ്പോഴും അറിയാം, ഈ ബോധ പീപ്പിളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാസറ്റിലൊക്കെ എന്നെ പാടാൻ വിളിച്ചു. എന്നിട്ട് ഓർഗനൈസേഴ്സ് പറഞ്ഞു ഈ പുള്ളിയുടെ പാട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു മാറ്റി. ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ആ പാട്ട് അതിനകത്തുനിന്ന് മാറ്റി. ഇതുപോലെ രണ്ടു മൂന്ന് റെക്കോർഡിങ്ങുകളെന്നൊക്കെ എന്റെ വോയിസ് ഇങ്ങനെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഈ ലജ്ജാവതി ഇറങ്ങി ഒരു 10-20-25 ദിവസത്തിന് ശേഷം എല്ലാരും വന്ന് തിരിച്ച് വീണ്ടും വിളിച്ച് ഞാൻ പാടില്ല.
0: അവർക്കൂടി പിന്നെ പാടേണ്ട കാര്യമുണ്ടോ? അതെ അതെ, ശരിക്കും ഇത് നമ്മുടെ വളർന്നു വരുന്ന കലാകാരന്മാർക്കൊരു പാഠം തന്നെയാണ്. നമ്മുടെ വഴി നമ്മള് തുടർച്ചയായിട്ട് വഴി തെളിയിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അല്ലേ സാർ?
1: തീർച്ചയായിട്ടും സിനിമ അല്ലെങ്കിൽ കമ്പോസിങ്ങിനെ പറ്റിയുള്ള ഒരു ഫാക്ടറികളിൽ ഒന്ന്, എപ്പോഴും അതിന് രണ്ട് സ്ഥലവും ഉണ്ടെങ്കിലും നമുക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള നമ്മുടെ കഴിവ് ഒരു പാട്ടുകാരനായിട്ടോ എന്തെങ്കിലും മ്യൂസിക്കിലോ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം മ്യൂസിക് കമ്പോസിംഗ് ആണ്. കാര്യം നമ്മുടെ സ്വന്തം കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇപ്പോഴ് ഒരു പാട്ട് എങ്ങനെ ഹിറ്റാക്കി എടുക്കണം, പക്ഷെ അതിന് കുറച്ചൊന്ന് ഹോംവർക്കിൻ്റെയും ഇതൊക്കെ ആവശ്യമുണ്ട്. അതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ സിംഗർ ആണെങ്കിലും ചെറിയ സിംഗർ ആണെങ്കിലും ആ സോങ്ങിന്റെ ഒരു ഫ്ലോയില് അറിയപ്പെടുമെന്നുള്ള തോന്നി. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഫാക്ടറികളിൽ ഒന്ന് പാട്ടുകാരൻ ഇല്ലെങ്കിൽ പാട്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എങ്ങനെ പാടിയാലും ഒരു പാട്ട് നല്ലതാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആ ഒരു ആൾക്ക് അത് ഗുണകരമാകും എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങൾ, അതായത് നമുക്ക് മറ്റൊരാളെ ഇപ്പൊ എക്സാമ്പിൾ സ്വാതി ഒരു സിംഗറാണ്, സ്വാതിയെ മറ്റുള്ളവർ അറിയണമെങ്കിൽ സ്വാതി ഒരു നല്ല പാട്ടിറക്കി അങ്ങ് റിലീസ് ചെയ്താൽ മതി. അത് എത്ര നല്ലതാണെങ്കിൽ സ്വാതി അടുത്ത ദിവസം ഒരു വലിയൊരു സിംഗറാണ്. ഇപ്പൊ വളരെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പോഴും തന്നെ അറിയാലോ ഒത്തിരി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് പുതിയ പാട്ടുകളൊക്കെ ആയിട്ട്. പക്ഷെ ഇതിനകത്ത് എവിടെയാണ് നമ്മൾ ചിന്തിക്കണം എന്ന് വെച്ചാല് നമ്മള് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോഴതിനെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സംഭവം അതിന്റെ ബാക്കിലുണ്ട്. അത് അത്രയും നമ്മള് വർക്ക് ചെയ്തെടുത്താലും നല്ലതായിരിക്കും.
0: ഈ കഠിന പ്രയത്നം അല്ലെങ്കിൽ വല്ലാത്തൊരു അനുഭൂതി, ഒരു ഇഷ്ടം നമ്മുടെ ഒരു കരിയറിനോടോ അല്ലെങ്കിൽ ആ ഒരു പാഷനോടോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
1: എന്നെ സംബന്ധിച്ചുള്ള മ്യൂസിക് കമ്പോസിംഗ് എന്ന് വെച്ചാല് എനിക്ക് പണ്ട് മുതലേ ഈ മ്യൂസിക് സിനിമ പണ്ട് മുതലേ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മ്യൂസിക് കമ്പോസിംഗ് ഇഷ്ടമാണ്, കമ്പോസേഴ്സിനെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും മനസ്സിൽ ആലോചിക്കുന്ന ഒരു സംഭവം ഇതാണ്, ഇത് ഇവരുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് എങ്ങനെയാണ് ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ഫോർമുല ഭയങ്കരമാണ്. പണ്ട് മുതലേ ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോങ്സിനെയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ആലോചിച്ചത് എന്തുമാത്രം ആൾക്കാർ ഇത് കേൾക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ സൈക്കോളജി, അതിന്റെ പുറകെ എന്താണ്, അത് നമ്മളിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളത് ആക്ച്വലി ഒരു വലിയൊരു വർക്കാണ്. നമുക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതില്ല, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ചിലപ്പോഴും എന്തെങ്കിലും പുതിയ പാട്ട് വേറെ പാട്ട് കേട്ടിട്ടായിരിക്കും നമുക്ക് ഇൻസ്പിറേഷൻ വരുന്നത്. അത് നമ്മുടെ പാഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ട് വളർന്ന എല്ലാ പാട്ടുകളുടെയും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒത്തിരി പാട്ടുകളുടെയും ഒരു എന്താണ് റിഫ്ലക്ഷൻ ആണ് ആക്ച്വലി എൻ്റെ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളും. തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഞാൻ ഒരിടത്തു നിന്നും സീറോയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തല്ല. എല്ലാ പാട്ടുകളും എനിക്ക് പറയുന്നത് പോലെ എൻ്റെ പഴയ ഇഷ്ടഗാനങ്ങളുടെ ഒരു എന്താണ് സെക്കൻഡ് പതിപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും.
0: പറയാൻ പറ്റും എന്നുള്ളതാണ്. സാർ, സാറിന്റെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യാറുണ്ട്. ഈ പാട്ടിന്റെ പരിപാടിക്കും പ്രോഗ്രാമുകൾക്ക് അന്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു യാത്ര ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ സാറ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാറിൻ്റെതല്ലാത്ത ചില പാട്ടുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ ഒരു അഞ്ചെണ്ണം ഒന്ന് പറയാമോ? ഇത് ഇതെനിക്ക് കണക്ട് ചെയ്യും, ഇതെനിക്ക് ഏറ്റവും സന്തോഷം തരും, അങ്ങനെയുള്ള പാട്ടുകളെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാമോ സാർ?
1: ഞാൻ സത്യം പറഞ്ഞാല് ഓരോ സമയം ഞാൻ ഓരോ ടൈപ്പ് പാട്ടുകളായിരിക്കും. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്വയം എന്നിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഞാൻ എല്ലാ മ്യൂസിക് ജോണറും ഞാൻ ഇഷ്ടപ്പെടും. കേൾക്കും എന്നുള്ളത് മാത്രമല്ല, എല്ലാ ജോണറും ഞാൻ ഇഷ്ടപ്പെടും. അത് പണ്ട് മുതലേ എനിക്ക് സ്വന്തമായിട്ടുള്ള ഏറ്റവും നല്ല ക്യാരക്ടറുകളിൽ തോന്നിയിട്ട് ഞാൻ ഹാർഡ് റോക്ക്, ഹെവി മെറ്റൽ, ഗ്രഞ്ച്, പിന്നെ ഇതുപോലെ ജാസ്, ബ്ലൂസ്, ഇതെല്ലാം പണ്ട് മുതലേ ഞാൻ കേൾക്കും, ഇഷ്ടപ്പെടും. ക്ലാസിക്കലാണെങ്കിലും എല്ലാം പാട്ടാണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കും ഞാൻ പണ്ട് മുതലേ കേൾക്കുമായിരുന്നു. കേട്ട് ഞാൻ ആക്ച്വലി ഹോട്ടലിൽ ഒരു കീബോർഡിസ്റ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 300-300 പാട്ടുകൾ ഒരു സീസണിൽ പുതിയത് പഠിക്കേണ്ടി വരും. ഈ പാട്ടുകളെല്ലാം ജാസ് കാണും, ഇല്ലെങ്കിൽ ഹാർഡ് റോക്ക് കാണും, ഹെവി കാണും, ഇല്ലെങ്കിൽ റാപ്പോ റെഗ്ഗോ ഹിപ്ഹോ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കാണും. അപ്പം ഇതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ കൂടെ പാട്ട് നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ കൂടെ വന്നു. ഇപ്പോൾ ഓരോ സമയത്തും എനിക്ക് ഓരോ പാട്ടുകൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് കാണും. ചില സമയം മിക്ക സമയം കേൾക്കുന്ന പാട്ടുകളിൽ എക്സാമ്പിൾ വേണി എറിക് ക്ലാപ്റ്റന്റെ പാട്ടുകൾ, പിന്നെ ഡയർ സ്ട്രെയ്റ്റ്സ് എന്നുള്ള ബാൻഡ്, ഫ്രെഡി മെർക്യുറി, ഇതൊക്കെ ഒത്തിരി കേൾക്കും. പിന്നെ മലയാളത്തിൽ നമ്മൾ ഒഫ്കോഴ്സ് രവീന്ദ്രൻ മാഷിന്റെയും സിന്ദൂര സന്ധ്യയ്ക്കും മോഹനം, അല്ലെങ്കിൽ ജോൺസൺ മാഷിന്റെ ഏതോ ജന്മകൽപ്പനയിൽ, ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ്.
0: ശരിക്കും കംപ്ലീറ്റ് ലോകം എന്ന് പറയുന്നത് ഈ പാട്ടുകളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പല പല സമയങ്ങളിൽ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ എം എസ് ബിയുടെ പാട്ടുകൾ, പിന്നെ ദാസാറിന്റെ പാട്ടുകൾ ആക്ച്വലി അദ്ദേഹത്തിന്റെ എന്താണ് ഒത്തിരി പലർക്കും ഇഷ്ടപ്പെടാത്ത ഒത്തിരി മീൻസ് ഒത്തിരി മെയിൻ സ്ട്രീമിൽ വരാത്ത ഒത്തിരി പാട്ടുകളൊക്കെ ഞാൻ പണ്ട് മുതലേ കേൾക്കുമായിരുന്നു. പിന്നെ ജോൺസൺ മാഷിന്റെ കമ്പോസിങ്, അങ്ങനെ ഒരു പല സമയങ്ങളിൽ പല രീതിയിൽ ഒത്തിരി പാട്ടുകൾ മാറ്റി മാറ്റി കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ പാട്ടിന്റെ ലോകത്ത് ജീവിക്കുന്ന സാറിന് ഞാനൊരു പാട്ടുകാരനാണ്, ഞാനൊരു കലാകാരനാണ് എന്ന് ആദ്യമായി തോന്നിയ നിമിഷം, ആദ്യമായി അതിന് പ്രചോദനം നൽകിയ ഒരു വ്യക്തിയെ പറ്റി കൂടി പറയാമോ?
1: ആക്ച്വലി ഞങ്ങളുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, അങ്കിൾ ഇപ്പോഴില്ല, അദ്ദേഹമാണ് ആദ്യം തന്നെ ഈ മ്യൂസിക്കിന്റെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോകുന്നത്. പിന്നെ വീണ്ടും എന്റെ ബാൻഡിലോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഒരു അങ്കിളാണ്, എഡ്വിൻ അങ്കിള്. അദ്ദേഹത്തിന്റെ ബാൻഡിലാണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അവിടുത്തെ ബാൻഡിൽ കീബോർഡിസ്റ്റായി, പിന്നെ അവിടുത്തെ സിംഗർ വരാത്തതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് സിംഗറായിട്ട് ഒരു 4-5 വർക്ക് ചെയ്തു. അതൊക്കെ തന്നെയാണ് ആദ്യത്തെ ഒരു ഫിലിം എക്സ്പീരിയൻസ്, മീൻസ് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ക്ലാസിക്കൽ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോയത് രമേശ് നാരായൺ സാറിന്റെ അവിടെയാണ്. ആ സമയം ഞാൻ എം എക്കൊക്കെ പഠിക്കുന്ന ടൈം. പിന്നെ എനിക്ക് യഥാർത്ഥത്തിൽ മ്യൂസിക്കില് അവസരം തരുന്നത്, ആൽബം ചെയ്യാനൊക്കെ തരുന്നത് നമ്മുടെ തനു ബാലക്ക്, സാബു, റോഷൻ ഇങ്ങനെയുള്ള ട്രിവാൻഡ്രത്തെ ഫ്രണ്ട്സാണ്.
0: അവരൊക്കെ
1: തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയിലോട്ട് എൻട്രി തരുന്ന അറിയാലോ, ജയരാജ് സാറ് തന്നെയാണ്. ജയരാജ് സാറിന്റെ അനിയൻ വഴിയാണ് ജയരാജ് സാറിലിരുന്നത്. ജയരാജ് സാർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഇപ്പോഴും ഇത്രയും വലിയ അവസരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത്.
0: അങ്ങനെയാണ്, അതൊരു അതായിരുന്നു ഒരു തുടക്കം എന്ന് പറയുന്നത്.
1: അതെ അതെ.
0: ഓക്കെ, ഈ ഫാമിലി സപ്പോർട്ടൊക്കെ അടിപൊളിയാണോ?
1: ഫാമിലി സപ്പോർട്ട് ഞാൻ പണ്ട് മുതലേ മ്യൂസിക്കൽ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് പക്ഷേ ഫാമിലി സപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതിന്റെ ആർച്ച ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മ്യൂസിക്കിന്റെ കാര്യം വെച്ചാല് ഇതില് ഫാമിലിയുടെ സപ്പോർട്ടിന്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ഇങ്ങനെ 20-25 മുമ്പ് ഹോട്ടൽ സിംഗിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അന്ന് ഹോട്ടലിൽ പാടാൻ പോകുന്ന എന്ന് പറയുമ്പോൾ വേറൊരു ഇമേജ് ആണ്. പണ്ട് ഒരു 25-30 മുമ്പ് അത് കാരണം പിന്നെ അറിയണം, അന്ന് മ്യൂസിക് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ഒരു ഇൻകമിനോ അതിനുള്ള ഒരു സംഭവങ്ങളല്ല. ട്രിവാൻഡ്രം കാരാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും വലുത് സർക്കാർ അത് തന്നെയായിരുന്നു. ആക്ച്വലി സ്വാഭാവികമായിട്ടും വീട്ടുകാരുടെയും എല്ലാം ഒരു ആഗ്രഹം തന്നെയായിരിക്കും. അതിൽ പറഞ്ഞ് അവർക്ക്

0: കൂടുന്നതും ഒരു വിശേഷം എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും ഞാൻ എനിക്ക് മാത്രമല്ല പലർക്കും അപ്കമിങ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ഒരു തലമുറ ഇപ്പോഴാണ് വന്നത്.
1: തീർച്ചയായിട്ടും സാർ, അന്ന് ഈ വഴി മാറി സഞ്ചരിച്ചപ്പോ എന്തെങ്കിലും പേടി തോന്നിയിട്ടുണ്ടായിരുന്നോ? ഞാൻ പോകുന്ന വഴി കറക്റ്റ് ആണോ അല്ലെങ്കിൽ സക്സസ് ആവുമോ, എങ്ങനെ ഒരു പേടി? സ്വാഭാവികമായിട്ടും കരിയറിന്റെ തുടക്കത്തിൽ ഉണ്ടാകാവുന്ന ഒരു സംശയം, ഒരു പേടി സാറിന് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ?
0: ആക്ച്വലി ഇതൊരു കരിയർ ആക്കി എനിക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം സത്യത്തില് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ആക്ച്വലി ഞാൻ കോളേജിൽ പഠിപ്പിക്കുക, ഇതായിരുന്നു അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യം. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തു, അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പിന്നെ ആക്ച്വലി ഇതൊരു പ്രൊഫഷനായി വരുമെന്നുള്ള ഒരു ചിന്ത കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകാം, അങ്ങനത്തെ ഒരു ഇതായിട്ട് മാത്രമേ കണ്ടുള്ളൂ. കാര്യം ഇതില് അന്ന് നമുക്ക് ഇത്രയും വർക്ക് പ്രഷറിനെ പറ്റി അറിയില്ല. പക്ഷെ അന്നത്തെ കാലത്തെ സിനിമ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ അത്രയും ക്ലോസും അല്ല, വളരെ വിദൂരത്തിലും ഞങ്ങൾ നോക്കുന്ന ഒരു സംഭവമാണ് സിനിമ.
1: അതെ, ഇത്രയും ഈസി ആയിട്ട് ആളുകൾക്ക് പോയി സമീപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.
0: ഇന്നത്തെ കാലം ഒത്തിരി മാറിയുണ്ട്. ഇന്നിപ്പം നമുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും കയ്യിലുണ്ട്. നമുക്കൊരു ഫോൺ മാത്രം മതി ഒരു പാട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവി ചെയ്യാൻ പോലും, മൂവി മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് സംഭവങ്ങൾ കൊണ്ടുവരാൻ ഒരു ഫോൺ മതിയല്ലോ.
1: അതെ, തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും സാർ, ഞാനൊരു കാര്യം പറയുകയാണ്, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം സമയമെടുത്ത് ചിന്തിച്ച് അറിഞ്ഞ് നമ്മളുടെ ആ ഒരു നമ്മളൊരു കുഞ്ഞു ജനിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന കമ്പോസ് ചെയ്ത് ഔട്ടടിക്കുന്ന ഒരു പാട്ടിന് വരുന്നത്. അങ്ങനെ തോന്നാറുണ്ടോ?
0: അത് അണ്ടർ പ്രഷറിൽ നമ്മൾ വർക്ക് ചെയ്യാന്നുള്ള താല്പര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴില്ല. ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മൾ ആക്ച്വലി കമ്പോസിങ്ങിനൊക്കെ വേണ്ടി ഒത്തിരി ായിരുന്നു. കൂടുതലും ഞാൻ കന്നഡയിലാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു 52 പടങ്ങൾക്കുള്ള ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തന്നെ ഇതൊരു എന്താണ് ഒരു റെപ്പറ്റേറ്റീവ് അനുഭവമായിട്ട് തോന്നി. പിന്നെ വെറും നമ്മള് ഇങ്ങനെ ഈ ഡയറക്ടർമാരുടെ ചൊൽപ്പടിക്ക് നിന്നിട്ട് അവരോടൊപ്പം ഇങ്ങനെ ആ ഫ്ലോയില് കുറേ നാള് പോയി പിന്നെ നമുക്കത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മതിയാവും. കാര്യം ഈ പറയുന്ന നമുക്കും അതിലൊരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 50-52 പടങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവം, സെയിം സ്റ്റൈൽ തന്നെ നമ്മൾ ഒത്തിരി ചെയ്യേണ്ടി വരുന്നു. നമുക്ക് തന്നെ അതിനകത്ത് നമുക്കും ഗുണമില്ല, ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന അവർക്കും ഇതുകൊണ്ട് ഗുണം ഇല്ല എന്ന് കാണുമ്പോഴത്തേക്ക് നമ്മുടെ പതുക്കെ അതിൻ്റെ ഒരു എന്താണ് ആ ഒരു സംഭവം ചുരുക്കി നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കാരണം മാറും. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ജനറേഷന്റെ ആസ്വാദന ശക്തി വന്നു തുടങ്ങി. അതുപോലെ പുതിയ സംഭവങ്ങളുടെ വരവേൽപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി.
1: ഒരു പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഭാവിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ?
0: സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വർക്കിന് വേണ്ടി, പക്ഷേ അത് നടന്നിട്ടില്ല. സച്ചിൻ്റെതായിട്ട് ഒരു ഡാൻസ് ആൽബം അല്ലെ ഒരു സോങ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്. അല്ലാതെ പിന്നെ ഈ ന്യൂ ഏജ് പുതിയ ആൾക്കാരുമായിട്ട് ഒത്തിരി കൊളാബ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ സത്വം തരികിടകമെന്നുള്ള റയാൻ അയർലൻഡിലെ അവരുടെ ഒരു പാട്ട് ഉണ്ടായിരുന്നു. പിന്നെ പക്കാ ലോക്കൽ എന്നുള്ള ഗ്രൂപ്പിന്റെ ഒരു പാട്ട് ചെയ്തു. അതുപോലെ ഷാസ് എന്നുള്ള യു കെയിലെ ഒരു ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പിന്റെ കൂടെ ചെയ്തു. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. അപ്പൊ സാറെ, നമ്മളിത് റേഡിയോ മുഴുവൻ ഈ ഒരു ഉത്രാട ദിവസം ഈ റേഡിയോ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം നിറയെ ഡോക്ടർ ജാസി ഗിഫ്റ്റ് മ്യൂസിക് മാജിക് തന്നെയാണ്. ഓക്കെ സാർ, നമ്മുടെ ഇനി വരുന്ന ഓണ പരിപാടികൾ നാളെ മുതലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ ഒക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ ആക്ച്വലി മെയിൻ ആയിട്ട് ഉള്ളത് കണ്ണൂരിലെ ഓണ പ്രോഗ്രാമാണുള്ളത്. പിന്നെ നമ്മുടെ നാട്ടില് ട്രിവാൻഡ്രത്തിൽ ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസ് മീറ്റും അങ്ങനെ കുറച്ച് പേഴ്സണൽ പരിപാടികളാണ് കൂടുതലുള്ളത്. ഇതിൽ തന്നെയാണ് ഓണം പരിപാടികളായിട്ടുള്ളത്.
1: അവിടെ എല്ലാം ഈ പറഞ്ഞതുപോലെ എല്ലാ സ്റ്റേജിലും ലജ്ജാവതി പാടണം എന്നുള്ളതാണ്.
0: എല്ലായിടത്തും അത് പാടേണ്ടി വരും,
1: പാടേണ്ടി വരും. അത് അതൊരു വല്ലാത്ത സന്തോഷം തന്നെയല്ലേ സാർ?
0: സന്തോഷമാണ്, സന്തോഷമാണ്.
1: അപ്പൊ ഇനി ഒരുപാട്
0: കൂടുതലും എനിക്ക് അതിന്റെ പകുതി പാടിയാ മതി, കൂടുതലും ഓഡിയൻസും പാടുവന്നിട്ട് ഗുണവും ഉണ്ടാകില്ല.
1: അതെ, ഈ പാട്ടിന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കേൾക്കുന്ന ശ്രോതാക്കൾ അത് ഉറക്കെ പാടുമ്പോഴാണ് ആ സ്റ്റേജിന് ഒരു വൈബ് ഉണ്ടാവുന്നത്.
0: ഉറക്കെ പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ഭയങ്കര ഇതാണ്.
1: സാർ,

0: ഞാൻ ആദ്യമായിട്ട് മുഴുവൻ വരികളും കാണാതെ പഠിച്ചത് ലജ്ജാവതി പാട്ടാ. അല്ല സർ, കേട്ട് കേട്ടേ. അന്ന് ജുക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ടി വിയില്, ജസ്റ്റ് ഡയൽ ചെയ്യുമ്പോ തന്നെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന, ഞാനും എന്റെ ഫ്രണ്ട്സ് കൂടുതൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ പാട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്റെ വളരെ ഏറ്റവും വലിയ ഡ്രീമിൽ ഒന്നായിരുന്നു സാറിനോട് സംസാരിക്കുക എന്നുള്ളത്. അത് രണ്ടു തവണ, ഇപ്പൊ 4 കൊല്ലങ്ങൾക്ക് മുൻപ് സാറിനെ പരിചയപ്പെട്ട് ഇപ്പോഴും ആ ഒരു സൗഹൃദം നിലനിർത്താനൊക്കെ എന്റെ കരിയറിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് സാർ. അപ്പൊ സാറിന് നല്ലൊരു ഓണക്കാലമായിരിക്കട്ടെ, പാട്ടുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇനിയും ഇനിയും ഇനിയും സാധിക്കട്ടെ. ഒരുപാട് യുവതലമുറയും ആ പാട്ടുകൾ ഏറ്റു പാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർ, ആശംസിക്കുന്നു സർ.
1: താങ്ക് യു. സ്വാതിക്ക് നല്ലൊരു ഓണം ആശംസിക്കുന്നു. എന്തായാലും പാട്ടുകൾ കൊണ്ട് അടിച്ചു
0: വിളിക്കുക. ഹാപ്പി ഓണം സർ. ഉറപ്പായിട്ടും സർ, ഉറപ്പായിട്ടും സർ.
1: വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു ആദ്യമായിട്ട്. അത് പ്രധാനമായിട്ടും എന്താണ്, ചോദ്യങ്ങളുടെ ഒരു വ്യത്യസ്ത അതിലുണ്ടായിരുന്നു. സാധാരണ ചോദിക്കുന്ന പോലെ എന്നാണ് വന്നത്, എങ്ങനെ തുടങ്ങിയെന്നുള്ള അല്ലാതെ കുറച്ച് എന്താണ് കണ്ടംപററി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ആദ്യം ചോദിച്ചു. പിന്നെ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പോഴ് പാട്ടുകളെ പറ്റി ചോദിക്കുമ്പോഴേ നമ്മളെ ചോദിക്കുന്ന ആള് പാട്ട് പാടാൻ കൂടെ അറിയാന്നുള്ള ആളാണെങ്കിൽ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഫാക്ടറാണ്. സ്വാതി നന്നായിട്ട് പാടുകയും ചെയ്യാന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഹാപ്പി ഓണം സ്വാതി, ഹാപ്പി ഓണം.
0: ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ, ഹാപ്പി ഓണം. എന്റെ റേഡിയോ 91.2 ഓണത്തെ വരവേൽക്കാനായിട്ട് എല്ലാ
2: ഗാനങ്ങളും ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC അപ്ലൈ.

0: ഓണം വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കെ
3: അത്തം വെളുത്താൽ ഓണം കറുക്കും.
4: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
5: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
6: ഓണത്തിനല്ലയോ ഓണം പുടവ.
7: ഓഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
8: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
9: ആ പുറം പോണം കരുതും പോലെ.
10: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
7: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
10: ഉണ്ടറിയാം ഓണം.
1: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
9: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
7: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
10: മൂന്നാം ഓണം വെക്കീം ഓളിയും,
1: നാലാം ഓണം തക്കീം തുടച്ചു,
9: അഞ്ചാം ഓണം പിഞ്ചോണം,
7: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
1: പൊന്നോണം.
0: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 നൊപ്പം.

നമസ്കാരം, എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹപായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ചില രുചികൾ നാവിൽ മാത്രമല്ല നമ്മളുടെ ഹൃദയത്തിലും മായാതെ കിടപ്പുണ്ടാകും. അമ്മയുടെ മണമുള്ള, അമ്മയുടെ സ്നേഹത്തിന്റെ ചൂടുള്ള കുറേ ഓർമ്മകൾ, അതാണ് നമ്മുടെ നാടൻ പലഹാരങ്ങൾ. ഇന്നത്തെ നമ്മുടെ അമ്മയ്ക്കൊരു സ്നേഹപായസം എന്ന പരിപാടിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നാടൻ പലഹാരമാണ് കേട്ടോ. ആലങ്ങ അഥവാ കളിയടയ്ക്ക പോലെയുള്ള ഒരു ക്രിസ്പി റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കളിയോടയ്ക്ക ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആലങ്ങ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ പഠിക്കാം. ആലങ്ങ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കുട്ടിക്കാലത്തെ ഓണക്കാല ഓർമ്മകളാകും മനസ്സിലേക്ക് വരുന്നത്. ശർക്കരയുടെ മാധുര്യവും തേങ്ങയുടെയും എള്ളിൻ്റെയും കൊതിയൂർന്ന മണവും ഒക്കെ ഈ ഒരു പലഹാരം നല്ലൊരു സ്പെഷ്യലാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന ആ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് കുട്ടികൾക്കും കൂടെ പഠിക്കാം അല്ലേ. ഇതിനായിട്ട് ആവശ്യമുള്ളത് വറുത്ത അരിപ്പൊടി, ശർക്കരപ്പാനി, നല്ല പച്ച തേങ്ങ ചിരകിയത്, എള്ള്, പിന്നെ രുചി കൂട്ടാൻ അല്പം ഏലക്കാപ്പൊടി, നെയ്യ്, പിന്നെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഇത്രയും മാത്രമാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ ആലങ്ങ ഉണ്ടാക്കാൻ പഠിക്കാം. ഒന്നും കൂടെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളുടെ പേര് പറയാം. വറുത്ത അരിപ്പൊടി, ശർക്കരപ്പാനി, നല്ല പച്ച തേങ്ങ ചിരകിയത്, എള്ള്, ഏലക്കാപ്പൊടി, നെയ്യ്, വറുത്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വാ. അപ്പോഴേക്കും രണ്ട് പാട്ട് കേട്ടിട്ട് മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹപായസമാണ്.

0: എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആലങ്ങ എന്നൊരു പലഹാരമാണ്. അതിനായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാട്ടോ. അതിനായിട്ട് കുറച്ച് ശർക്കര ചേകി എടുത്തിട്ട് നമുക്കതൊന്ന് പാനിയാക്കി എടുക്കാം. ഈ ഒരു ശർക്കര പാനി നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങയും എള്ളും ഏലക്കാപ്പൊടിയും ഒരൽപ്പം നെയ്യും പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഈ ഒരു മിശ്രിതം ഇങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടിയൊക്കെ നമുക്ക് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാട്ടോ. ഒറ്റ അടിക്ക് എല്ലാ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കരുത്. കുറച്ച് മാത്രം ആദ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് കുഴച്ചെടുക്കാനുള്ള പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു മിശ്രിതം ചൂടാറിയ ശേഷം കയ്യിൽ അല്പം നെയ് പുരട്ടി ഈ ഒരു മാവ് ചെറിയ ചെറിയ ഉരുളകളോ ചെറിയ കഷ്ണങ്ങളോ ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാം. അവസാനം പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ക്രിസ്പി ആയിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ദേ കണ്ടില്ലേ, നമ്മുടെ മധുരമൂർന്ന ക്രിസ്പി ആയിട്ടുള്ള ആലങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ആലങ്ങ നമ്മുടെ അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ കഴിച്ചിട്ടുള്ളൊരു വിഭവമായിരിക്കും. അവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ പറ്റൂലേ. ഇപ്പൊ വേഗം തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തോളൂ. നാളെ തിരുവോണ ദിവസത്തിൽ മറ്റൊരു നല്ല വിഭവമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഒപ്പമുണ്ടായിരുന്നത് ഐശ്വര്യായിരുന്നു.
1: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കാണും വിറ്റും ഓണം ഉണ്ണണം.
5: അത്തം കറുത്താൽ ഓണം വെളുക്കും.
6: നിക്കി നിക്കി നിക്കെ അത്തം വെളുത്താൽ ഓണം കറുക്കും.
7: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി.
8: അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
9: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
10: ഓണത്തിനല്ലയോ ഓണപ്പുടവ.
11: ഓഹോഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
12: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
13: ആ പുറം പോണം കരുതും പോലെ.
14: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
11: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
14: ഉണ്ടറിയാം ഓണം.
15: ലാലലാലാ, ഓണം ഉണ്ട് വയറെ ചൂടപാടുകയുള്ളൂ.
13: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
11: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
14: മൂന്നാം ഓണം വെക്കിയും ഓളിയും,
15: നാലാം ഓണം തക്കിയും തുടച്ചു,
13: അഞ്ചാം ഓണം പിഞ്ചോണം,
11: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
15: പൊന്നോണം.
1: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2.
16: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
17: 80% വരെ ഡിസ്കൗണ്ട്.
16: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
17: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
18: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
19: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ചേട്ടാ, ഒരു TV വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളർ ആക്കാമല്ലോ.
6: എന്തായാലും പറ്റിയ സമയം മൈജിയിൽ TVകൾക്ക് കിട്ടില്ല ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
17: ഓണത്തിന് മുൻപ് TV സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
11: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ,
3: അത്തം വെളുത്താൽ ഓണം കറുക്കും.
4: ഉണ്ടെങ്കി ഓണം പോലെ, ഇല്ലെങ്കി ഏകാദശി.
5: അങ്ങനെയാണെങ്കി ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
6: ഓണത്തിനല്ലയോ ഓണക്കുടവ.
7: ഓഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
8: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
9: ആ പുറം പോണം കരുതും പോലെ.
10: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
7: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
11: ഉണ്ടറിയാം ഓണം.
1: ലാലലാലാ, ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
9: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
7: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം,
12: രണ്ടാം ഓണം കണ്ടോണം,
13: മൂന്നാം ഓണം വെക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
9: അഞ്ചാം ഓണം പിഞ്ചോണം,
14: ആറാം ഓണം അരിവാടും പള്ളിയും.
7: അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം പത്തിന്
1: പൊന്നോണം.
15: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2
16: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
17: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
18: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
19: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
17: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
20: അതിനെന്താ, മൈജി ലേസികൾക്ക് ഇപ്പോൾ കിട്ടിയ ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്യാം.
7: എന്നാ നമ്മൾക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
20: ഓണത്തിന് മുമ്പ് AC സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 വരെ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
3: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
2: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
4: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: വിറ്റും ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി. അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
3: ഓണത്തിനല്ലയോ ഓണപ്പുടവ. ഓഹോഹോ, അവിട്ട കട്ട ചവിടി പൊട്ടിക്കണം.
2: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
4: ആ പുറം പോണം കരുതും പോലെ.
2: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
2: ഉണ്ടറിയാം ഓണം.
1: ലാലലാലാ, ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
4: ഓണത്തെക്കാൾ വലിയ ഭാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം വെക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
4: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അത്തം പത്തിന്
1: പൊന്നോണം.
0: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 നൊപ്പം.

0: ചോദിച്ചു ഓണം ഉണ്ണണം.
1: അത്തം കറുത്താൽ ഓണം വെളുക്കും.
2: നിക്കി നിക്കി നിക്കേ, അത്തം വെളുത്താൽ ഓണം കറുക്കും.
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി. അങ്ങനെയാണെങ്കിൽ ഓണം പോലെയാണോ തിരുവാതിര?
1: സംസാരിക്കാൻ സമയമില്ല, ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമറക്കുകയും എപ്രാളം.
3: ഓണത്തിനല്ലയോ ഓണപ്പുടവ? ഓഹോഹോ, അവിട്ട കട്ട ചവിട്ടി പൊട്ടിക്കണം.
2: എന്നാ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
4: ആ പുറം പോണം കരുതും പോലെ.
2: ഓണം കഴിഞ്ഞ ഓട്ടപ്പുര.
3: ഓ, ഓണത്തിനിടയ്ക്കാണോ പുട്ട് വെച്ചോണം?
2: ഉണ്ടറിയാം ഓണം.
1: ഓണമുണ്ട് വയറേ ചൂടപാടുകയുള്ളൂ.
4: ഓണത്തേക്കാൾ വലിയ ഭാവില്ല.
3: എന്നാ പിടിച്ചോ, ഒന്നാം ഓണം നല്ല ഓണം, രണ്ടാം ഓണം കണ്ടോണം,
2: മൂന്നാം ഓണം ബക്കിയും ഓളിയും,
1: നാലാം ഓണം തക്കിയും തുടച്ചു,
4: അഞ്ചാം ഓണം പിഞ്ചോണം,
3: ആറാം ഓണം അരിവാടും പള്ളിയും. അയ്യോ, എന്നാ സംസാരിച്ചിരിക്കാൻ സമയമില്ല, അത്തം പത്തിന്
1: പൊന്നോണം.
5: ഈ ഓണക്കാലം ആഘോഷിക്കാം എന്റെ റേഡിയോ 91.2 ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
6: Hey, hey.

0: ഒഴുകുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്.
1: പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ബോയ്സ് ടൌൺ പാൽചുരം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്രാ നിരോധനം തുടരും. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. മുൻപും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ മിമിക്രി കലാകാരൻ സൈനൻ കെടാമംഗലത്തിന് വിടയേകി നാട്. 61 വയസ്സായിരുന്നു. വൈകിട്ടായിരുന്നു അന്ത്യം. 20 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 തോന്നിക്കാവ് ശ്മശാനത്തിൽ നടക്കും. എറണാകുളം KSR ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 3 വൈകിയോടുന്നു. KSR ബംഗളൂരു യാർഡിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് രാവിലെ 5:10 പകരം രാവിലെ 8 ട്രെയിൻ പുറപ്പെട്ടത്. സർവീസ് വൈകിയതിനാൽ തിരികെ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട വന്ദേഭാരത് സർവീസ് വൈകുന്നേരം 5:20 പുനഃക്രമീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. പൊന്നോടത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: TNC അപ്ലൈ.
3: You in the radio 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഓണത്തിനേ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ. ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
1: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
0: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ യു പി ഐ പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 3ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏകീകൃത പണമിടപാട് സംവിധാനമായ യു പി ഐക്ക് 10 വർഷം. യു പി ഐയുടെ ഒരു പതിറ്റാണ്ടു കാലത്തെ വിജയകരമായ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ സുപ്രധാന വഴിത്തിരിവാണ് യു പി ഐ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം, യു പി ഐ ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 ഓഗസ്റ്റ് 25 ആരംഭിച്ച യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിൽ ഏകദേശം 13,000 മടങ്ങ് വളർച്ച കൈവരിച്ചതായും, നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇത് മാറിയതായും കേന്ദ്ര ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിലെ പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഇന്ന് ബെയ്ജിംഗിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇതിനു മുന്നോടിയായി അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
3: 3,500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനത്തിന്റെ 25ാമത് പ്രതിനിധിതല യോഗമാണ് ബെയ്ജിംഗിൽ നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടത് ചൈനയുമായി നല്ല ബന്ധം തുടരാൻ ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള ഒരു പ്രധാന വേദി കൂടിയായി ഇത് മാറും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രീ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം, നിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രി ഫ്രാൻസിസ്വ ഫിലിപ്പ് ഷാംപെയ്നുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഊർജ്ജം, അപൂർവധാതു, സാങ്കേതിക ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ചയാകും. തുടർന്ന് ധനമന്ത്രി യുഎസ് സന്ദർശിക്കും. ചിക്കാഗോ, ആഷ്യവിലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വിപുലീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബിസിനസ് ടു ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ശ്രീ ഗോയൽ, ഇന്ത്യയിലെ സുഗമമായ വ്യാപാര അന്തരീക്ഷവും അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു നൽകുന്ന മികച്ച അവസരങ്ങളും എടുത്തുപറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും വോട്ടു ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്നും ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശ്രീ റിജിജു വ്യക്തമാക്കി. പ്രധാന നിയമനിർമ്മാണങ്ങളിലുൾപ്പെടെ ക്രിയാത്മക ചർച്ചകൾക്കുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം നിരസിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് ഉത്രാട ദിനമായ ഇന്ന് 100 ദിനം പൂർത്തിയാകുന്നു. മെയ് 18-നായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണമേറ്റ് ആദ്യ നാളുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാനായെന്നാണ് സർക്കാർ കരുതുന്നത്. വനിതകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചതും ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതും വയോജന വകുപ്പ് രൂപവൽക്കരിച്ചതും പ്രധാന നേട്ടങ്ങളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പിഎം ശ്രീ, വഖഫ് നിയമഭേദഗതി, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു ഓണക്കാലം കൂടി.

0: ഉത്രാട ദിവസമായ ഇന്ന് തിരുവോണ നാളിലെ ഒരുക്കങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും ഒപ്പം പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുകൂടലും എല്ലാം ഓണക്കാല ഓർമ്മകൾക്ക് നിറം പകരുന്നു. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ നിശാഗന്ധിയിൽ ഇന്ന് തോൽപ്പാവക്കൂത്ത്, പൂരക്കളി, വേലകളി, ഗാനമേള തുടങ്ങിയവ അരങ്ങേറും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും പങ്കെടുക്കും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാവിലെ 7 ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിന് സമീപം തയ്യാറാക്കിയ നാക്കിലയിൽ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്രാട ദിവസമായ ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഓണവിപണിയും സജീവമായി. വഴിയോര കച്ചവടത്തിന് നേരിയ മഴ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടോടെ കച്ചവടം സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നഗരത്തിലെ പ്രധാന പച്ചക്കറി ഫല വിപണന കേന്ദ്രമായ പാളയ മാർക്കറ്റിലാണ് പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്നത്. പാളയത്തെ പൂവിപണിയും സജീവമാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി ചന്തകളും നടക്കുന്നുണ്ട്. മഴ കാരണം മിഠായി തെരുവിൽ വലിയ തിരക്ക് ദൃശ്യമല്ല. ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ തിരക്കിലമരും. പ്രതികൂല കാലാവസ്ഥയും തെരുവ് കച്ചവടക്കാരെയാണ് ഏറെ ബാധിച്ചത്. KTDC ആഭിമുഖ്യത്തിൽ പായസമേളയും നടക്കുന്നത്. സ്റ്റേഡിയം പരിസരത്ത് കൈത്തറി മേളകളും ഇന്ന് വരെ തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ പ്രധാന വേദിയിൽ നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സംഘവും ഒരുക്കുന്ന നൃത്തപരിപാടി.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 4 നഷ്ടത്തിൽ 130 റണ്ണെന്ന നിലയിൽ. നേരത്തെ ധ്രുവ് ജുരേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 9 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജെങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: നാലു പേരുടെ നാവിൽ ദൈവം ഉണ്ടെന്ന് പറയുന്ന എത്ര ശരിയാ.
1: എന്താടു നാട്ടിൽ ആരുടെയൊക്കെ നാവിലാ ദൈവം പ്രത്യക്ഷപ്പെട്ടത്?
0: നമ്മുടെ ഷാജി കാടമ്മൂക്കിൽ ഒരു കട തുടങ്ങിയപ്പോ ഈ നാട്ടുകാർ പലരും പറഞ്ഞതാ ആ കട അവിടെ വിജയിക്കത്തില്ലെന്ന്.
1: അത് ഞാനും പറഞ്ഞതാ. കിഴക്കേത്തറ ജംഗ്ഷനിൽ ജോസഫ് ഒരു കട തുടങ്ങി വിജയിച്ചത് കണ്ടപ്പോ ഷാജിയും അതുപോലൊരെണ്ണം കാടമ്മൂക്കിൽ അങ്ങ് തുടങ്ങി.
0: ആ സ്ഥലമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർക്കത്ത് കെട്ട സ്ഥലമാ.
1: ജോസഫിന് കട നടത്തുന്നതിന് വാടക വേണ്ട, കട മുറി സ്വന്തം. അവിടെ സെയിൽസ്മാനും മുതലാളിയും ജോസഫ് തന്നെ.
0: അതെ, ഷാജി തുടങ്ങിയ കടയ്ക്ക് ഡിപ്പോസിറ്റ് നല്ലൊരു തുക കൊടുക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, ചെരുപ്പ് എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവർക്ക് മാസാമാസം ശമ്പളവും കൊടുക്കണം.
1: ഷാജി വൻ മണ്ടത്തരവില് കാണിച്ച് ലോൺ എടുത്താ കട തുടങ്ങിയത്. കൃത്യമായിട്ട് കാശ് അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ പണി കൊടുക്കും.
0: ഷാജി എന്തൊക്കെ ബിസിനസ് ചെയ്തു? ഓയിൽ സാരിയുടെ കച്ചവടം തുടങ്ങി. തവണ വ്യവസ്ഥയിലാണെന്നറിഞ്ഞപ്പോ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പോയി സാരി വാങ്ങിച്ചു.
1: സാരി വേടിപ്പും നടന്ന്, ഉടുപ്പും നടന്ന്, തവണയടപ്പ് മാത്രം മുടങ്ങി.
0: അവസാനം ബൈക്കിൽ പെട്രോൾ അടിച്ച് സാരി കൊടുത്ത വീടുകളിലെല്ലാം കയറി ഇറങ്ങി. വണ്ടി ഓടിയത് മാത്രം മിച്ചം.
1: ഒരു മാസക്കാലം മുണ്ടക്കയത്ത് ഞാനൊരു വർക്കിന് ഷായി പോയായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോ എല്ലും കപ്പയും പാഴ്സലായി വിൽക്കുന്നത് മേടിച്ചു. അത് കണ്ടപ്പോ തിരിച്ചു വന്ന ആ പണി തുടങ്ങി. അത് അങ്ങ് ക്ലോസ്.
0: അവൻ എന്തു മനസ്സിൽ ആഗ്രഹിക്കുന്നു അത് ഉടനെ സാധിക്കണം. ആര് പറഞ്ഞാലും അവൻ കേക്കത്തില്ല.
1: ഉത്സവത്തിന്റെ തറയേലും പിടിച്ച് അരമണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം രൂപ അങ്ങ് പോയി.
0: കവലമ്മയെ ഡിസ്ചാർജ് ചെയ്തോ രവി?
2: നാളെ ചെയ്യോന്ന് അറിഞ്ഞത്.
1: അവർക്ക് അസുഖമായിട്ടിരുന്ന ഏതോ
2: ഒരസുഖം ഇല്ലായിരുന്നു. ഊണും കഴിഞ്ഞിട്ട് പടിയിട്ടല്ല തങ്കമണി ചേച്ചിയുമായിട്ട് എന്തെന്ന് വർത്തമാനം പറയായിരുന്നു. പെട്ടെന്ന് അങ്ങ് തല കറങ്ങി വീണ്. പിന്നെ ചില കാര്യങ്ങൾ അവിടെ നടന്ന്, അത് വെളിയിൽ പറയാൻ പറ്റത്തില്ല.
0: അല്ലേ, തല കറങ്ങി വീണ ആളിനെ കുറിച്ച് വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യം എന്തുവാ?
2: അമ്മാവി ഒന്ന് പറ. ഒരാള് പെട്ടെന്ന് തല കറങ്ങി വീണ അമ്മാവി എന്തോ ചെയ്യും?
0: പെട്ടെന്ന് മുഖത്ത് വെള്ളം തളിക്കും, കണ്ണു തുറക്കുമ്പോ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തി ചാരി ഇരുത്തി കുടിക്കാൻ വെള്ളം കൊടുക്കും.
2: പക്ഷേ തങ്കമണി ചേച്ചി ഇതൊന്നും ചെയ്തില്ല. ചേച്ചി വടക്കോട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്ത്
1: പേടിച്ചോടിയാന്നു.
2: ഓട്ടം കണ്ടപ്പോ ത്രേസ്യാമ്മ ചേച്ചി കാര്യം ചോദിച്ചു. കമലമ്മ ചേച്ചി വീണെന്നും പറഞ്ഞു വടക്കോട്ട് ഒറ്റ ഓട്ടം. ത്രേസ്യാമ്മ ചേച്ചി കമലമ്മ ചേച്ചിയുടെ വീട്ടിൽ വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു.
0: എന്നിട്ട് കണ്ണു തുറന്നോ?
2: ഉടനെ തന്നെ തങ്കമണി ചേച്ചിയും കനകാംബരനും എത്തി.
1: തങ്കമണി ഓടിയത് കനകാംബരനെ വിളിക്കാനായിരുന്നോ?
2: അതെ, പുള്ളിക്കാരൻ പാലത്തൂപ്പ് കെട്ടി കമലമ്മ ചേച്ചി അങ്ങ് ഓതി. എന്നിട്ട് ഒരു ചരടും ജപിച്ച് കമലമ്മ ചേച്ചിയുടെ കയ്യിലും കെട്ടി നെറ്റിക്ക് ഭസ്മവും ഇട്ടു.
1: എന്തൊക്കെ കേക്കുന്നത്?
2: ത്രേസ്യാമ്മ ചേച്ചി ഉടനെ ഫോൺ എടുത്ത് കമലമ്മ ചേച്ചിയുടെ മരുമോനെ വിളിച്ചു പറഞ്ഞു വണ്ടി വിളിച്ചോണ്ട് വരണമെന്നും പറഞ്ഞു.
0: ഇടയ്ക്ക് കയറി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ചരട് ജപിച്ചു കൊടുത്ത കനകാംബരൻ പോയോ?
2: തങ്കമണി ചേച്ചി ഏതാണ് ഇത്തിരി കാശൊക്കെ കൊടുത്ത് തഹ തൊഴുത് മേടിച്ചോണ്ട് അയാൾ അങ്ങ് പോയി. മരുമോൻ വണ്ടിയായിട്ട് വന്ന് കവലമ്മ ചേച്ചിയെ ആശുപത്രിയിലാക്കി. അവിടെ പരിശോധിച്ചപ്പോഴാ സോഡിയം കുറഞ്ഞതാണെന്ന് അറിഞ്ഞത്. പിന്നെ ഏതാണ്ട് മരുന്നൊക്കെ കൊടുത്ത് പെട്ടെന്ന് നല്ല സെറ്റപ്പുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
0: ത്രേസ്യമ്മ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ കനകാംബറിന്റെ ചരടും കൈ കെട്ടി ഭസ്മക്കുറി ഇട്ടോണ്ട് കവലമ്മ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയേനെ.
1: വീട്ടിൽ തന്നെ കുറെ നേരം കിടത്തിയിരുന്നെങ്കിലേ ചിലപ്പോ ഒരു വശം തളർന്നു പോയേനെ.
2: ഈ സംഭവം അറിഞ്ഞ കമലമ്മ ചേച്ചിയുടെ കൊച്ചുമക്കളും കൂട്ടുകാരും കനകാംബറിന്റെ വീട്ടിൽ ചെന്ന് അയാളെ കുറെ ചീത്തയും വിളിച്ചു.
1: അല്ലേ, അയാൾ എന്തോ വേണം? അയാളെ പോയി വിളിച്ചിട്ടല്ലേ വന്നത്?
0: വർഷങ്ങളായി ഈ നാട്ടിൽ പലർക്കും ചരട് ജപിച്ചു കൊടുക്കുന്ന ആളാ കനകാംബരന്.
2: ത്രേസ്യാമ്മ ചേച്ചിയുടെ കെട്ടിയോ ചെന്ന് തങ്കമണി ചേച്ചിയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് പണ്ട് അവരുടെ അമ്മ ബോധം കെട്ട് വീണപ്പോ കനകാംബരൻ ചേട്ടൻ വന്ന് ഭസ്മം ഇട്ടപ്പോ മാറിയെന്ന്.
1: അയാള് പണ്ട് തെങ്ങിനും കമുവിനും മാവിനും ഒക്കെ ഓതാൻ നടക്കുന്ന ആളായിരുന്നു.
0: അത് ഇനിയും ഓതിക്കോട്ടെ, ഓതിയിട്ട് മരത്തിൽ ചരടോ കയറോ എന്തു വേണമെങ്കിലും കെട്ടിക്കോട്ടെ, പക്ഷെ മനുഷ്യ ശരീരത്തിൽ പണി വേണ്ടെന്ന് പറയണം.
1: എന്നാൽ ഈ ശാസ്ത്രം ഇത്രയും വളർന്നിട്ട് മനുഷ്യന്റെ പഴയ വിശ്വാസം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല.
0: ചിലർക്കത് മാറത്തില്ല, മാറ്റാൻ നോക്കിയാൽ നടക്കത്തുമില്ല. യുദ്ധിയും ബുദ്ധിയും ഇല്ലാത്ത മാനസം അന്ധമായി തന്നെ വിശ്വാസം പാലിക്കും.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇല്ലേ കോട്ടയത്തൊരു മൂത്തമ്മൂപ്പിന്ന് തൊണ്ണൂറ്
1: ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാണ പാച്ചിലാ. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ. ഇ എം ഐയിലും ഓഫർ ഉണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
2: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
1: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
8: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
1: എന്താ സംശയം?
0: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
2: കൃത്യസമയത്താ പറഞ്ഞത്. മൈസിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫറുണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിൻ ഉറപ്പ് സമ്മാനങ്ങൾ വേറെ.
0: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
6: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
3: 80% വരെ ഡിസ്കൗണ്ട്.
2: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണസമ്മാനവും ഉറപ്പ്.
3: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.

0: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്രാട പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ്
1: സമ്മാനങ്ങളും. ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
0: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈ ജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

ഓണമെത്തി, ഇനി ഷോപ്പിംഗിന്റെ അവസാന പാച്ചിൽ, ഉത്രാട പാച്ചിൽ. ഒരു ദിവസം മാത്രം മൈജി നൽകുന്നു 80% വരെ വിലക്കുറവ്. ഈ ഓണത്തിന് മറ്റെങ്ങും കിട്ടാത്ത ഓഫറുകൾ, ഏറ്റവും വലിയ ഓഫർ, ഏറ്റവും വലിയ വിലക്കുറവ് മൈജിയിൽ ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: ഓണമെത്തി. ഇനി ഷോപ്പിംഗിന്റെ അവസാന പാച്ചിൽ, ഉത്രാട പാച്ചിൽ. ഒരു ദിവസം മാത്രം മൈജി നൽകുന്നു 80% വരെ വിലക്കുറവ്. ഈ ഓണത്തിന് മറ്റെങ്ങും കിട്ടാത്ത ഓഫറുകൾ, ഏറ്റവും വലിയ ഓഫർ, ഏറ്റവും വലിയ വിലക്കുറവ്. മൈജിയിൽ ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 ഉത്രാടത്തിലെ സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. അപ്പോ എന്താ, ഇന്ന് കുറച്ച് ഒരു മണിക്കൂർ മുൻപേ നമ്മളങ്ങ് യാത്ര ചെയ്തു. അതെ, യെസ്, ഉത്രാടം വന്നു കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം. യെസ്, അതെ അതെ. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഇന്ന് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ആലോചിച്ചു നോക്കി. ഇപ്പൊ പലരും ചിലപ്പോ പറയാറുണ്ട്, അയ്യോ ഓണമില്ല ഓണം, പക്ഷെ ഓണമുണ്ട്, ഓണം എത്തുമ്പോ ഓണം എത്തി എന്ന് തോന്നാനായിട്ട് നമ്മുടെ ജംഗ്ഷനിലോട്ടും നമ്മുടെ മെയിൻ സിറ്റികളിലോട്ടൊക്കെ ഒന്ന് പോകണം. ബ്ലോക്കോട് ബ്ലോക്കോട് ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക്. അപ്പൊ ഇതൊരു പക്ഷേ നമ്മളെ കൂടുതൽ ആളുകളും കേൾക്കുന്നത് ഈ ഒരു ബ്ലോക്കിന്റെ തിരക്കിനിടയിൽ, ഓണത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാകും, അല്ലെ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരും, എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും.
1: അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇട്ട് തരാനായിട്ട് ഈ ഒരു വെപ്രാളത്തിനിടയ്ക്ക് ആ ഒരു വെപ്രാളം കുറയ്ക്കാൻ, അങ്ങനെയല്ലേ സാധി, പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എങ്ങനെ, നമ്മളിപ്പോ ഭയങ്കര ശോക മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ശോകമുള്ള പാട്ടെടുത്ത് നമ്മളങ്ങോട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഏകാന്തതയുടെ
0: അത് മാത്രല്ല, ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ഒത്തിരി ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സോങ് കേട്ടു, അത് ഒരു പക്ഷെ അതൊരു സാഡ് സോങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ ഹാപ്പിയിൽ ഇരിക്കുന്ന ഞാനായിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമായിരിക്കും,
1: ഒറ്റയ്ക്ക്
0: പാട്ടുകൊണ്ട് അവിടെ നമ്മൾ നാളോട്ട് വരും.
1: അതുപോലെ നേരെ മറിച്ച് ഉൾട്ട എൻട്രി ഉണ്ട്, കാരണം നമ്മൾ വളരെ സങ്കടത്തിൽ ഇരിക്കുമ്പോ ഒരു പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് ചില്ല വൈബടിച്ച് നമ്മുടെ ലാലേട്ടനെ, നമ്മുടെ എന്താണ് എം ജി ശ്രീകുമാറിന്റെ പാട്ടുകൾ അല്ല, പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു പാട്ടിനൊപ്പം ഉള്ളുന്ന സമയത്ത് നമ്മളെ മൈൻഡ് മാറി പോകാറുണ്ട്,
0: വല്ലാതെ മിസ്സിംഗ് വരും. ചില സമയങ്ങളിൽ ഈ ഒത്തിരി ഓണം സോങ്ങും ഒത്തിരി പഴയ ഓണപ്പാട്ടുകളൊക്കെ കേൾക്കാനുള്ള ത്രാണിയില്ല, ചിലപ്പോൾ നെഞ്ചു പൊട്ടി തകർന്നു പഴയകാല ഓണത്തിന്റെ ഓർമ്മകളൊക്കെ വന്നിട്ടേ.
1: നമ്മളെ
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മകളില്ലാതെ ഓരോ ഓണക്കാലത്തെ മാറ്റി വെക്കാനായിട്ട്
1: പറ്റത്തില്ല.
0: അതുകൊണ്ട് നമുക്ക് ഓണവിശേഷങ്ങളും ഉത്രാടപ്പാച്ചിലും, ഇപ്പൊ ഒരുപാട് പേര്, ഇപ്പോ സ്ത്രീകളൊക്കെ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരുണ്ട് അല്ലെ, നമുക്ക് നാളെ വരണം അല്ലേ. ഓക്കെ, ആ ഒരു തിരക്കിനിടയിലും നമ്മള് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് നിന്ന് ഈ ഉത്രാടപ്പാച്ചില് ബോണസ് ഒക്കെ കിട്ടി ആ ഒരു തിരക്കിൽ ഓടുന്ന ഓട്ടം,
1: ബോണസ് കിട്ടിയ സന്തോഷം.
0: പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമയത്ത് ഓർക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തൊക്കെ വാങ്ങണം
1: എന്നുള്ള
0: കോടി എടുക്കുന്ന, ജസ്റ്റ് ഇന്നെടുക്കുന്ന ആളുകളുണ്ട്, ഓണമെത്തുന്നതിന് ആറു മാസം മുന്നേ എല്ലാം സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ ഓണത്തെ പറ്റി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ
1: പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തീരില്ല. ഇപ്പൊ നമുക്കൊരു കോളർ ഉണ്ടോ?
0: യെസ്, ഉണ്ടല്ലോ. ആരാണ് നോക്കാം? നമസ്കാരം പറയൂ, ഇതാരാണ്?
1: ഒരു കോൾ കട്ടായി പോയി.
0: ദേ വന്നു, ദാ പോയി. അപ്പൊ വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ അതൊന്ന് നോക്കുക, റേഡിയോ അടുത്ത് പോയിട്ട് സംസാരിക്കരുത്. പിന്നെ നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഞങ്ങളെ കണക്ട് ചെയ്യാൻ, കോൺടാക്ട് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ
1: 9544700194 ആണ്. അപ്പൊ ഒരു കോളിലേക്ക് പോകാം. ഹലോ
0: ഹലോ,
1: ഇതാരാണ് സംസാരിക്കുന്നത്?
0: എന്തോ
1: സ്വാതി മാത്രല്ല,
0: ആണല്ലോ. എനിക്ക് മനസ്സിലായി.
1: ഓക്കെ സുലേഖ ചേച്ചി, ഐശ്വര്യ അപ്പൊ
2: വരാത്തോണ്ട് അതുകൊണ്ട് സാറ് വിളിച്ചപ്പോ ഒന്ന് വിളിച്ചു. ആ, മോളെന്തേന്ന് ചോദിക്കാനായിട്ട് മറന്നും പോയി.
0: മറന്നു പോയോ? അപ്പൊ അത്രേ ഉള്ളൂ സ്നേഹം.
2: പിന്നെ ഞാൻ ഓർത്തത് സാറേ മോനെ സ്വാതി എന്തേ ജ്യോതിയെ കാണുന്നില്ലല്ലോ ഒന്ന് ചോദിക്കണമെന്ന്.
0: ആഹാ, ചോദിച്ചോ? ചോദിക്കാൻ മറന്നുപോയി. എന്ത്
2: ചോദിച്ചില്ല, മറന്നുപോയി.
0: ഓക്കെ, അപ്പൊ ഉത്രാടപ്പാച്ചിലാണ്,
1: ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നല്ലേ ഞാൻ.
2: ഉത്തരാടമല്ലേ ഇന്ന്?
0: ആ,
2: ഉത്തരാടത്തിന്റെ ഊണും കഴിച്ചിട്ട് വന്നത്.
0: എന്തൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ട്?
2: എല്ലാം ഉണ്ടായിരുന്നു. ഓണത്തിന് എന്തെല്ലാം ഉണ്ടായി? പ്രഥമനും രണ്ട് സൈസ് പ്രഥമൻ, സാമ്പാറ്, അവിയലി, തോരൻ, ഇഞ്ചിക്കറി, എല്ലാ കാര്യങ്ങളും ഉണ്ടായി.
0: എല്ലാ കാര്യങ്ങളും വയറ് നിറച്ച് ഒരു ഏമ്പക്കോ വീട്ടും ഇങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം.
2: എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ.
0: ആണോ? ഓക്കെ, അപ്പൊ ഹാപ്പി ആണോ? നാളെയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ലൈവിലൊക്കെ ഞങ്ങൾ മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ.
1: പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: നമ്മുടെ ശരത്തിനും അവിടെയുള്ള എല്ലാവർക്കും, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, നമ്മുടെ സാറിനും എല്ലാവർക്കും ഹാപ്പി ആണോ?
0: ഹാപ്പി ഓണം ചേച്ചി, ഹാപ്പി ഓണം. അപ്പൊ ഉത്രാട പാച്ചിൽ നമ്മളിങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ ഐശ്വര്യ, നമ്മളും ഓട്ടപ്പാച്ചിലാണ്. ഇതിനിടയ്ക്കിടെ ബാക്ക് മിക്സിംഗ് എഡിറ്റിംഗ് അത് കട്ടിംഗ് എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നൊരു കാര്യം പറയട്ടെ. ഇനി നമുക്ക് നമ്മുടെ തയ്യക്കടയിലോട്ട് പോവാം. ചേച്ചിമാര് ഇപ്പോ ഈ സമയത്ത് കൊണ്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് കൊണ്ട് തരുമ്പോ അവര് ഭയങ്കര ലളിതമായിട്ട് സ്നേഹത്തിനുമായിരിക്കും ഇവർ കൊണ്ട് കൊടുക്കുന്നത്. ചേച്ചി കുഴപ്പമില്ല, ചേച്ചി സമാധാനമായിട്ട് തന്നാൽ മതി. പക്ഷേ ഈ ഓണം എടുക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കൊണ്ടുവന്ന ആളുടെ ഈ പറഞ്ഞ സമാധാനം അവരങ്ങ്
1: എവിടെ
0: ഇൻകേസ് ഇവര് വെപ്രാളത്തിൽ അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ ബ്ലൗസിന്റെ അളവോ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ സഹിക്കൂ
1: ഇല്ല.
0: ഓക്കെ മോളെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ അല്ലല്ലോ.
3: നമസ്കാരം.
4: ഇടക്കളങ്ങര
0: സജിയാണോ? ഉത്രാടപ്പാച്ചിലാണോ?
4: ഉത്രാടപ്പാച്ചിലാണ്.
1: എന്തൊക്കെയാണ് ചേട്ടൻ വിശേഷം? എന്തൊക്കെയാണ് അവര് തിരക്കുകൾ എന്തൊക്കെയാണ്?
4: തിരക്കുകള് ഡ്രസ് കഴിക്കാൻ പോയി, പോയിട്ട് വന്നു.
1: വൈകിട്ടാണോ ഇവിടെ അത്തപ്പൂ ഇടുന്നത്? അങ്ങനെ ഉണ്ട് കേട്ടോ, നമുക്ക് നമ്മളിവിടെ വൈകിട്ടാണ് അത്തപ്പൂട. തിരുവോണത്തിന് അന്ന് രാവിലെ ഇവിടെ എങ്ങനെയാണോ? അപ്പോ അത്തപ്പൂ ഇടാനുള്ള തിരക്കിലൊക്കെയാണല്ലേ?
0: യെസ്, എന്ത് രസമാണല്ലേ. നമ്മുടെ ഈ ഒരു ഓരോ ഓണക്കാലവും നമ്മൾ ഏറ്റവും എല്ലാവരും വല്ലാത്തൊരു തിരക്കിലാണല്ലേ.
1: അതെ,
0: എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം. അപ്പൊ സജ്ജേടാ, എന്റെ റേഡിയോ 91.1 തന്നെ നിങ്ങൾ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, എത്ര തിരക്കാണെങ്കിലും നിങ്ങളുടെ കഥ ഓർത്ത് ഞങ്ങൾ കഥ പറഞ്ഞ് പാട്ടുകളുമായി ഓണപ്പരിപാടികളുമായി ഇന്ന് നമ്മുടെ ഗസ്റ്റ് പ്രശസ്ത സംഗീത സംവിധായകനും പാട്ടുകാരനുമായിട്ടുള്ള മലയാളക്കരയാകെ ഇളക്കി മറിച്ച പാട്ടുകൾ എങ്ങനെ നമുക്ക് നൃത്തം ചെയ്യുന്നു നമ്മളെ പഠിപ്പിച്ച ജാസി ഗിഫ്റ്റ് സാർ ഉണ്ടായിരുന്നു. നാളെ നമുക്ക് നാടൻ പാട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട്
1: ഒരുപാട് എന്താണ് നിങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ഓണ തിരക്കിനിടയ്ക്കും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, എല്ലാവരും വിളിക്കുമ്പോൾ രാവിലെ 6 മണിക്ക് വെക്കുന്ന റേഡിയോ ആണ്. 11 മണി വരെ റേഡിയോ എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുന്ന ശ്രോതാക്കളാണ് നമുക്കുള്ളത്. അപ്പൊ
0: എപ്പോഴും നിങ്ങളുടെ കഥ നിങ്ങൾ എവിടെയാണെങ്കിലും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും, ദുഃഖിച്ചിരുന്നാലും കരഞ്ഞിരുന്നാലും സന്തോഷിച്ചിരുന്നാലും
1: നിങ്ങളുടെ കൂടെ
0: ഞങ്ങളുണ്ട്. ഞാനല്ലാതെ ഞങ്ങളല്ലാതെ പിന്നെ
1: ആര്?
0: ഓക്കെ, അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്:
1: 9544700912.
0: നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ് ഐശ്വര്യക്കുട്ടി. കുറെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്.
1: പാട്ട് കേട്ടിട്ട്
0: പാട്ട് കേൾക്കാനോ?
1: വേണ്ടായോ?
0: സംസാരിക്കാൻ? ഓക്കെ, എന്തായാലും പാട്ട് കേൾക്കാം, കാരണം കുറെ ആർട്സും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. പാട്ട് കേട്ടിട്ട് വരാം. സീനിയേഴ്സ് എന്ന മൂവിയിലെ ആരാമം നിറഞ്ഞാൽ. അപ്പോ ഈ തിരക്കിനിടയിൽ, ഈ ഓട്ടത്തിനിടയിൽ ആഘോഷിക്കൂ ഓരോ നിമിഷവും. നാളേക്കല്ല, ഇന്ന് ഈ നിമിഷം ആഘോഷിക്കൂ. എൻ്റെ റേഡിയോ 91.2 നോടൊപ്പം.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈ ജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 to 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിത് രശ്മി. ഹാപ്പി ഹോം ഗാനം മഞ്ജരി
1: ഉത്രാടപ്പാച്ചിലുള്ളത് നിങ്ങൾ സ്വന്തം ആർ ജി സ്വാതിയും
0: ആർ ജി ഐശ്വര്യയാണ്. അപ്പൊ ഐശ്വര്യ
1: എന്തോ
0: ഓക്കെ, നമ്മൾ ഈ ഉത്രാടപ്പാച്ചിലിങ്ങനെ ഓടി ഓടി ഓടി ഓടി നടക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാന്ന് ആലോചിക്ക, മലയാളികൾ ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി. ചില ആളുകളുണ്ട് എക്സാമിന് തൊട്ട് മുൻപ് ലാസ്റ്റ് കടന്ന് ഓടുന്ന ആളുകളുണ്ടല്ലോ, പരീക്ഷയ്ക്ക് മുന്നിൽ നേരത്തെ പഠിച്ചു വെക്കാതെ സമയത്ത്
1: പരീക്ഷയുടെ ഒരു ജസ്റ്റ് പെട്ടെന്ന് പാസ്സാവാൻ പഠിക്കുന്ന അതാണ് ഉദ്ദേശം.
0: അങ്ങനെയല്ല, അതായത് ഒത്തിരി സമയം ഉണ്ടായിരിക്കും, എത്രയൊക്കെ സമയമുണ്ടെന്ന് പറഞ്ഞാൽ
1: ലാസ്റ്റ് ഒരു ചാപ്റ്റർ
0: ആളുകളുടെ ചില ആളുകളുടെ ഓണം എന്ന് പറയുമ്പോ ഇന്ന് വൈകിട്ട് ഈ സമയത്ത് ഇപ്പൊ കേൾക്കുന്ന ഈ സമയത്ത് അവർ ഓടുകയാണ് ആറാടുകയാണ്.
1: അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കാനും ഒരുപാട് ലിസ്റ്റൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും, നാളെ നാളെ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഉത്രാട ദിവസം വൈകിട്ടായിരിക്കും ഈ ഒരു സമയത്ത് അയ്യോ അത് മേടിച്ചില്ല ഇത് മേടിച്ചില്ല അല്ലേ, ഓടിപ്പോയി മേടിച്ചു. മൊത്തത്തിൽ ഇപ്പൊ ശരിക്കും പറയാം എല്ലാ വീടുകളിലും ഒരു ബഹളമായിരിക്കും,
0: ബഹളമാണ്. ഐശ്വര്യ ഞാൻ പറയട്ടെ, പണ്ടൊക്കെ എന്റെ കച്ചാമ്മയൊക്കെ ഉള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്രാടത്തിന് ഏറ്റവും ഏതൊരു ഉത്സവത്തിനും തൊട്ട് മുൻപത്തെ ദിവസത്തിന് വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പൊ ഉത്രാട ദിവസമൊക്കെ ആകുമ്പോഴത്തേന് എല്ലാ പലഹാരപ്പാട്ടുകളും ഭരണികളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്ന സമയമാണ്. പിന്നീട് ഇത് മുഴുവനും നല്ല വെള്ളാരം മണലൊക്കെ ഉള്ള സ്ഥലമാണ്, പുരീടങ്ങളാണ്. അപ്പൊ അതൊക്കെ തൂത്ത് വൃത്തിയാക്കി വെട്ടി മിനുക്കി പാത്രം കഴുവി
1: നമുക്ക് വിളക്ക് കത്തിക്കും.
0: അത്രത്തോളം ഈ ചൂലൊന്നും എടുക്കരുതെന്ന് വരെ പറയാറുണ്ട്, കാരണം ഇതെല്ലാം തൂത്തെല്ലാം വാരി കളഞ്ഞ് ചൂല് ദൂരെ മാറ്റി വെച്ച് അങ്ങനെ ഒരുക്കുന്ന ഒരു ഓണക്കാലമുണ്ട്. ഇപ്പോഴും ആ ഓർമ്മകളുടെ പിന്നിൽ അതേ ഫോളോ ചെയ്ത് പോകുന്നതാണ് അമ്മ. എന്റെ അനിയത്തി അങ്ങനെയാണ്, ഇപ്പൊ അനിയത്തിയുടെ കുഞ്ഞു 3 വയസ്സ് വരെ ഇരുന്ന് പാത്രം കഴിഞ്ഞു എന്ത് ചെയ്യുക. അപ്പൊ എന്നോട് പറയാ, മാവിലി അപ്പൂപ്പ വരുമെന്ന്.
1: മാവിലി അപ്പൂപ്പരെ വരവേൽക്കാനായിട്ട് കുട്ടി. അപ്പം
0: അതെ അതെ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ
1: അങ്ങനെയല്ലേ, നമുക്ക് ചൂലൊക്കെ എടുക്കാതെ തുമ്പെ ഇങ്ങനെ കൂട്ടിച്ച് അങ്ങനെയാണ്.
0: പല ആചാരങ്ങളിലെ പല ആചാരങ്ങളൊക്കെ നമുക്ക് പറയാം. ഇതേ സമയം കരുനാഗപ്പള്ളിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് അറിയാം,
1: ഒരുപാട് തിരക്കുകളാണ്,
0: തിരക്കാണ്, തിരക്കാണ് ഓണം.
1: യെസ്
0: യെസ്, ആ കൂട്ടത്തിൽ കൈവിട്ട് പോകരുത്, പിന്നെ വാങ്ങിച്ചു വെച്ച സാധനം മിസ്സാകരുത്.
1: അതെ, നമ്മൾ ഇത് പറയാനുള്ളത് ഒരുപാട് നമ്മുടെ വാഹനങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ചീറി പാഞ്ഞു പോകുന്ന സമയത്ത് അപ്പൊ നമ്മളെ വാഹനങ്ങളുടെ സ്പീഡൊക്കെ മാക്സിമം.
0: ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഇനി എന്താണെന്ന് പറഞ്ഞാലും
1: ചീറി പാഞ്ഞു പോകാൻ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ
0: പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അതെല്ലാം എന്തുകൊണ്ടും നിങ്ങൾ

0: അമ്മ വീടാ ഓർമ്മ വരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങളുടെ മുത്തശ്ശിയുണ്ട്, അമ്മമ്മയുണ്ട്, അമ്മമ്മ ഈ പറഞ്ഞ പോലെ വേണ്ട, അതെ അമ്മമ്മയാണ് എന്നെ ഈ പറയുന്ന ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ആചാരങ്ങളായാലും ഇങ്ങനെ അറിയുന്നൊക്കെ അമ്മമ്മ മുഖേന. വീടുകളെല്ലാം ഈ അടിച്ചു വാരുന്നു, വിളക്ക് കത്തിക്കുന്നു, നമ്മള് പിണ്ടി വിളക്ക് എന്ന് പറയണം, പിണ്ടി വിളക്കൊക്കെ കത്തിച്ച് നമ്മളും നമ്മുടെ ആ ഒരു സൈഡിലേക്കൊക്കെ ഉത്രാടത്തിന്റെ അന്ന് വൈകിട്ട്, ഇന്ന് വൈകിട്ടാണ് പിണ്ടി വിളക്ക് കത്തിക്കുന്നതും അത്തപ്പൂ ഇടുന്നതും ഒക്കെ. ചില ദിവസം ചിലയിടങ്ങളിലൊക്കെ അത് തിരുവോണത്തിന്റെ അന്ന് രാവിലെയാണ് ചെയ്യുന്നത്, നമ്മുടെ അവിടേക്ക് വൈകിട്ടാണ്. അന്ന് അത്ത എന്താണ് നമ്മള് കൊരകപ്പൂ കത്തിക്കുക, പടക്കം പൊട്ടിക്കുക, നമ്മളതൊക്കെ
1: അറാടുകയാണ് കേരളക്കരെ ആകെ, അല്ലെങ്കിൽ എല്ലാ നാട്ടിലും, അല്ലെങ്കിൽ ഏത് ആഘോഷങ്ങൾ നമ്മൾ നോക്കിയാലും ഓണം പോലെ ഒരു വൈബ് ഉണ്ടാക്കുന്ന, ഓണം പോലെ
0: എല്ലാവരും ആഘോഷിക്കുന്നു,
1: അതെ എല്ലാവരും ആഘോഷിക്കുന്ന, ജാതിയോ മതമോ ഒന്നും ഇവിടെ ബാധിക്കാത്ത തരത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോ ഓരോരുത്തർ വർക്കിംഗ് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ, നമ്മുടെ റേഡിയോയിലാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ
0: രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തപ്പൂ, ഇപ്പൊ ഒരു ഒരു സ്ഥാപനത്തിൽ അത്തപ്പൂ ഇടുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ അതിലും വലിയൊരു അത്തപ്പൂ ഇടുന്നു.
1: അതും
0: ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ഛന്മാരും കുറെ ആളുകളും, ശരിക്കും ബോയ്സ് അത്തപ്പൂ ഇട, ഗേൾസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇടുക. നോക്കിയപ്പോ മുഴുവൻ എല്ലാരും ഇടുന്ന അത്തപ്പൂ ഒരു സ്ഥാപനത്തില്, എന്താ എന്താ നമ്മള് ബോയ്സ്, അതില്ല ഞാൻ എന്നാ പറയാ, പെട്ടെന്ന് നമ്മളില്ലേ ബൈക്കും കാരൊക്കെ ശരിയാക്കുന്ന വർക്ക്ഷോപ്പ്, പെട്ടെന്ന് എന്റെ പേര് എന്റെ വയലോട്ട് വന്ന വർക്ക്ഷോപ്പിന്റെ അടുക്ക കുറെ ആളുകളെല്ലാം വട്ടം കൂടി ചേർന്നിരുന്ന് പൂവൊക്കെ ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കൊള്ളാലോ സംഭവങ്ങൾ, ശരിക്കും ഗേൾസ് ഒക്കെ
1: ആലോചിക്കുക, ഒരു കൂട്ടായ്മ ഈ ഓണം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കൂട്ടായ്മയുണ്ട്. കാരണം ഓരോ കുടുംബവും അങ്ങോട്ട് ചേർന്ന്, കുടുംബളിമ്പുള്ള കുടുംബങ്ങളെല്ലാം ചേർന്ന് കാത്തിരിക്കും, ചിലരെ മിസ് ചെയ്യും. ആ സമയത്തായിരിക്കും അച്ഛമ്മ ഉണ്ടായിരുന്നു, അപ്പൂപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ള കഥയാണ്
0: നമ്മൾ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ തിരക്കിനിടയിൽ നമ്മളിങ്ങനെ എപ്പോഴും സഞ്ചരിച്ചു, നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യുന്ന ആളുകളൊക്കെ ശരിക്കും ഈ ഒരു ഓണത്തിനാണ് റെസ്റ്റ് എടുത്ത് വീടുകളിലേക്ക് വരുന്നത്.
1: പൈസ കിട്ടുന്ന സമയം അമ്മ വീട്ടിലും അപ്പൂപ്പ വീട്ടിലൊക്കെ, ഈ കൊച്ചുമക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, അവർക്ക് നല്ല അക്കൗണ്ട്
0: മടക്കി കഴിഞ്ഞിട്ട് കൊടുക്കേ
1: എന്തോ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു സമയം, ഈ ഒരു അമ്മമാർക്ക് ഒട്ടും റെസ്റ്റ് ഇല്ലാത്തൊരു സമയമാണ് നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടം. ഏറ്റവും ഭംഗിയായി തോന്നുന്നത് കുറേ വർഷം കഴിയുമ്പോൾ, നമ്മൾ ഒരു 10 വർഷം മുൻപൊന്ന് ആലോചിച്ച് നോക്കിയ ഐശ്വര്യ, ആ കാലത്തെ നമ്മുടെ നാടിൻ്റെ നിഷ്കളങ്കതയും നമ്മുടെ നാട്ടിലെ തൊടികളിൽ വിരിഞ്ഞ പൂക്കളും ഇന്ന് നമ്മൾ പലതിനെ വെച്ച് തേടുകയാണ്. പൂക്കളെ നമ്മൾ തൊടിയിൽ കാണുന്നില്ല, പക്ഷേ എനിക്കിന്ന് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അത്തപ്പൂക്കളൊക്കെ, അത്രയും തൊടിയിലെ പൂക്കളൊക്കെ തന്നെ പറക്കി രാവിലെ അത്തപ്പൂക്ക് ഇട്ട്, ഓ എന്റെ
0: മേടിക്കാതെ വീട്ടിൽ നിന്നുള്ളത് തന്നെ
1: കിട്ടും, നാളെ നമ്മൾ പോയി വാങ്ങിച്ചു തന്നെ. പക്ഷേ അമ്മയുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു പൂവിന് കിട്ടുന്ന ഒരു ഒരു നിഷ്കളങ്കതയുണ്ട്.
0: ചേച്ചി പറഞ്ഞു അവിടെ ഒരു വാവ ഉണ്ടെന്ന് പറഞ്ഞു, ആ വാവ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു വരും തലമുറയിലേക്ക് നമ്മുടെ ഈ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ഈ കലകളായാലും അങ്ങനെ എല്ലാം വരും തലമുറയിലേക്കൂടെ കൈമാറും ഉറപ്പായിട്ടും. അത് നമുക്ക് അന്യം നിന്ന് പോകാതെ വരും തലമുറയിലേക്കൂടെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക, അത് അവർ കണ്ട് അവരും ചെറുതായിട്ട് അനുകരിക്കാൻ ഇപ്പം തുടങ്ങും. പിന്നെ നമ്മളത് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും അവരത് അനുകരിച്ച് അവരുടെ ആ ഒരു തലമുറയിലേക്കും അത് കൈമാറി പോകുന്ന ഒരു കാര്യമാണ് അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഓണം അങ്ങനെയാണ്, നിങ്ങൾ തിരക്കിനിടയിലാണെങ്കിൽ നിങ്ങളുടെ കാറിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ തയ്യൽക്കടയിൽ, നിങ്ങളുടെ ചായക്കടയിൽ ഞങ്ങൾ കഥോരം വന്നിരുന്ന ഇങ്ങനെ കഥ പറയുകയാണ്. ഈ ഓണ ഉത്രാടത്തിന്റെ ഓട്ടപ്പാച്ചിൽ കൂടുതൽ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് ഓണത്തിന്റെ മനോഹരമായിട്ടുള്ള ഓർമ്മകളിലൂടെ, ഇന്നലകളിലൂടെ, നാളെയിലൂടെ.
0: അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് രാവിലെ ഞാനൊരു അങ്കിളിന്റെ അടുത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അങ്കിളിന്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അങ്കിളെ, അങ്കിളിന് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഓണ ഓർമ്മകൾ എന്തായിരിക്കും? അപ്പൊ അങ്കിൾ പറഞ്ഞത് പഴയകാല ഓർമ്മകളെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ധാരണ ഉണ്ടല്ലോ, പഴയ ഓണമായിരുന്നു ഭയങ്കര രസമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓണം അങ്ങനെ രസമൊന്നും ഇല്ലേ?
1: ഇല്ലേന്നല്ല, എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് ഈ പറയുന്നതിൽ തോന്നുന്നൊരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എല്ലാവർക്കും, ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എന്നും ഓണമാണ്. വസ്ത്രം എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത്, നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് എപ്പോഴും നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട്
0: അവൈലബിൾ.
1: നമുക്ക് തൊട്ട് മുൻപുള്ള തലമുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബത്തിലായിരിക്കും, 5, 6, 10 മക്കളൊക്കെ ഉള്ളിടത്തായിരിക്കും, സാമ്പത്തികം പരിമിതമായിരിക്കും. ആ സമയത്ത് കരുതി വെക്കുന്ന കാർഷിക വിളവെടുപ്പിന്റെ ഒക്കെ ഒരു ആഘോഷമായിട്ട് മാറുമ്പോഴാണ് ഇരട്ടി മധുരം, അങ്ങനെ ഒരു വിശാലമായ സദ്യയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം പഴയ ആളുകൾ
0: അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മളെ ഗാനമഞ്ജരി വിളിച്ചവരമ്മ പറയുകയുണ്ടായിരുന്നു, അവര് ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് ചിലപ്പോ ഒരു വർഷം ഒരാൾക്കായിരിക്കും ഡ്രസ്സൊക്കെ എടുക്കുക. ഇരിക്കുന്നത്. അപ്പൊ ഇത്തവണ മോക്ക് ഒരു പാവാട ഒരു ബ്ലൗസ് അയച്ചു തരാം, അടിച്ചു തരാം, അല്ലെങ്കിൽ ഒരു പാവാട അടിച്ചു തരാം എന്ന് പറയും. പക്ഷെ ആ ഒരു ബ്ലൗസിലോ ഒരു പാവാടയിലോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ എന്ന് പറഞ്ഞത് ആ തയ്യക്കടയിലെ ഫ്രണ്ടിപ്പോ ഇങ്ങനെ കാവൽ നിൽക്കുമായിരുന്നു. എന്തിനാന്നറിയോ? ആ ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ആ ഒരു പാവാട ഇട്ടുകൊണ്ട് നമ്മൾ

0: സദ്യ കഴിക്കാനായിട്ട്. നമ്മളെപ്പോഴും അങ്ങനെ എല്ലാവരും പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ ആ സദ്യയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, അത് മേടിച്ചിട്ട് ഓടി വരും, അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന കഥയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്, ഈ നമുക്ക് കിട്ടുന്ന വസ്ത്രത്തിന്റെ ഭയങ്കര ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരി അങ്ങനെയല്ല, നിങ്ങളെ ഓർക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പരിമിതമായിട്ടുള്ള പൈസയിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ച ഒരാൾ കൊണ്ടുതരുന്നുണ്ടെങ്കിൽ
0: അതിനാണ്
1: ഏറ്റവും മാധുര്യമുള്ള ഓണപ്പുടവ അല്ലെങ്കിൽ ഓണക്കോടി അല്ലെങ്കിൽ ഏറ്റവും പൈസക്ക് ഏറ്റവും നല്ല പട്ട്, അങ്ങനല്ല, ഏറ്റവും സ്നേഹത്തിൽ
0: സ്നേഹത്തോടെ. നമ്മൾ ഈ ഡ്രസ്സിന്റെ കാര്യം തന്നെയല്ല, വസ്ത്രത്തിന്റെ കാര്യം മാത്രമല്ല, എപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എപ്പോഴും കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു ഓണക്കാലം ആകുമ്പോഴും. നമ്മളെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ മാമിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപ്പേരി പറക്കുന്ന കാര്യം പറഞ്ഞു, അവിടെ വറുത്തതിന്റെ ഒരു പങ്ക് ഇവിടെ വറുത്തതിന്റെ ഒരു പങ്ക് അവിടേക്ക് അല്ലേ,
1: അങ്ങനെ
0: നമ്മൾ അതായാലും മതി അല്ലേ. എപ്പോഴും ഷെയറിങ്ങിന്റെ ഒരു കാര്യമാണല്ലോ നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്.
1: അപ്പൊ ശരി, ഏറ്റവും രസകരമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ നാട്ടിൻപുറത്തുകാരാണല്ലോ, ഈ ഓണക്കാലത്ത് ഇപ്പം തിരക്ക് തിരക്ക് തിരക്ക് അത് ഇത് മറ്റേത് കിട്ടുന്ന സമയം റെക്കോർഡിങ് അങ്ങനെ ഒരു ഷെഡ്യൂളാണ് നമ്മളുടേത്. പക്ഷേ ഒരു പണിയും ഇല്ലായിരുന്ന പഠിക്കാന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നുണ്ട് ഓക്കെ. ആ ഒരു സമയത്ത് ഒരുപാട് നല്ല നല്ല തൊടികൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പൊ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഓണക്കാലം ആകുമ്പോ എത്രയോ പൂക്കളാണ് നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അതും പറക്കി
0: അങ്ങോട്ട് വെളുപ്പിനെ കോഴി കൂവാൻ നോക്കിയിരിക്കും.
1: കാരണം ഒറ്റ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അപ്പുറത്തെ വീട്ടിലെ പൂവിനെ കാലും ഇപ്പുറത്തെ വീട്ടിലെ പൂവിനായിരിക്കണം.
0: അവർക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതലും നല്ല നല്ല പൂക്കൾ പറിച്ച് തലയിൽ ബിരിയാണിയുള്ള മുട്ട് നോക്കി വെച്ചിരിക്കല്ലേ, അത് പിടിച്ച് വെച്ച്
1: ഓരോ പറന്നിന് അവകാശമുണ്ടെന്നേ. ഈ പറയുന്നതുപോലെ മതിൽക്കെട്ടൊന്നുമില്ല, ഇങ്ങനെ പറന്നു കടക്കാനുള്ള പൂമ്പാറ്റകളെ പോലെ പറന്നു കടക്കാനുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. മതിലുകൾ കെട്ടി അവയെ ഛിന്ന ഭിന്നമാക്കിയിട്ടും ഇന്നും മലയാളികൾ ആ പഴയ ഓർമ്മ ഓണക്കാലത്തിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊന്നോണത്തരങ്കിണി തരങ്കിണി ആൽബം അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കിട്ടും. ഓണക്കാലത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയകളോ യൂട്യൂബോ ഒന്നും സുലഭമല്ലാതിരുന്ന സമയത്ത് കാസറ്റുകളെ ആശ്രയിച്ചിരുന്ന സമയത്ത് മലയാളികൾ അന്നും ഇന്നും എന്നും ഏറ്റുപാടുന്ന കുറെ
0: ആൽബങ്ങളൊക്കെ ഇറങ്ങാനായിട്ട്, ഈ ഓണത്തിന് ഇറങ്ങുന്ന ആൽബങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് കാതോർത്തിരുന്ന ആളുകളുണ്ട്. എന്റെ കഴിഞ്ഞ ദിവസവും നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഒരു അങ്കിള് നമ്മളെ വിളിച്ച ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റേഡിയോയുടെ എടുത്തു പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഏത് പാട്ടാ വരിക, എന്നിട്ടത് നമ്മുടെ റെക്കോർഡ് ചെയ്തിട്ട് അത് പിന്നീട് വീണ്ടും കേൾക്കും നമ്മള് മൊബൈൽ ഫോണില്, ചെറിയ നോക്കിയ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യം. ഒരു
1: ഓണം എനിക്ക് തോന്നുന്നു പാട്ടുകളില്ലാതെ ഈ എപ്പോഴും ഓണം വരുന്ന സമയത്ത് ഇനി എത്രയൊക്കെ പുതിയ പാട്ടുകൾ എത്രയൊക്കെ ആൽബം സോങ്ങൾ റിലീസായി എന്ന് പറഞ്ഞാലും തരങ്കിണി ആൽബത്തിലെ പാട്ടുകൾ ഉത്രാടപ്പൂ നിലാവേ വാ ഇങ്ങനെ നല്ല ചിരിക്കും ഓക്കെ. അപ്പൊ ഈ ഒരു പാട്ട് ഉത്രാടം എത്തുമ്പോ ദാസേട്ടന്റെ ഈ പാട്ട് കേൾക്കാതെ മലയാളികൾക്ക് ഉത്രാടം കംപ്ലീറ്റ് ആവില്ല,
0: ഒരു ഓണം ഇല്ലായിരുന്നു
1: ഇല്ല. പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ട്, കതിര് കതിര് കതിര് കൊണ്ടുവായോ അങ്ങനെ ഒരു പാട്ടുണ്ട്, മുടിപ്പൂക്കൾ വാടിയാൽ എന്തോ മനേ, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകളുമായി മലയാളികൾ ചേർത്ത് വെച്ചിരുന്ന ഓണക്കാലത്തിന്റെ ഓർമ്മകളുമായി എൻ റേഡിയോ 91.2 ഈ തിരക്കിനിടയിലും ഉത്രാട പാച്ചിനിടയിലും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അപ്പൊ വിളിക്കാം രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്, 6 മണിവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, അപ്പോ വേഗം തന്നെ വിളിച്ചോളൂ 954-7000912 എന്ന നമ്പറിലേക്ക് അല്ലേ
1: വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപറ്റം പാട്ടുകൾ, തരങ്കിണി മാത്രമല്ല നാടൻ പാട്ടുകളും, മണ്ണിന്റെ മണമുള്ളതാണ് എപ്പോഴും ഓണം. നാളെ കൃത്യം 2 മണി മുതൽ എൻ റേഡിയോ 91.2 ഓണത്തുടിതാളം പക്കാ അടിപൊളി നാടൻ പാട്ടുകളുമായി നിങ്ങളോടൊപ്പം, നിങ്ങൾ സദ്യ കഴിക്കുന്നതിനോടൊപ്പം ഒന്ന് താളമൊക്കെ ഇട്ട് ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട്.
0: സദ്യക്ക് ശേഷമാണ് കളിയൊക്കെ വരുന്നത്, സദ്യക്ക് ശേഷമാണല്ലോ നമ്മള് ഒരുപാട് അല്ലേ.
1: അതെ, ആ ഗെയിമൊക്കെ വരുന്നതാണ്, പക്ഷേ റേഡിയോ അതേസമയത്ത് പ്ലേ ചെയ്യുന്ന നാടൻ പാട്ടുകളും ഒക്കെ ആയിട്ടാണ്. അപ്പോ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഐഷു പറഞ്ഞോളൂ,
0: 954-7000912 എന്ന നമ്പറാണ്.
1: ഈ ഓണക്കാലം ആഘോഷിക്കൂ തിരക്കിനിടയിലും ഈ ഒരു ഓട്ടത്തിനൊരു ഭംഗിയാണ്. ഓണം തീർന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്, കാരണം
0: തീരല്ലേ
1: എന്ന് വിചാരിക്കും. ഈ ഓണം അങ്ങനെയാണ് ആഘോഷിക്കാം. എന്റെ റേഡിയോ
0: ഒരുപാട് കൊച്ചു കുട്ടികൾ ഉണ്ടായിരിക്കും, കാര്യം ഈ സ്കൂളിലെ വെക്കേഷനൊക്കെ മറ്റും വീടുകളിലൊക്കെ പോയി നിന്നിട്ട് ഓണം കഴിയുമ്പോഴത്തേക്കിനിയും വീടുകളിലൊക്കെ പോയി നിക്കണമല്ലോ, അല്ലെങ്കിൽ ഇവിടുന്ന് പോണല്ലോ എന്ന് ഓർത്തിട്ട് ദിവസങ്ങൾ എണ്ണി വിഷമിച്ചിരിക്കുന്നവര് കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും കുട്ടികളെ ഈ കാലമാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരം, പഠിക്കുമ്പോ ഉണ്ടാ പഠിക്കുക
0: ആഘോഷിക്കൂ അല്ലേ,
1: ആഘോഷിക്കൂ. പിന്നീട് നമുക്ക് ഈ പലചരക്ക് കടകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള, ഒത്തിരി കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. അതിൽ ഈ നമ്മുടെ നാട്ടിലെ കുഞ്ഞുകുഞ്ഞു പലചരക്ക് കടയിൽ പറ്റിരുന്ന പറ്റി തീർക്കുന്ന സമയം കൂടിയാണ് ഈ ഓണക്കാലം. അങ്ങനെ കുറെ പഴയ പറ്റ് പുതുക്കിയിട്ട് പുതിയ പറ്റിലേക്ക് പോകുന്ന കാലഘട്ടം. പിന്നീട് ഭരണികളാകെ മധുര പലഹാരങ്ങൾ, അച്ചപ്പം, ഉപ്പേരി, അത് ഇത്.
0: ഈശ്വര ഭഗവാനെ, ഞാൻ ഇതിനകത്ത്
1: ഞാൻ ആലോചിക്കുന്നത് കുറെ തലമുറ കഴിഞ്ഞ് അടുത്ത ജനറേഷനൊക്കെ ആവുന്ന സമയത്ത് അടുത്ത ജനറേഷന് എല്ലാം പുറത്തുനിന്ന് വാങ്ങി കൊടുക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് അമ്മമാരൊക്കെ ഈ സദ്യയിലെ കൃത്യമായി ഓരോ കറികളും ഫാസ്റ്റായിട്ട് വയ്ക്കുന്നവരുണ്ട്. ചില ആളുകൾ 3 ദിവസം മുന്നേ പണി തുടങ്ങും, എന്നാലും ആ സമയത്ത് ഉച്ച കഴിഞ്ഞാലും നിക്കത്തില്ല.
0: അതുണ്ട്,
1: ചിലർ അപ്പ സമയത്ത് കൂളായിട്ട് വന്ന് ചില്ലായിട്ട് വന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പോ പാട്ടുകളൊക്കെ ആയിട്ട് 6 മണി വരെ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കൂടെ ഉള്ളത് ആർ ജെ ഐശ്വര്യ,
0: ആർ ജെ സ്വാതിയാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു പൊന്നോട തരങ്കരീനെ ദാസേട്ടന്റെ പാട്ട്,
1: കതിര് കതിര് കതിര് കൊണ്ടുവായോ, അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ട് വേഗം തിരികെ. താമസിച്ചിട്ടുണ്ടായിരുന്നു 1.2 എന്റെ റേഡിയോ.

0: ചേട്ടാ ഉത്രാടം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതിനല്ലേ മൈജിയുടെ ഉത്രാട പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: 2 ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: എടി മെടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കണക്റ്റാകുന്നു മലയാളി, കണക്റ്റാകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്റ്റാകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 Kia Seros കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഇപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
1: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ ഈ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
0: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
2: 80% വരെ ഡിസ്കൗണ്ട്.
1: ഓരോ പർച്ചേസിനും മൈ ജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
2: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പതാരം.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 ഇത് ഉത്രാടത്തിന് ഓട്ടപ്പാച്ചിലിൽ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിൽ കുറച്ചു നേരത്തേക്ക് ഐശോ അങ്ങോട്ട് പോയി അടുത്ത ഒരാളോട് വന്നിട്ടുണ്ട് നമ്മുടെ
1: ആരാണ്
0: താൻ ആരടോ
1: നിതിനാണ്
0: നിധിൻ പറഞ്ഞു ഉത്രാടപ്പാച്ചിലിന്റെ ഓട്ടത്തിൽ നമ്മൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കറങ്ങി നടക്കാണ്
1: ഓക്കെ
0: അപ്പോ നമ്മൾ കരുനാഗപ്പള്ളി മുഴുവൻ ഒരു മുത്തസൂചി പോലും വിടാൻ പറ്റാത്ത
1: രീതിയിലുള്ള തിരക്കാണ്
0: അതെ എന്നാലും നമ്മൾ ഇങ്ങനെ ആലോചിക്കും ഇത്രയേറെ സമയം ഉണ്ടായിട്ടും മലയാളികൾ ഇങ്ങനെ ഉത്രാടത്തിനായിട്ട് മാത്രം ഇങ്ങനെ ഉത്രാടത്തിൽ എന്തൊക്കെയോ ചെയ്തത്
1: എന്തൊക്കെ വാങ്ങിച്ചാലും നമ്മൾ അന്നത്തെ ഒരു ദിവസം നമ്മളൊന്ന് കരുനാഗപ്പള്ളി ഒന്ന്
0: ഇറങ്ങണം അല്ലേ
1: അതൊരു
0: ഒരു 8 മണിയൊക്കെയാകുമ്പോഴത്തേക്കും 6 മണിയൊക്കെയാകുമ്പോഴത്തേക്കും പൂ വാങ്ങാൻ പോകുന്ന ഒരു ചടങ്ങാണ് പിന്നെ ഈ പൂക്കൾ ഉണ്ടാക്കി എടുക്കുക ചില ആളുകൾക്ക് നല്ല കലയൊക്കെ കാണും അവർ നന്നായിട്ട് വരയ്ക്കും ചില ആളുടെ പൂക്കൾ അവിയൽ
1: വരുന്നതിലായിരിക്കും അറിയാം
0: അതെ അതെ അതെ അതെ ഞാൻ വെക്കുമ്പോഴത്തേ അവിയൽ പരിപാടി പോകും പണ്ടൊക്കെ ഭയങ്കര ക്ഷമയായിരുന്നു ഇപ്പൊ പൂക്കളൊന്നും ഇടാനുള്ള ഇത് കിട്ടത്തില്ല അപ്പൊ എന്തായാലും ഓണം എന്ന് പറയുമ്പോൾ 1000 ഓർമ്മകളുടെ ഒരു വസന്തകാലം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾ ഈ ജമന്തി പൂക്കളിലോട്ട് മാത്രം മാറിപ്പോയോ എത്ര പണ്ട് അങ്ങനെ 10 ഡിഫറന്റ് ആയിട്ടുള്ള 10 പൂക്കൾക്കും നഷ്ടമില്ലാതെ എപ്പോഴും കിട്ടുന്ന ഒരു
1: കാലഘട്ടം അതെ
0: പിന്നീട് നമ്മൾ കുറച്ചുകൂടെ പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇലകൾ ഉപയോഗിച്ചു തുടങ്ങി എന്താ ഒരു ഇതുണ്ടല്ലോ ബുഷെടുക്കും പിന്നെ അങ്ങനെ കൊറേ കുറുന്തോട്ടിയോ അല്ല കുറുന്തോട്ടിയല്ലോ എന്തായാലും അതൊക്കെ എടുക്കാറുണ്ട് ഇലകളുള്ള പച്ചിലകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെ ഇടും അതായത് പൂ കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ
1: പൂ കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ
0: ഇല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു എന്നിട്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഇടക്കാലമൊക്കെ ആയപ്പോഴത്തേക്ക് അത് ഉപ്പിലേക്കൊന്ന് മാറി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലെ കളർ ഇട്ടിട്ട് ആളുകൾ അത്തപ്പൂക്കളം ഇടുന്ന
1: അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പയ്ക്ക ഇല്ലേ കപ്പയ്ക്ക അരിഞ്ഞിട്ട് അതിനകത്ത് കളർ ചേർത്ത് ഇടുന്നവരുണ്ട് അങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ട്
0: ആണോ ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് പൂക്കൾ വന്നു തുടങ്ങി പിന്നീട് പ്ലാസ്റ്റിക് പൂക്കളൊക്കെ മാറി ഇപ്പോ ബന്ദി അങ്ങനെയൊക്കെയുള്ള ജമന്തി പൂക്കളിലേക്ക്
1: വാങ്ങിച്ചിടുന്ന ഒരു പരിപാടി അത്
0: ബിസിനസ് ഒക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഓണക്കാലം ഒരുപാട് ബിസിനസ്സുകളുടെ കൂടി ഒരു വളർച്ചയുടെ കൂടി കാലഘട്ടമാണ് ആഭരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും എല്ലാ മേഖലയിലും ഒരുപോലെ വലുതായിട്ട് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ മാത്രം ആളുകൾ കുറയുകയും കാരണം പൈസയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഓണം ആഘോഷിക്കാനുള്ളതാണ് ബാക്കി എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സമയമാണ് എല്ലാ കടകളിലും വൈകിട്ടത്തെ
1: ഈ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ് ആണ്
0: ഓഫർ ഓഫർ ഇല്ലാതെ മലയാളികളില്ല പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റില് ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കുക ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് ഓഫർ മുളകിന് ഓഫർ ഓഫർ നേടി മാത്രം ഓഫറിന് അടി നടന്നിട്ടുണ്ട് നമ്മുടെ ഈ വസ്ത്ര വ്യാപാര രംഗത്ത് ഷട്ടർ ഇട്ടിട്ട് വസ്ത്രങ്ങൾ അടുത്ത ആളുകൾ
1: കയറായിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഫുൾ ആളിനെ കെട്ടിയിട്ട് ഷട്ടർ ഇടും
0: അതായത് ഇപ്പോ ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് പോലെയല്ല കൃത്യമായി കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഇത്രാം തീയതി ഇന്ന സമയത്താണ് ഓണം എന്നിരുന്നാലും നമ്മൾ ആ സമയത്തുള്ള ഒരു ഒരു ഓട്ടം ഉത്രാടപ്പാച്ചിന്റെ ആ ഓട്ടത്തിനിടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കൊക്കെ നമ്മൾ പാട്ടുകളെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തരംഗിണി ആൽബത്തിൽ ദാസേട്ടന്റെ ഒരുപാട് പാട്ടുകൾ പിന്നീട് വിദ്യാസാഗർജിയുടെ അദ്ദേഹം സംഗീതത്തിന്റെ രാജാവാണ് അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകൾ
1: ഇഷ്ടംപോലെ
0: പാട്ടുകളാണ് അപ്പൊ അതില് പൊന്നോണ ദാസേട്ടന്റെ പറനിറയെ പൊന്നൊരുക്കും ഈ പാട്ടില്ലാതെ
1: അതായത്
0: ശരിക്കും നമ്മുടെ എഡിറ്റേഴ്സിന് മുകളിൽ നമ്മുടെ എഡിറ്റേഴ്സിന്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഇത് ഇതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് വർഷങ്ങളായിട്ട്
1: എടുത്തിട്ടാണ്
0: അത് നമ്മൾ പലപ്പോഴും മാറി മാറിയൊക്കെ നോക്കും എന്നിരുന്നാലും ശരി ഇതില്ലാതെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് ഒരു ഓണം വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയല്ലേ
1: ആ പാട്ട് നമുക്ക് ഇനി ഓണം അല്ലെങ്കിൽ പോലും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓണത്തിന്റെ ഒരു ഓർമ്മയിലേക്ക് അങ്ങോട്ടൊരു പോക്കൂ
0: അതെ അതെ അത് പിന്നെ ദാസേട്ടനോട് ചേർന്ന് പാടിയപ്പോഴത്തേക്കും മലയാളക്കരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മലയാളി അല്ലാത്തൊരു സംഗീത സംവിധായകൻ വന്ന് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമായിട്ടുള്ള
1: പൾസറിഞ്ഞ്
0: കമ്പോസ് ചെയ്തൊരു പാട്ട് അതെങ്ങനെ സാധിച്ചു ചിലതൊക്കെ ഇന്നാൾ ചെയ്യണം ഇന്നാൾ വഴി ജനിക്കും എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ മാജിക് തന്നെയാണ് വിദ്യാസാഗർജിയുടെ ആ ഒരു പാട്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു പാസഞ്ചർ അല്ലല്ലോ യെസ് ആരാണെന്ന് നോക്കാം നമസ്കാരം
1: ഹലോ
0: ഹലോ
2: ഹലോ
0: നമസ്കാരം പറഞ്ഞോളൂ
2: എനിക്കൊരു ഗാനം വേണമായിരുന്നു
0: ഹലോ
2: ഹലോ
0: ഹലോ കോൾ ഡ്രോപ്പ് ആയി പോയി. വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക,
1: റേഡിയോ അടുത്ത് സംസാരിക്കാതെ
0: റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക, ഇത്രയും കാര്യങ്ങളൊന്നും നോക്കുക. ആർ ജെ നിതിനാണ് ആർ ജെ സ്വാതിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9474 7009 ാണ്. അപ്പോ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ഓണം പർച്ചേസിംഗ് അല്ലാതെ യാത്ര ഏറ്റവും വലിയ സങ്കടം തോന്നിക്കഴിഞ്ഞാൽ പാർക്കിംഗ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടം.
1: വല്ലാത്തൊരു പ്രശ്നമാണ്.
0: അതെ, പാർക്കിംഗ് ഇല്ല. ഒരു ഇന്ന് ടൂ വീലറിൽ പോകുന്ന ആളുകളാണ് രാജകുമാരന്മാർ, രാജാവും പക്ഷെ കാറിൽ വരുന്നവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ,
1: പക്ഷെ ഈ കാറിനകത്ത് വരുന്നവരും എനിക്ക് തോന്നുന്ന ഒരു രണ്ടുപേര് പോകുന്നതാണെങ്കിൽ പോലും അവർ കാർ എടുത്തോണ്ട് പോകുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് കൂടുതലായിട്ട് ഈ നമ്മൾ
0: യെസ്. നമുക്ക് അടുത്തൊരു
1: ഹലോ
0: ഹലോ ഹലോ നമസ്കാരം, ഇത് ആരാണ്? വിഷംപരം ചേട്ടോ, ഓണത്തിന്റെ ഓട്ടപ്പാച്ചിൽ എന്തായി?
2: എല്ലാം റെഡി ആക്കി വെച്ചിരിക്കും.
0: എന്നാലും എന്തോ ഒരു സാധനം ഇനി വാങ്ങാനില്ലേ? ഈ പപ്പട ലാസ്റ്റേ വാങ്ങത്തോളല്ലേ?
2: എല്ലാം മാറിച്ച്.
0: എന്നാലും
2: എനിക്കൊരു പാട്ട് കിട്ടായിരുന്നു, ഉത്രാട പൂനിലാവൈ.
0: ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം. ഈ ഈ പ്രോഗ്രാമിന് ശേഷവും ഒക്കെ ഉണ്ടാവും പാട്ടുകൾ കേട്ടോ. നിങ്ങളുടെ പ്രിയഗാനങ്ങളൊക്കെ ഈ കൂട്ടത്തിലോ അല്ലാതെയോ വരും കേട്ടോ. ഓക്കെ ചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ എൻറെഡിയോ 91.2 ഈ ഓണക്കാലം ഇത്രയേറെ ലോക മലയാളികൾ, ഇത്രയേറെ ആളുകൾ ഒരുപോലെ നൃത്തം ചെയ്യുന്ന, ഒരുപോലെ ഒരു എന്താ പറയാ, ഒരുപോലെ എല്ലാ സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികൾ നടത്തുന്ന, എല്ലാവരും തിരക്കുള്ള, ജോലി ചെയ്ത് ജോലിക്കിടയിലും എല്ലാം ഒതുക്കി ഒതുക്കി ഒതുക്കി ഒതുക്കി വെക്കാനുള്ള ഒരു ഓട്ടമാണ്. ഇന്ന് ഇതുവരെ ലീവ് കിട്ടാത്ത ആളുകൾക്ക് ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കായിരിക്കും ഈ സമയം മുതൽ, വീട്ടമ്മമാരുടെ ഒരു ഓട്ടമുണ്ട്. കാരണം അവര് ഞാൻ പറഞ്ഞില്ല, അനിയത്തിന്റെ കുഞ്ഞിനോട് ചോദിച്ചു, പറയാം മാവേലിയ പൂവും വരും, ഭയങ്കര ബിസി, എല്ലാരും ബിസി,
1: അതിനുള്ള
0: തിരക്കാണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഏറ്റവും നല്ല ആഘോഷങ്ങളിൽ നാടിനെ അറിയുന്ന, മണ്ണിനെ അറിയുന്ന, കർഷകരെ അറിയുന്ന ഈ കാലം നമുക്ക് വല്ലാത്തൊരു അല്ലേ. മലയാളികൾ മലയാളി ആയിട്ടുണ്ടോ ഓണം ആഘോഷിക്കില്ല, സാധാരണ പോലെ ദിവസം എന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന ആളുകളുണ്ട്. എന്നിരുന്നാലും ഓണം എത്തുമ്പോൾ 1000 ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇങ്ങനെ ഈ ഒരു സമയത്ത് നിധിന് തോന്നുന്ന ഒരു ഓണവിശേഷം ഒന്ന് പറയാമോ?
1: അതായത് ചേച്ചി, ഇപ്പൊ നമ്മൾ ഉത്രാടത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ച വരെ ജോലിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതായത് പല ജോലികളും ചെയ്ത് ഒതുക്കി ഒതുക്കി വന്നിട്ട് ഉച്ച വരെ ജോലിക്ക് പോയിട്ട് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് വരുന്ന ആൾക്കാരുണ്ട്
0: അല്ലേ? ഈ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സാധാരണക്കാരന്റെ കാര്യം നമുക്ക് സംസാരിക്കാം. വലിയ പർച്ചേസ് ചെയ്യാനുള്ള വലിയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. തുച്ഛമായ പൈസയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പർച്ചേസിങ്ങിന് സാധനങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തില്
1: വിലയൊക്കെ
0: ഒന്നും നോക്കേ, ഇത് ഇതെടുത്തോ എന്ന് പറഞ്ഞാൽ ഇത് എടുത്തോ എന്ന് നോക്കുന്ന ഒരവസ്ഥ. കാണും വിറ്റും ഓണമുണ്ടോന്ന് പറയത്തില്ല. മലയാളികൾക്ക് അങ്ങനെ ഒരു ഇത് തന്നെയാണ്. കാരണം ഈ പ്രൈസ് ഒക്കെ കൂടി, പ്രൈസ് എപ്പോഴും അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ടോ?
1: ചെക്ക് ചെയ്യാറുണ്ട്
0: എപ്പോഴും. നമ്മളെ ഒരിക്കലും, ഞാനും പഴയൊരു ആർ ജെ കൂടി ഇരുന്ന് സംസാരിക്കാം, പ്രൈസ് ടാഗ് നോക്കാതെ കാര്യം എടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൈഫ് സക്സസ് ആയെന്നൊക്കെ തോന്നാറുണ്ട്. എന്നാലും ഓണം എല്ലാവർക്കും, നിങ്ങൾ എൻറെഡിയോ 91.2 കേൾക്കുന്ന ശ്രോതാക്കളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓണം ഒരുക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടരികെയുള്ള ആരെങ്കിലും ഓണം ഒരുക്കാതെയോ എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുക. അത് അടര് മൊത്തം കുട്ടിഘോഷിച്ചോണ്ടല്ല,
1: അറിയാതെ.
0: അതെ അതെ, അതൊക്കെ ചെയ്യണം. എല്ലാം ഓക്കെ ആണോ? നമ്മുടെ വീട്ടിൽ ഒരുങ്ങുമ്പോൾ, നമ്മുടെ വീട്ടിൽ പാട്ടുകൾ ഉറക്കെ മുഴങ്ങുമ്പോൾ, നമ്മൾ പുതുവസ്ത്രം അണിയുമ്പോൾ, അടുത്തുള്ള കൊച്ചു കുട്ടികളൊക്കെ ഈ പറയുന്നത് പോലെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഒക്കെ മക്കളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും
1: കിട്ടിയെന്ന്
0: വരില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ കൂടി നോക്കുക. കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ട ഓർമ്മയുണ്ടോ, ഒരു ഒരു കുട്ടി ഐഫോൺ വേണോന്ന് പറഞ്ഞിട്ട്
1: കണ്ടു,
0: അവർ അച്ഛനും അമ്മയ്ക്ക് അതിലെടുക്കാനുള്ള ഒരു നിവൃത്തിയില്ല. അവനൊക്കെ ചാടി അവർ അച്ഛനും അമ്മയൊക്കെ മരിക്കുമായിരുന്നു. അപ്പോൾ അറിയുക, നമ്മൾ അറിയുക നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം വാശി പിടിക്കാനും, അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ കാണാനായിട്ടും, നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മകളൊക്കെ അത് ഇനി സമയമുണ്ട്, സമയമുണ്ട്, ചുറ്റും ഒന്ന് നോക്കുക, കണ്ണോടിക്കുക.
1: നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിച്ച് നല്ല നല്ല വസ്ത്രങ്ങൾ ഇടുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾ അങ്ങനെ അല്ലെങ്കിൽ,
0: നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ആഘോഷത്തിമുറപ്പിൽ എൻറെഡിയോ 91.2 നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് അടുത്തൊരു കോളർ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം.
1: ഹലോ
3: ഹലോ
0: ഹലോ
3: അതെല്ലോ. മാമൂട് ജംഗ്ഷൻ ഇടക്കളങ്ങര. ഷാൻ ഫാത്തിമ ഹോട്ടൽ.
0: എന്തോ എനിക്ക് മനസ്സിലായി, അതല്ല നൈസായിട്ട് ഇതിനിടയിൽ കൂടെ ഒരു പരസ്യമൊക്കെ പോയി, ഒരു പരസ്യവും കൂടി പോയി. ഓക്കെ ചേട്ടാ, തിരക്കുണ്ട്, ഓണത്തിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞോ.
3: ഓ ഇവിടെ ആരും എല്ലാം കരുനാഗപ്പള്ളി കിടന്നിരിക്കുവാ,
0: അതൊക്കെ വരും. ഉച്ചയോടൊന്ന് വെയിറ്റ് ചെയ്യുന്നേ.
3: പിന്നെ എനിക്ക് കലാപാമണിയുടെ ഒരു പാട്ട് വേണം
0: ഉറപ്പായിട്ടും. ഈ വഴിയെ പതുക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ
3: ഓണപ്പാട്ട്,
0: ഓണപ്പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്തേരാ കേട്ടോ. ഓക്കെ, ഹാപ്പി ഓണം ചേട്ടോ. കടയിൽ ഉറക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇടണം, അതാണ് നമ്മുടെ സന്തോഷം. ഹാപ്പി ഓണം. അപ്പോ നിങ്ങൾ അതോടൊപ്പം തന്നെ കുറച്ച് കാര്യം, നിങ്ങൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഓണത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുന്ന കുഞ്ഞു കടകളിലൂടെ പരിഗണിക്കണം. അതൊരു തീരുമാനമായിരിക്കണം. എൻ്റെ റേഡിയോ 91.1 ശ്രോതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറിട്ട ആളുകളാണ് അല്ലേ. അപ്പോ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിക്കടകൾ അവർക്കും ഉണ്ട് നാളത്തെ
1: പ്രതീക്ഷകൾ. അവരും ചിലപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന വരുമാനം വെച്ചായിരിക്കും അവർ ഓണം ആഘോഷിക്കാതിരിക്കുന്നത്.
0: അപ്പൊ നിങ്ങൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന കൂട്ടത്തിൽ, ഞങ്ങളെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ, നിങ്ങൾ കാണുന്ന ആളില്ലാത്ത ആ ഒരു കടയിൽ ഒന്ന് കയറുക. എന്തായാലും ബോണസ് ഒക്കെ കിട്ടി ഉഷാറായിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് കയറി ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് വേണം പറയാൻ. കാരണം നാളെ അവരുടെ ഓണം നിങ്ങളായിരിക്കാം ഒരുക്കുന്നത്. അപ്പൊ കുഞ്ഞുകളകൾ നോക്കിക്കോ, കയറിക്കോ,
1: ഇപ്പൊ തന്നെ കയറിക്കോ.
0: നിങ്ങൾ ട്രാഫിക് ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സദൈവം ക്ഷമിക്കുക. ഓക്കെ, കലക്കൻ പാട്ടുകളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് വിദ്യാസാഗർ ജിയുടെ പരനിറയെ
1: പൊന്നളക്കും പൗർണമിരാവായി.
0: യെസ്, ഈ പാട്ടില്ലാതെ മലയാളികൾക്ക്
1: എന്തോണം.
0: അപ്പൊ കേൾക്കാം അല്ലേ,
1: കേൾക്കാം
0: പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ. 91.2 എന്റെ റേഡിയോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കണക്ട് ആയോ?
3: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
2: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: നിങ്ങൾ
5: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
7: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
8: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
7: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
8: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
9: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
10: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
11: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
11: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
13: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
14: അതിനെന്താ, മൈജി ലേസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്യാം.
13: എന്നാ നമുക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
14: ഓണത്തിന് മുമ്പ് AC സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഉത്രാട പാച്ചിലിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരി കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി
1: സ്വന്തം ആർ ജെ നിധിൻ ദാസുമാണ്
0: എല്ലാവരും നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛന്മാരുടെ ഒക്കെ
1: പേര് വിളിക്കുന്ന
0: മോഹനോ എന്നെ വിളിക്കുന്നത്
1: അല്ല ഇവിടെ വന്നിങ്ങനെ വന്ന് വിളിക്കുമ്പോ കൺഫ്യൂഷൻ ആയി പോകും അച്ഛനാണ് വിളിക്കുന്നത് നമ്മളാണ് വിളിക്കുന്നത്
0: അത് ചില ആളുകൾ സന്തോഷത്തിലെടുക്കും ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഓണത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ മലയാളികൾ ലോക മലയാളികൾ മലയാളികളുടെ ഒരു ഒത്തൊരുമയുടെ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണം. കുടുംബങ്ങളുടെ കുടുംബ സംഗമങ്ങളുടെ
1: കുടുംബത്തിന്റെ ഐക്യം വിളിച്ചു പോകുന്ന ഒരു
0: കുട്ടുകുടുംബങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ തറവാടുകൾ ഒരുപാട് പുറത്തൊക്കെ പോയി താമസിക്കുന്ന ആളുകളുണ്ടാവും. ഈ ഓണക്കാലം ആകുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു തൊഴിലാളികളെയൊക്കെ വെച്ച് വൃത്തിയാക്കി കൂട്ടുകുടുംബത്തിൽ കൂടുന്ന ഒരു ആഘോഷം അതൊക്കെ ഒരു ഏറ്റവും നല്ല കാലത്തിന്റെ ഒരു ഓർമ്മ തന്നെയാണ്. അപ്പോ നിങ്ങക്ക് നിങ്ങളുടെ വിശേഷങ്ങളും ഓണത്തിന്റെ ഉള്ള തിരക്കും ഇപ്പോ എനിക്ക് തോന്നുന്നു ട്രാഫിക് ബ്ലോക്കിൽ കടയിലെ തിരക്കിൽ അടുക്കളയിലെ തിരക്കിൽ ഇപ്പൊ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടത്തിന് എല്ലാം അടിച്ച് നനച്ച് വൃത്തിയാക്കി ചൂലൊക്കെ കെട്ടി ദൂരെ വെച്ച് വൃത്തിയാക്കി ഉത്രാട വിളക്ക് കത്തിക്കാനായിട്ടുള്ള
1: എനിക്കൊരു സംശയമുണ്ട് സ്വാതി. അതെന്ന് പറഞ്ഞാല് തിരുവോണത്തിന്റെ അന്ന് തൂക്കാൻ പാടില്ല എന്നൊരു
0: പാടില്ല ജോലിയും പാടില്ല അത്രയും ദിവസം ജോലി
1: അന്ന് റെസ്റ്റ് കിട്ടുന്ന
0: അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് ചൂലെടുത്ത് പോരുത് അമ്മമാർക്ക് കൊടുത്തേക്കുന്ന ലിസ്റ്റ് കാരണം അവർ രാവിലെ കുക്ക് ചെയ്യണം അത് ചെയ്യണം
1: ഇതാണ് പിന്നെ
0: അതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തത്
1: അല്ല അത്
0: എനിക്ക് തോന്നുന്നു ഇത് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ വിശ്വാസം കാണുമെന്ന് വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ശരിയാക്കാൻ വരുന്നത് ഞാൻ നിരപരാധിയാണ്. ഓക്കെ അപ്പോ ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് ഏറ്റവും അല്ല എനിക്ക് ഓണത്തിനുള്ള ആകെയുള്ള ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഏരിയ ഉണ്ടായിരുന്നു ആ വീടിന്റെ അവിടെ തൂക്കാനായിട്ട് ഒരു മത്സരമായിട്ടുള്ള ഒരു തൂപ്പായിരുന്നു അത്
1: അമ്പലം
0: ശരിക്കും ഞാൻ ആകെ ചെയ്യുന്ന ഒരു ജോലി അതായിരുന്നു പണ്ട് ഓണം എന്നാ എപ്പോഴും പറയാം ഓണം വരുമ്പോ ഒരു തൂപ്പുണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അമ്പലമുറ്റത്ത് നിന്ന് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ വെള്ളാരം മണ്ണ് പോലുള്ള ഒരു ഏരിയ ആയിരുന്നു ഞങ്ങളുടെ. അപ്പൊ ആ ഒരു ഏരിയയില് എല്ലാവരും അമ്പലത്തിൽ തൂക്കാനായിട്ട് ബന്ധുക്കാരെല്ലാം വരും അമ്പലം വൃത്തിയാക്കണം വൈകിട്ട് വിളക്ക് കത്തിക്കണം പിന്നെ വീട് ഈ കാൽപ്പാട് പതിയാതെ എന്ന് നമ്മൾ തൂക്കുന്നത്
1: നന്നായിട്ട്
0: തൂക്കുന്നത് ഇത്ര കാലമായെന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാണ് ഇങ്ങനെ തൂക്കുന്ന സമയത്ത് നമ്മുടെ കാൽപ്പാട് അവിടെ വരരുത്. അതിനുശേഷം ഞാൻ അങ്ങനെ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് പത്മനാഭ അമ്പലത്തിൽ പോയ സമയത്ത് അവിടുത്തെ ചേച്ചിമാർ അത് ക്ലീൻ ചെയ്ത് നല്ല മണലുണ്ട് അവിടുത്തെ കുറച്ച് ഭാഗത്ത് പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ തൂത്തെടുത്തൂടെ രാവിലെ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചേച്ചിമാർ നമ്മളെ ഓടിക്കും. അപ്പൊ അവർക്ക് കാൽപ്പാട് പതിയാതെ വേണം തൂക്കാനായിട്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് പഴമക്കാര് അങ്ങനെയുള്ള ആളുകളൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം ഇത്രയും നമുക്കിങ്ങനെ തൂത്ത് ഈ ഒരു ഏറ്റവും നമ്മുടെ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ട് എന്ന് തോന്നുന്ന ഏറ്റവും നല്ല സമയം ഈ ഓണക്കാലം തന്നെയാണ്.
1: ഇളവെയിലും
0: ഇളവെയില് പിന്നെ പരിസരത്തിന്റെ വൃത്തി ആ സമയത്ത് മലയാളികൾക്ക് വല്ലാത്ത
1: വൃത്തി
0: ഓണം വരുമ്പോ ഓസിഡിയാ അല്ല ഓസിഡി എന്നാ പറയുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ കുറെ ഒരു അനുഭവങ്ങളുണ്ട് ഇങ്ങനെ സ്ത്രീകൾ എവിടെ പോയാലും ഫ്ലാറ്റ് ചില ആളുകളുണ്ട് ഇനി ഓണം വന്നാലും ഉണ്ണി പറന്നാലും കോരന കഞ്ഞികുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന കണക്കിന് ഓണം വന്നാലും വലിയ വൃത്തിയാക്കലും കാര്യമില്ല
1: അങ്ങനെ
0: തന്നെ പോകുന്നുണ്ട്. എന്നാലും ഏറെക്കുറെ ഗ്രാമവാസീസ്
1: നമ്മളെപ്പോലുള്ള
0: ഗ്രാമവാസീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാക്കും. പിന്നെ ഏറ്റവും സങ്കടം പറഞ്ഞു ഓണം മഴ നമുക്ക് ഇഷ്ടമാണ് ഈ ഓണത്തിന് മെയിൻ മഴ
1: അങ്ങോട്ട്
0: അങ്ങോട്ട് കലിപ്പ കാരണം എന്തോ മുളക് ഉണക്കുന്ന പരിപാടിയുണ്ട്
1: മുളകും മല്ലി ഉണക്കുന്ന
0: മുളകും മല്ലിയൊക്കെ ഉണക്കുന്ന പരിപാടിയുണ്ട്. ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്തിരുന്നവരുണ്ട് സമയത്ത് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ ഓണത്തിന് വീട്ടിൽ കഴിക്കാൻ താല്പര്യമില്ല പുറത്തു പോയി കഴിക്കാൻ
1: പുറത്ത്
0: സദ്യ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നതല്ലേ
1: പക്ഷേ
0: എന്നിരുന്നാലും ഓണത്തിന് അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉള്ളിടത്ത് ഏറ്റവും നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഇതിന്
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപ്പ്
0: പരിപ്പ് പരിപ്പ് നല്ല രസമാണ് പരിപ്പ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പായസത്തിനകത്ത് ഏതാ
1: പായസത്തിനാണ് എനിക്ക് പ്രഥമനാണ്
0: അയ്യോ പ്രഥമനില്ലാതെ എന്താ എന്തോ ഓണം അല്ലേ. ആ പ്രഥമൻ പഴയ ആളുകളൊക്കെ ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്നൊരു സംഭവമാണെന്നാണ്
1: കേട്ടിട്ടുള്ള.
0: ഇങ്ങനെ മിക്സ് അതൊന്നും ഇല്ലാതെ തേങ്ങാപ്പാലിൽ വളരെ കഷ്ടപ്പെട്ട് മണിക്കൂറത്തെ പണിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അടുക്കളയ്ക്ക് ഇറങ്ങി അറിയാൻ നന്നായിട്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാലും ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ
1: ഐശ്വര്യത്തിന്റെ
0: സംഗമത്തിന്റെ കൂട്ടായ സംഗമത്തിന്റെ ഒക്കെ, അല്ലെങ്കിൽ ഇത്രത്തോളം നല്ലൊരു നാട് നമുക്കുണ്ട്, ആ ഒരു നാടിനെ പരിപാലിക്കണം, വൃത്തി ഒന്ന് കുളിച്ച് നനച്ച് പുതിയ ഡ്രസ്സിടാൻ തോന്നുന്ന ഒരു കണ്ടീഷൻ, പിന്നീട് വസ്ത്രം, നിങ്ങൾക്ക് ബോയ്സിന് പോയി ഷർട്ട് എടുത്താൽ മതി, ലേഡീസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ സാരിയൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ സെറ്റ് സാരികളുടെ ഒരു ഒരു 10 വരെ കാണിക്കണം എന്നുള്ളൊരു ആ ഒരു സമയം കൂടിയാണ്. അപ്പം തയ്യൽ ചേച്ചിമാരുടെ ഒക്കെ ഒരു അവസ്ഥ, നിങ്ങളെല്ലാരും ഞങ്ങൾ പ്രത്യേക ഒരു
1: അഭിനന്ദനമാണ്.
0: 1 ശരിയാവണം, 2 വെപ്രാളം, 3 വീട്ടിലെ ജോലി ചെയ്യണം, 4 ആട്ട് കേൾക്കണം.
1: തയ്ക്കുന്നത് ശരിയല്ലെങ്കിൽ അവർ തിരിച്ചു വരും.
0: അതായത് 2 കാര്യമുണ്ട്. 1, കൊണ്ട് കൊടുത്ത ആളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം. അവര് ഈ നമ്മളൊരു റീൽസ് ഒക്കെ
1: ആണെന്നില്ലേ,
0: പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും, ഇട്ട് നോക്കുമ്പോ ലോഹ ലോഹ ലോഹ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. അത് നമുക്ക് തുറന്ന് പറയാനും ചാടാനും പറ്റാത്തതുകൊണ്ട് അവിടെ പറ്റത്തില്ല. പക്ഷേ തയ്യല് സമയത്ത് 2 കാര്യം ഒന്ന് നമ്മൾ ഓർക്കുന്നതായിരിക്കും. 1, കൊണ്ട് കൊടുത്ത ആള് ഇപ്പം ഒരുപാട് ഡ്രസ്സ് ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വളരെ പ്രതീക്ഷിച്ച് അറ്റുനൂറ്റ് കളറൊക്കെ കടയിൽ പോയി ക്ഷമയോട് പെൺകുട്ടികൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയം നീ ആലോചിച്ച് നോക്കണം. വളരെ ക്ഷമയോടുകൂടി ഡ്രസ്സൊക്കെ എടുത്ത് നേരത്തെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നേരത്തെ കൊണ്ട് കൊടുത്തിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി വ്യക്തമായി വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ്, അതായത് ഒരു മാസം മുന്നേ കൊണ്ട് കൊടുക്കുന്നവരുണ്ട്, ലാസ്റ്റ് സമയത്ത് നാളെ തരാം മറ്റേ തരാം നല്ല തന്നിരിക്കും തരും,
1: അയ്യോ
0: കിട്ടും തരും തന്നിരിക്കും, ലാസ്റ്റ് തരുന്ന സാധനം ഓക്കെ ഓണത്തിന് തൊട്ട് മുന്നേ വെപ്രാളപ്പെട്ടായിരിക്കും, ഇവര് ഓടാതിരിക്കാനായിരിക്കും ഒരു മാസം മുന്നേ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഓടിയിട്ട് പറഞ്ഞതിൽ നിന്ന് മാറിക്കഴിഞ്ഞുള്ളൊരവസ്ഥ, ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഇട്ടിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇനി 2, വെറുതെ അവർ തിരക്ക് പിടിച്ചിരിക്കുന്ന തയ്യക്കാരെടുത്ത് പോയിട്ട് ഒത്രേ സമയം ഉണ്ടായിട്ടും സമയത്ത് കൊണ്ട് കൊടുത്തു, അവര് പറയും പറ്റത്തില്ല മോളെ പറ്റത്തില്ല, ഇല്ല പറ്റും പറ്റും പറ്റും, അവരെ വെപ്രാളെ പിടിപ്പിച്ച് ഇത് കൊണ്ട് കൊടുത്തിട്ട് തയ്പ്പിച്ചിട്ട് പിന്നെ അന്നിട്ടും ഒരു മര്യാദ ഇല്ലാതെ പോയി ചാടുന്ന ആളുകളുണ്ട്. ഇനി അവരുടെ മനസ്സിൽ ഉറക്കമൊഴിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജോലി നിർത്താതെ ജോലി ചെയ്യേണ്ടി വരുന്ന ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നവരും ഈ പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നവരും തയ്യൽ തൊഴിലാളികളും
1: ആയിരിക്കും
0: ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നത്. പിന്നെ ഓണത്തിന് അവധിയില്ലാത്ത ആളുകളെ പറ്റിയിട്ട് ഇടയ്ക്ക് നമ്മളൊരു വെബ് സീരീസില് നമ്മൾ അമേരിക്കൻ റൂൾസ് ആണ്, കമ്പ്യൂട്ടർ റൂൾസ് ആണ്, അമേരിക്കൻ കാലണ്ടർ ആണ്, അവധിയില്ല കേട്ടോ ഓണത്തിന്. എനിക്ക് കുറെ കൊല്ലമായിട്ട് എൻട്രി വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് തിരുവോണത്തിന്റെ രാവിലത്തെ ലൈവും കഴിഞ്ഞു, ഉച്ചയ്ക്കത്തെ ഭാഗത്ത് റെക്കോർഡ് ചെയ്തിരുന്നു. എപ്പോഴും റേഡിയോയിൽ ആള് വേണം, മീഡിയയിലുള്ളവർക്കും പോലീസുകാർക്കും ഹോസ്പിറ്റലിലുള്ളവർക്കും. പിന്നെ അയ്യോ പിന്നീട് വേറൊരു സംഭവം ഉണ്ട് ദീദി, ഈ ഡോക്ടേഴ്സ് കുടുംബത്തോടു കൂടി ടൂർ പോകുന്നൊരു സമയമാ, പല്ലുവേദന എങ്ങാനും വരുമോ വയറുവേദന എങ്ങാനും വരുമോ, ഒരു ഓണ സമയമൊക്കെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര വയറുവേദന, സ്റ്റോണിന്റെ പ്രശ്നമാണോ എന്തോ, ഒറ്റ സ്കാനിങ് സെന്റർ ഇല്ല, എനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കഴിക്കാൻ വയ്യാത്ത അവസ്ഥയൊന്നും ആലോചിച്ചൊക്കെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, ഭയങ്കര പ്രശ്നം. അപ്പോ അന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ വില, അതുപോലെ തന്നെ ഏതെങ്കിലും വിശേഷം വരുന്ന സമയത്ത് എനിക്ക് പല്ലുവേദന വരുന്നത്
1: അപ്പോഴും,
0: അപ്പോ അന്നിനുണ്ടാവുന്ന അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഓണവിശേഷങ്ങൾ ഉത്രാടപ്പാച്ചിലും പല പല പല തിരക്കൾ, പോലീസുകാർക്ക് ലീവില്ല, ഡ്രൈവർ KSRTC ഡ്രൈവർമാർക്ക് കുറച്ചുപേർക്ക് ഭാഗ്യമുള്ളവർക്ക് കിട്ടും. പിന്നീട് ഓണത്തിന് തിരുവോണത്തിന് ഡ്യൂട്ടി എടുത്തിട്ട് പിന്നെ അടുത്തുള്ള ഒരു പ്രത്യേക പരിഗണന ഇവർക്ക്, ഞാൻ എങ്ങനെ ഞാൻ നിങ്ങൾക്ക്
1: വേണ്ടിയിട്ട്
0: എല്ലാ ഓഫീസിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലേ, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്തവരോ
1: അങ്ങനെയുണ്ട്.
0: വർഷങ്ങളായിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുന്ന ഞാൻ ആർക്കും
1: വിട്ടുകൊടുക്കുന്നില്ല
0: എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഈ സമയത്ത് സ്റ്റേഷൻ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 9 മണി ആവുന്ന സമയത്ത് 5 മണിക്ക് പഞ്ച് ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഞ്ചിക്കറി അടക്കം ഒരുപാട് കാര്യങ്ങൾ വെക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഓടുന്ന ഒരുപാട് കുടുംബനാഥന്മാരും
1: കുടുംബനാഥികളും
0: അകര വാക്കിലല്ല കുടുംബനാഥന്മാരും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ തിരക്കുകളുടെ ഇടയിൽ ഓടുന്നുണ്ടായിരിക്കാം. തുച്ഛമായിട്ടുള്ള പൈസക്ക്, ഓണ ചിട്ടി അടിച്ച പൈസക്ക്, അല്ലെങ്കിൽ ലോൺ എടുത്ത പൈസക്ക്, കാണം വിറ്റ് ഓണം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ
1: കടം വാങ്ങിച്ച പൈസക്ക്
0: അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഞാൻ ആദ്യം തുടക്കത്തിൽ ഞാൻ ഐശ്വര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് അതിന്റെ എത്ര രൂപയുടെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാതെ ഒരാളൊരു ഗിഫ്റ്റ് തരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ അതിന്റെ തുക നോക്കിയിട്ടല്ല അതിന്റെ വാല്യൂ കണ്ടെത്തേണ്ടത്. ഇതങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. അപ്പോ നമ്മള് ഈ ഓണപ്പാട്ടുകളെ പറ്റി പറഞ്ഞപ്പോ ഒരു കാലത്ത് ഈ കാസറ്റുകളുടെ കാലഘട്ടങ്ങളിൽ തരംഗിണി ആൽബത്തിലെ ദാസേട്ടൻ പാട്ടുകൾ എന്ന് പറയുന്നത് മലയാളികൾ ഒന്നടങ്കം
1: ഓണമെന്ന്
0: പൊന്നോണ തരംഗിണി പാട്ടുകൾ എന്ന് പറയുന്നത് അതിനകത്ത് ഇന്ന് ഉത്രാട ദിവസം നിർബന്ധമായും കേൾക്കേണ്ട അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട പാടുന്ന പാട്ടാണ് ഉത്രാട പൂനിലാവേവ എന്ന് പറയുന്ന പാട്ട്. എത്ര രസം, തീർച്ചയായിട്ടും വളരെ കുട്ടിക്കാലം മുതലേ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ കാര്യം എപ്പോഴും പറയാണ് റെക്കോർഡിങ് കാസറ്റിന്റെ ഒക്കെ സംഭവമുള്ള സമയത്ത് ഇത് ട്രയൽ ഇങ്ങനെ പ്ലേ ചെയ്യും ഉറക്കെ ഉറക്കെ ഉറക്കെ. അപ്പൊ കുഞ്ഞുനാള് തൊട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പാട്ടാണ്. ഓണം വരുമ്പോൾ നമുക്ക് ഓരോ ആഘോഷം വരുമ്പോഴും ഓരോ പാട്ടുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉത്രാട പൂനിലാവേ ഏറ്റവും നല്ലൊരു പ്രണയഗാനമുണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓണം ആ തരംഗങ്ങളിലുള്ളതാണെന്ന് തോന്നുന്നു. മുടിപ്പൂക്കൾ വാടിയാൽ എന്തോ മനേ, അങ്ങനെ ഒരു
1: പാട്ടൊക്കെ.
0: അപ്പൊ ഇതൊക്കെ ആസ്വദിച്ച് ഹെഡ്സെറ്റില് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ പ്രണയിനി, പഴയ ഓണക്കാലം, പഴയ നാട്ടുംപുറം,
1: പട്ടുപാവാടാതുരത്വം
0: ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ പറയാം, ഈ ഒരു ഉത്രാട പൂനിലാവേമാന്ന് പറയുന്ന ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്ന ശ്രീകുമാരൻ തമ്പിസാറാണ്, സംഗീതം രവീന്ദ്ര മാഷാണ് പാടിയിരിക്കുന്നത്. ദാസേട്ടനാണ്. 1983 ഇറങ്ങിയ പാട്ടാണ് അന്നും ഇന്നും
1: അന്ന് പക്ഷേ കാസറ്റ് ആയിരുന്നല്ലേ.
0: കാസറ്റുകളുടെ കാലഘട്ടങ്ങളിൽ 83 ഒക്കെ കാസറ്റുകളുടെ കാലഘട്ടമായിരിക്കുമല്ലോ. അപ്പോ ആ സമയം മുതൽ ഇന്നും അതാ പിന്നീട് CD ആയി, പെൻഡ്രൈവായി, യൂട്യൂബായി. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എവിടെ വേണേലും ചോദിക്കാം പാട്ടുകൾ. അപ്പോ നല്ല എല്ലാവരും ഓണത്തെ ഇങ്ങനെ വരവേൽക്കുന്ന ഈ സമയത്ത് പിന്നീട് നമ്മൾ മലയാളികൾ പൊതുവെ പാടുന്ന പാട്ട് എന്തുവാ?
1: ഏതാണ്?
0: മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒന്നുപോലെ ആയിരുന്നാ കൊള്ളാം,
1: ഒന്നുപോലാണ്,
0: ഒന്നുപോലാകണം എല്ലാവരും. ഒന്നുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന വാപളിക്കുന്ന പോലെ അണ്ണാൻ വാപളിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറ്റുന്ന രീതിയിൽ, അത് നമ്മൾ അടുത്ത വീട്ടിലെ ഒരാളെ നോക്കിയിട്ട്, ഒരു
1: അത്യാവശ്യമായിട്ട്
0: നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിലെ നോക്കിയിട്ട്, ഒരു ഒരു സാധാരണ ഒരു തൊഴിലാളി നോക്കിയിട്ട്, അയ്യോ എനിക്ക് അവനെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അവനെ പോലെ
1: അവനിത് വാങ്ങിച്ചു എനിക്ക് അത്
0: വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ, അവന് കാറുണ്ട് എനിക്ക് ടൂ വീലറേ ഉള്ളു എനിക്കതുണ്ടല്ലോ എന്ന്
1: ചിന്തിക്കുന്നത്
0: ഒന്നുപോലെ എന്ന് പറയുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് തന്നെയാണ്. അല്ലാതെ ഇപ്പോ ഞാൻ ഒരു ദിവസം വന്നിട്ട് നമുക്ക് വേറൊരു റേഡിയോ അല്ലെങ്കിൽ വേറൊരാളെ നോക്കി, വേറൊരു ഫെയിം ആയിട്ടുള്ള ആളെ നോക്കിയിട്ട് അതുപോലെ നമുക്ക് നമ്മളാവാൻ പറ്റണം, നമുക്കത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മുടെ വേർഷൻ, അത് എപ്പോഴും സാധിക്കണം. കമ്പാരിസൺ ഒന്നും പാടില്ല, കമ്പയർ ചെയ്യരുത്, മറ്റാളുകളായിട്ട് കമ്പയർ ചെയ്യാതെ കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും തനിക്ക് ചുറ്റുമുള്ള ആളുകളോടൊപ്പം ചേർന്നങ്ങനെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ ഈ ഓണക്കാലത്തിന് സാധിക്കട്ടെ. ഉത്രാട പൂനിലാവേ പാട്ട് ആ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്, ഇത് പറയുമ്പോ തന്നെ
1: കേൾക്കുന്നുണ്ട്.
0: ഏറ്റവും കൂടുതൽ റിക്വസ്റ്റുകൾ നമുക്ക് വന്നിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്, ഉത്രാട പൂനിലാവേ പാട്ട്. തരംഗിണി, പൊന്നോണ തരംഗിണിയിലെ എല്ലാ പാട്ടുകളും
1: എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇത് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്, ഇങ്ങനെ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ പൊന്നോണത്തരങ്ങിണി എന്ന് പറയുന്ന
0: ആൽബത്തിലെ പാട്ട്. അങ്ങനെ തന്നെയാണ് പഴമക്കാർക്ക്. ഇപ്പൊ പണ്ടൊക്കെ റേഡിയോയിൽ, ആകാശവാണി വാർത്തകളിലൊക്കെ, അല്ല വാർത്തകളിൽ ആകാശവാണിയിലൊക്കെ ഈ ഓണപരിപാടികളിൽ പ്രധാനമായിട്ട് വരുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട. പിന്നീട് പണ്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളുണ്ട്, ഓണം വന്നാൽ സിനിമ നിർബന്ധമാണ്, മസ്റ്റാണ്, ഓണത്തിന് ഇറങ്ങുന്ന മൂവി കലക്കൻ ആയിരിക്കണം ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഓർമ്മകൾ, ഓഫറുകൾ തേടിയുള്ള യാത്രകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്
1: വാങ്ങിക്കാനായിട്ട്.
0: ഇനി ഈ ഓണം കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓഫറിന് വേണ്ടിയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാനായിട്ട് ഒക്കെ കാത്തിരിക്കുന്ന.
1: അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയോ സാധിക്കും
0: ഓണത്തിനോ? ഒരുപാട്
1: കിട്ടിയിട്ടുണ്ട്
0: ഗിഫ്റ്റുകൾ, കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടിട്ട് ഒരാൾ ഗിഫ്റ്റ് തരിക എന്ന് പറയുന്നത് നമ്മളെ അവർ ഓർക്കും, നമ്മളെ പരിഗണിക്കുന്നു എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും. കുട്ടിക്കാലം തൊട്ട് തന്നെ അമ്മയുടെ വീട്ടിൽ നിന്നാണെങ്കിലും അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാണ്, അപ്പച്ചിയപ്പനാണെങ്കിലും ഒക്കെ വരുന്നത്, അവർ വരുന്നതും നമ്മളൊരു പ്രതീക്ഷയാണ്. അത് അങ്ങനെ ഒരു ശീലമായിരുന്നു. പിന്നീട് ഒരു ആത്മ സുഹൃത്തൊക്കെ വരുന്ന സമയത്ത്, ഒരു ചങ്ങാതിയുള്ള സമയത്ത് നമുക്ക് സന്തോഷമാണ്, അവർ കൊണ്ടുവന്നിരിക്കണം. പിന്നീട് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഏറ്റവും കൂടുതൽ ഓണം പൈസ പൊട്ടിക്കുന്ന കുട്ടി പെൺകുട്ടികളാണെന്ന്
1: തോന്നുന്നു.
0: കാരണം ഒരുക്ക സാധനങ്ങള്, കൊച്ചുകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓണം വരുന്ന സമയത്ത് എന്റെയൊക്കെ കുഞ്ഞുനാളില് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള ആളുകൾ എല്ലാവരും ഓണം ഒരുങ്ങുമോ, ഭയങ്കരമായ തിരക്ക്. അപ്പൊ അടുത്തൊക്കെയുള്ള വലിയ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അടുത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഫാൻസി കടയിൽ കൊണ്ടുപോയിട്ട് പല പല കളറിലുള്ള വളകള്, വള, പൊട്ട്, പിന്നീട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇത് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ അടുത്ത് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ കുഞ്ഞുങ്ങളായിട്ട് അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി. ഞാൻ വിചാരിച്ചു എന്റെ ആ ഓണം, ഞാൻ കടന്നു വന്ന ഒരു ഓണം അവരെ കൂടെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ആ തിരക്കിനിടയിൽ കൂടെ ടൂലറിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. കാരണം ഇഷ്ടമുള്ള സാധനം എടുത്തു, ഇതിലെ അധികം അഴിച്ചോട്ടെ
1: ശരിയാവത്തില്ല,
0: ഇഷ്ടമുള്ള സാധനം എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് പോയി കാണുക. കാരണം അവർക്കൊരു ഓർമ്മയാണ്. ഞാനപ്പോ ആലോചിച്ചു, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറെ ട്രെൻഡിങ് അനുസരിച്ച് മാറി മണിമാലയും മുത്തുമാലയും ഒന്നും അവരിടാൻ ശ്രമിക്കാറില്ല. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു പഴമയിലൂടെ കൊണ്ടുപോകാൻ മനഃപൂർവ്വം ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോ ഓണക്കാലം പലർക്കും പലതാണ്. നിങ്ങൾ എത്രയൊക്കെ സാങ്കേതിക വിദ്യയുടെ ഒരു ഒരു തലത്തിലേക്ക്
1: മാറിയിട്ടുണ്ടെങ്കിലും
0: ഓണത്തിന്റെ നിഷ്കളങ്കത്വം വിടാതിരിക്കുക. തൊടിയിൽ ഒരു പൂവെങ്കിലും ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ വിളക്ക് കത്തിക്കുന്ന കൂട്ടത്തിൽ പറിച്ച് ആ ഫ്രണ്ടിൽ കൊണ്ടുവെക്കാൻ. നമ്മള് വാങ്ങിക്കുന്ന പൂവിനെ പറ്റിയിട്ടല്ല പറയുന്നത്, നമ്മുടെ ഒന്ന് കണ്ണോടിക്കൂ, നിങ്ങൾക്കായി നിങ്ങളെ നോക്കി ഒരു പൂ വിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഈ ഇന്നത്തെ നിലാവിന് എന്ത് ഭംഗിയാണെന്നേ, ഉത്രാട പൂനിലാവേ വാ എന്ന് കവി പാടുമ്പോൾ അതിന്റെ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് കേൾക്കാം. നിതിൻ, നമുക്ക് ചെറിയൊരു ഇടവേള എടുത്താലോ?
1: യെസ്, നമുക്ക് എടുക്കാം.
0: യെസ്, ഓക്കെ, പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എന്റെ റേഡിയോ.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഉത്രാടപ്പാച്ചിൽ സ്പെഷ്യൽ. ഉത്രാടപ്പാച്ചിൽ സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനം വെച്ചിട്ട് പ്രോഗ്രാമിന്റെ എല്ലാം ടൈറ്റിലൂടെ കൺഫ്യൂഷൻ ആയി ഉത്രാടപ്പാച്ചിലിൽ പെട്ടുപോയി.
1: ക്ഷമിക്കൂ,
0: ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ
1: സ്വാതിയാണ്,
0: ആർജെ നിധിനുമാണ്. അപ്പോ നമ്മൾ ഈ ഓണത്തിന്റെ ഓട്ടപ്പാച്ചിൽ എത്ര കാണും വിറ്റും ഓണം വിടണം മാവേലി വരും. നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ചിത്രകാരന്മാർ കലാകാരന്മാർ വരച്ച
1: കുടവയറുള്ള അതെ
0: എന്റെ കുഞ്ഞിനോട്, എന്റെ അനിയത്തിന്റെ കുഞ്ഞിനോട് ചോദിച്ചപ്പോ അപ്പൊ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി വരും പറഞ്ഞു. അടുത്ത തലമുറയിലെ കൂടി നമ്മൾ ആ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാണ്. അപ്പോ തീർത്തും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ വരും നമ്മുടെ ജീവിതത്തിലും. ഓക്കെ, നമ്മൾ ഒരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? ഒരാൾ അങ്ങനെ കാണാത്ത ഒരാൾ, അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ കാണണമെന്ന ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ടിട്ട്
1: കാണണം
0: പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, അങ്ങനെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ, വരാനുള്ളതാണെങ്കിൽ നമ്മളെ കൊണ്ടേ പോകും. ഓക്കെ, ഉത്രാടപ്പാച്ചിൽ ഈ ഒരു തിരക്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ദയവായിട്ട് സദയം ക്ഷമിക്കുക എന്നല്ലാതെ വെപ്രാളപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അധികം ഹോൺ അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ ബ്ലോക്കിലൂടെ തന്നെ ക്ഷമയോടുകൂടി പോവുക എന്ന് പറയുന്നതല്ലാതെ വേറെ ഒരു
1: ഓപ്ഷൻ
0: ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു തിരക്കിനിടയിൽ എന്തൊക്കെ വാങ്ങാനുണ്ട്,
1: എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട്
0: ആലോചിച്ചു നോക്കി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് ജോലി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയ്യോരത്. ഓക്കെ, തൊട്ടടുത്ത കടയിലോട്ട് പോകും. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം, നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ വലിയ കടകളിലൊക്കെ പോകുന്നത് പോലെ തന്നെ
1: തൊട്ടടുത്ത ചെറിയ കടകൾ.
0: അതെ, എനിക്ക് ഒ എൻ വി കുറുപ്പ് സാറിന്റെ ഒരു വരികളാണ് ഓർമ്മ വരുന്നത്. പണ്ടൊരു മുല്ലപ്പൂ, എനിക്ക് സ്കൂളിൽ പഠിച്ചൊരു സമയത്ത് ചെറിയൊരു ഓർമ്മയാണ്, ഒരു മുല്ലപ്പൂ കച്ചവടമാണ്, പൂക്കൾ കച്ചവടം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആരു വാങ്ങും ഇന്ന്, ആരു വാങ്ങും ഇന്ന് ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറയുന്ന കാത്തിരിക്കുന്ന അവളുടെ പ്രതീക്ഷകൾ പോലെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന, നിങ്ങൾ ഇന്ന് വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് ഒത്തിരി നിങ്ങൾ കൊടുക്കുന്ന ഒരു കുഞ്ഞ എമൗണ്ട് ആയിരിക്കും അവരുടെ നാളത്തോണം. നിങ്ങൾ പോകുന്ന സമയത്ത് തിരക്കില്ലാത്ത ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങാനായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമായിരിക്കും. അതായിരിക്കും നമ്മുടെ ഓണക്കാലം. നന്മകൾ ചെയ്യുന്നതാണ് ഓണക്കാലം. ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ ഇഷ്ടം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാനും എന്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കാനും
1: അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.
0: യെസ്, തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ. കാരണം കുറെ പേര് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് കുറെ പേർക്ക് ചിരിക്കാൻ സാധിക്കണം, ചുറ്റും പ്രകാശം സാധിക്കണം. അതായിരിക്കട്ടെ ഈ ഓണത്തിന്റെ
1: സന്തോഷം.
0: ഓർമ്മയുണ്ട് തീർച്ചയായിട്ടും. നമ്മള് കുറേ ഡ്രസ് എടുത്ത് കുറേ ആളുകൾക്ക് ഉള്ളവർക്ക് വീണ്ടും വീണ്ടും വീണ്ടും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു കരങ്ങൾ, നിങ്ങളുടെ ഒരു സഹായം ആഗ്രഹിക്കും.
1: നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നു പറയുന്നത് അല്ലേ?
0: അതെ, നിങ്ങൾ പോയിട്ട് കുറെ നല്ല വാക്ക് പറയുന്നുണ്ട്. ഇപ്പം പട്ടിണി കിടക്കുന്ന ഒരുത്തിന്റെ അടുത്ത് പോയിട്ട് വേദാന്ത ഊതിയിട്ട് പ്പുറത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതായിരിക്കണം ഈ ഓണക്കാലത്തിന്റെ നന്മ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ, നിങ്ങൾ കണ്ണുറന്ന് കാണൂ, വണ്ടി ഓടിക്കൂ. തിരക്കിനിടയിൽ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്ന സാധാരണക്കാരെ കൂടി കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നിടത്താണ് ഈ പറയുന്ന അദൃശ്യനായിട്ടുള്ള ഒരു സൂപ്പർ പവർ. അതായിരിക്കും മാവേലി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ സന്തോഷവും.
1: ചിലപ്പോ ആ മാവേലി നിങ്ങളായിരിക്കാം,
0: നന്മ ചെയ്യൂ, നന്മ ചെയ്യൂ, നന്മ ചെയ്യൂ. നമുക്കൊരു അടുത്തൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിധിൻ ആരാണെന്ന് നോക്കാം. യെസ്, നമസ്കാരം പറയൂ.
2: ഹലോ.
0: ഹലോ
2: സ്വാതി മോളെ.
0: എന്തോ പറഞ്ഞോളൂ, ഹാപ്പി ഓണം.
2: പിന്നെ നേരത്തെ മോളെ വിളിച്ചത് അന്നാലും എനിക്ക് മോളെ ശബ്ദം കേട്ടപ്പോ ഒന്നുകൂടി വിളിക്കണോന്ന് തോന്നി.
0: സന്തോഷം, സന്തോഷം. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തോ പറഞ്ഞോ?
2: എല്ലാം കൂട്ടുകാരുടെ വീട്ടില, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു. മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എടക്കുളങ്ങരയിലുള്ള വീട്ടില് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു.
0: ഒറ്റയ്ക്കേ ഉള്ളു. അപ്പൊ അങ്ങ് ഇറങ്ങണം, നമുക്ക് ജംഗ്ഷനിലോട്ടൊക്കെ പോയി ഇഷ്ടപ്പെട്ട സാധനമൊക്കെ വാങ്ങണോന്നേ.
2: അതെ
0: അതെ, ഒറ്റയ്ക്കാണെങ്കിലും ചില്ലായിട്ട് ജീവിക്കണം, ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണം.
2: അയലത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
0: അതെ അതെ, അപ്പൊ അടിപൊളിയായിട്ട് അങ്ങനെ പോകട്ടെ. ഒരു കൂട്ടുകാരോട് നമുക്ക് ഒരു ഉപദേശം കൂടെ, ഒരു ഉപദേശം അല്ല, ചെറിയൊരു കാര്യം പറഞ്ഞാലോ. നിങ്ങൾ നാളെ ഓണം കൊണ്ടിട്ട് അവിട്ടത്തിന് തൊട്ടടുത്ത ദിവസത്തേക്ക് യാത്ര പോകുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോ നമ്മൾ ഒരാൾ മുൻകൈ എടുത്ത് പോകുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നിതിൻ. ചിലപ്പോഴും പലപ്പോഴും ആളുകൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇറങ്ങണം. ഒരു ചുവടെങ്കിലും ഒരാൾ പുഷ് ചെയ്യാൻ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങള് നിങ്ങളുടെ പരിസരത്തൊക്കെയുള്ള ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടു മൂന്ന് സഹകരിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഇന്ത്യ പാക്കായിട്ട് താമസിക്കുന്ന അയലത്തുകാരോടല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ കുറച്ച് സ്നേഹത്തിലൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടതിന് ശേഷം ഒന്ന് കൂടി ഒരു കുഞ്ഞു ഗെയിം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ എന്ത്
1: രസമായിരിക്കും.
0: എല്ലാവരും ക്ലബുകൾ
1: ഉണ്ടാവണം.
0: കുഞ്ഞു കുഞ്ഞു കണ്ണുകെട്ടി കളി, സുന്ദരിക്ക് പൊട്ടുകൊടലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് അങ്ങനെ കൂടി ട്രൈ ചെയ്യണം. അങ്ങനെ
1: ചെയ്തിട്ട്
0: ചില്ലാവണം. അതിന് ഒരാൾ നേതൃത്വം കൊടുക്കണം. ഈ എപ്പോഴും കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. ഈ ഇവരായിരിക്കും ഈ കൂട്ടത്തിൽ.
1: എനിക്ക് അങ്ങനെ അറിയാവുന്ന ഒരാളുണ്ട് പേഴ്സണലി.
0: എങ്ങനെ അങ്ങനെ ഒരാളുണ്ടോ? എന്തോ ആളുണ്ടോ?
1: ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇപ്പൊ കാര്യത്തിലേക്ക് കടക്കാം.
0: അതായത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഒരു ഒരു മുൻകൈ എടുക്കണം. ചില കാര്യങ്ങൾ നന്നായിട്ട് പോകണമെങ്കിൽ ഒരാൾ തീരുമാനിക്കണം. ആ ഒരാൾ അവൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോ ആ കൂട്ടത്തിൽ അങ്ങ് പോട്ടെ, ആ കൂട്ടത്തിൽ അങ്ങ് ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ,
1: അയാൾ ചെയ്യുന്നുണ്ടല്ലോ,
0: അയാൾ ചെയ്യുന്നുണ്ടല്ലോ,
1: അങ്ങനല്ല.
0: ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലാണെങ്കിലും എന്താ പറയുക, ഒരു ഉറുമ്പിന്റെ സഹായം ആണെങ്കിലും, ഈ രാമസേതു ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാമനെ സഹായിക്കാനായിട്ട്
1: അണ്ണാൻ കുഞ്ഞും
0: തന്നാലായെന്ന് പറയത്തില്ലേ. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നോക്കി ഇങ്ങനെ നോക്കുകുത്തി പോലെ വയലിൽ ഇങ്ങനെ നോക്കിക്കുത്തിയായിട്ട് നിൽക്കുന്ന ആളുകളെ പോലെ നിൽക്കുന്ന ആളോട് അങ്ങനെയല്ല. നിങ്ങളെപ്പോഴും ഈ പറഞ്ഞ നാളത്തെ ഒരു ദിവസം ഇതുവരെയുള്ള ഓണത്തിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട്, കാരണം പണ്ടൊക്കെ ഉള്ളവർ ആഘോഷിക്കുമായിരുന്നു തിരുവാതിര കളി, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഉണ്ടായിരുന്നു,
1: തുമ്പിതുള്ളൽ
0: ആയിരുന്നു. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ ഒരു അഞ്ച് വീട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് വീട്ടുകാരും ഒരു സ്ഥലത്ത് ഒരു സിറ്റ് ഔട്ടിനെടുത്ത് കൂടുക. പാട്ട് അന്താക്ഷരി കളിക്കാം, അറ്റ്ലീസ്റ്റ് ഒരു ഗെയിം എങ്കിലും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ
1: എന്തോന്നടേ.
0: ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ക്ലബ്ബുകളുടെ ഒരു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇനി ഉഷാറായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലബ്ബുകളെ പറ്റിയിട്ട് ഒരു ലൈവ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 50 വർഷവും 43 വർഷവും ഒക്കെ ആയിട്ടുള്ള ക്ലബ്ബുകളിലുള്ള ആളുകൾ വിളിച്ചു. അപ്പൊ എല്ലാ മത്സരങ്ങളിലും അങ്ങ്
1: പങ്കെടുക്കുക,
0: സംഘാടകരോട് സഹകരിക്കുക.
1: എന്നും നമുക്ക് അങ്ങനെ ഈ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും
0: ഇല്ല. ലീവ് കിട്ടും, പണ്ട് ആളുകൾക്ക് ജോലി ഇല്ലായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും ജോലി ഉണ്ട്. തിരക്കാണ് പിന്നെ പല കാര്യങ്ങളാണ്. അപ്പം ഈ ഓണത്തിന് പലിശക്കെടുത്ത പൈസ വേണം ഒരു വർഷം ജോലി ചെയ്ത് തീർക്കാൻ.
1: അതെ,
0: എത്ര കടമാണെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് കടം എടുത്തോളം കൊള്ളാനും ഭയങ്കര
1: ഇഷ്ടമാണ്.
0: അതെ, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അടുത്തൊരു കോളർ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ
1: ഹലോ,
0: വഴക്കുറയാണോ? യെസ്. ആണോ? അത് നേരത്തെ ആയിരിക്കും, പ്രോഗ്രാമിന് മുമ്പായിരിക്കും.
3: എന്തോ
0: ഹലോ,
1: പ്രോഗ്രാമിന് മുമ്പായിരിക്കും ചിലപ്പോ അത്.
0: ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ദയവായിട്ട് വിളിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടുള്ള ഓണം നമുക്ക് നോക്കാം. സ്റ്റാറ്റസുകളുടെ എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന്റെ പരസ്യത്തിലേക്ക് കൊണ്ടുവരാം. കൂടുതൽ പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്വന്തം കമ്പനിയുടെ മോഡലായിട്ട് നമ്മൾ തന്നെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പരസ്യം, എനിക്ക് തോന്നുന്നു ബിസിനസ്സുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോ നല്ല
1: ശരിക്കും അവരുടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു സമയം കൂടിയാണിത്.
0: അതെ അതെ, ബിസിനസ് ആണ് തീർച്ചയായിട്ടും. വസ്ത്രം, സ്വർണം, ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലുകളില്ല, ഹോസ്പിറ്റലുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻകം കുറയുന്ന
1: സമയമാണ്.
0: ഇത് കഴിഞ്ഞിട്ട് അടുത്ത് കൂടുന്ന എപ്പോഴാണെന്നറിയോ? ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചിട്ട് എല്ലാ വീട്ടിലും പോയി വിരുന്ന് കഴിച്ച് വയറിന് എന്തൊക്കെയോ ഒരു പ്രശ്നം എന്ന് പറയുന്ന സമയത്താണ് വെക്കേഷന് ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തു പോയിട്ട് വരുന്ന റേഡിയോളജിസ്റ്റുകളും ഡോക്ടർമാർക്കും ഒക്കെ പേഷ്യൻസ് വരുന്ന ഒരു
1: സമയം
0: അതാണ്. അപ്പൊ അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത്
1: ഓക്കെ,
0: അപ്പോ നന്നായിട്ട് കഴിക്കുക, ചുറ്റുമുള്ളവർ വിശക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനം മറ്റൊരാളുടെ കണ്ണ് നിറയുക എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ദ്രോഹിക്കുമ്പോൾ, അല്ലാതൊരു മനുഷ്യനെ നമ്മൾ ദ്രോഹിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറയും. പിന്നീട് നമ്മളൊരു സാധനം പ്രതീക്ഷിക്കാത്ത, അവർ ആഗ്രഹിക്കുന്ന, ആരോടും പറഞ്ഞാൽ കിട്ടാത്തൊരു കാര്യം അറിഞ്ഞുകൊണ്ട് കൊടുക്കുമ്പം അവന്റെ കണ്ണീര് വരും,
1: ആനന്ദാശ്രു.
0: അതെ, ഒരു ആ നിമിഷം കിട്ടുന്ന ഒരു പ്രാർത്ഥനയ്ക്കാണ് ഈ ഓണം കൊണ്ട് ഭംഗിയുണ്ടാവുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ കുറേ റീൽസ് എനിക്ക് എന്റെ ഫോണിൽ തന്നെ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കിൻഡൽ റീൽസ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് പറയുന്നത് ജോലിയുടെ ഭാഗമായിട്ടാണ്. എന്നാലും എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരും ഇതേ സമയത്ത്, ഇതേമ ഇത് ഇത് ഇത് അപ്ലോഡായി വരണ്ടേ, നെറ്റ് ഇപ്പം ഭയങ്കര സ്ലോ ആവുന്ന സമയമാണ്. അപ്പൊ ഇതൊക്കെ ഏറ്റവും വലിയ കാര്യമാണ്, കാണിക്കലല്ല അറിഞ്ഞ് ചെയ്യലാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിനെ പറ്റി പറഞ്ഞപ്പോ സിനിമാ പാട്ടിലെ ഓണം, സിനിമകളിലെ ഓണപ്പാട്ടുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഓണത്തുമ്പി പാടൂ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ദാസേട്ടൻ, വീണ്ടും ദാസേട്ടൻ പാടിയൊരു പാട്ട്,
1: സൂപ്പർമാൻ
0: മൂവിയിലെ പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോ ഇതിൽ വല്ലാത്തൊരു ഒരു കുടുംബം ഇല്ലാതായി പോയ, അല്ലെങ്കിൽ
1: മനോഹരമായിട്ടുള്ള ഒരു കുടുംബം അത് ശിഥിലമായി പോകുന്ന
0: അവസ്ഥ. അതുകൊണ്ടായിരിക്കാം ഈ പലപ്പോഴും ആളുകൾക്ക് ഈ ഓണം മിസ് ചെയ്യുന്നത്, കാരണം അച്ഛനില്ലാത്തത്, അച്ഛനുണ്ടായിരുന്ന സമയത്തോണം
1: അല്ലേ
0: ഏറ്റവും കൂടുതൽ ഈ ഇച്ചിരിയൊക്കെ ഫിറ്റായിട്ട് വന്നിട്ട് വരുന്ന അച്ഛന്മാരുണ്ട്, നല്ല അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വസ്ത്രം കൊണ്ടുവരുന്ന, അവരുടെ ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് നിൽക്കുന്ന, കുടുംബത്തോടുകൂടി പൂക്കളം ഇടുന്ന, തൊടിയിലെ മുല്ലപ്പൂക്കൾ എടുത്ത് പൂമാല കെട്ടുന്ന ആ ഒരു ഓണക്കാലത്തിന്റെ ഭംഗിയൊക്കെ ഈ ഒരു സൂപ്പർമാൻ മൂവിയിലെ ഓണത്തുമ്പി പാടൂ എന്ന് പറഞ്ഞൊരു പാട്ടിലുണ്ടെന്നുള്ള. അപ്പൊ നമുക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ട്
1: വരാം.
0: ആ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഉത്രാടപ്പാച്ചിൽ നിങ്ങൾ ഓടി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ റോഡിൽ ബ്ലോക്ക് ഉണ്ട്, സദയം ക്ഷമിക്കുക, കടകളിൽ പോയിട്ട് വസ്ത്രമൊക്കെ വാങ്ങാൻ പോകുന്നവര് ബില്ലടിക്കുന്ന സമയമാകുമ്പോഴാണ് ഏറ്റവും ഡ്രസ് എടുത്തോണ്ട് വരാം, നിങ്ങൾ ബില്ലടിച്ചിട്ട് എവിടെ പോവാരാ, അത്രയും നേരം ക്യൂ നിന്ന് മാത്രം പോവാ. ആ സമയത്ത് അടുത്ത കടലോട്ട് പോയിട്ട് തിരിച്ചു വരാത്ത വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് കാരണം ഇപ്പുറത്ത് വരാൻ പറ്റത്തില്ല. ഇന്ന് പൂക്കടക്കാരൊന്നും നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല, അത് മാറിക്കണം എന്ത് വേണമെങ്കിലും പറയും. ശരി, പൂക്കടക്കാർക്ക് നമ്മള്
1: വേണ്ട,
0: അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു 8 മണി സമയത്തൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ സിസ്റ്ററൂടെ പോകുന്നത് പോവാങ്ങാനായിട്ട്. അപ്പൊ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിങ്ങനെ നോക്കിക്കുന്നു, എപ്പം നമ്മളെ വിളിക്കുന്നത്, എന്തുവാ ഇത്, ഇത് ചെയ്തിട്ടാണ് വീട്ടിൽ പോയി, എന്റെ അനിയത്തി പിന്നെയും ജോലിയാ. പിന്നീട് ഈ പറഞ്ഞതുപോലെ നൈറ്റ് ഒന്നുകൂടി ഒരു മിറ്റം തൂപ്പ് സ്വഭാവം എനിക്കുണ്ട്, വൃത്തി ഞാൻ പറഞ്ഞു ആകെ ഓണത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയമാകുമ്പഴത്തേന് ഒന്നുകൂടി ഒന്ന് ഏറ്റവും വൃത്തി നമ്മുടെ മിറ്റത്തായിരിക്കണം, ഇപ്പൊ അങ്ങനൊന്നും അല്ല. അപ്പൊ അതിനു വേണ്ടിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കും, എന്നിട്ട് ആ 12 മണിവരെയും ജോലിയായിരിക്കും. ആ ഓണത്തെ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഓരോ ഓണക്കാലവും പ്രിയമുള്ളവരോടൊപ്പം, പ്രായമായവരോടൊപ്പം, നിങ്ങൾ നാളത്തേക്കല്ല ഇന്നത്തേക്ക് തന്നെ ഓണം ആഘോഷിക്കുക, ക്ലബ്ബുകൾ കൂട്ടുക, ചേർന്നിരിക്കുക, ചേർന്ന് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാനുള്ള, ടേക്ക് റെസ്പോൺസിബിലിറ്റി, നിങ്ങളത് എടുക്കുക,
1: ഉത്തരവാദിത്വം
0: ഏറ്റെടുക്കുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. അടിച്ചു പൊളിക്കുക, ഈ കാലം ഈ ആരോഗ്യം ഈ സമയം, ഈ കാലം ഈ ആരോഗ്യം ഈ സമയം തിരിച്ചിട്ടത്തില്ല ചില്ലാവ്. അപ്പൊ കേൾക്കാം സൂപ്പർമാൻ മൂവിയിലെ ഓണത്തുമ്പി പാടു, മനോഹരമായ ഗാനം. 91.2 റേഡിയോ.

0: ചേട്ടാ ഒരു ടി വി വാങ്ങിയാലോ, ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
1: എന്തായാലും പറ്റിയ സമയം മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. ഇ എം ഐയിൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
0: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
9: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
10: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: TNC അപ്ലൈ.
11: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
11: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
13: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
14: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന് സാധനങ്ങളൊക്കെ വെക്കാനും ഇത്തിരി സൗകര്യമാകും.
1: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
0: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
15: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.

0: ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
6: 80% വരെ ഡിസ്കൗണ്ട്.
5: ഓരോ പർച്ചേസിനും മൈ ജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
6: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
9: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
10: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
9: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
10: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
11: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസ
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 450 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
12: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
13: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
14: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും.

0: ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC apply.
12: ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാണ പാച്ചില. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ. EMI-യിലും ഓഫറുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
13: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
12: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ.
14: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് രശ്മി, ഹാപ്പി ഹോം ഗാനം, അഞ്ജരി. ഉത്രാടപ്പാച്ചിലിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും കൂടെ ഓടുകയാണ്. നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ അവിടെ
15: വരും, അതെ,
14: അവിടെ കാണും. കൂടെയുള്ള നിങ്ങളുടെ സ്വന്തം സ്വാതി,
15: കൂടെയുള്ള മറ്റൊരാൾ
14: നിധിൻ, ആർജെ നിധിനുമാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പോ ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കും. നിങ്ങളുടെ ഈ തിരക്കിനിടയിൽ അത്യാവശ്യമായിട്ട് ഓണം പർച്ചേസിംഗിനല്ലാതെ കുറച്ച് പേര് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അവരാണ് അതായത് ദൂരെ നിന്ന് ലീവ്, ഇന്ന് ലീവ് എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു അവസ്ഥ.
15: അവരുടെ മനസ്സിന്റെ സന്തോഷം
14: നാട്ടിലോട്ട്, നിനക്കറിയോ ഈ നാട്ടിലോട്ടുള്ള വഴിക്കാണ് ഏറ്റവും ഭംഗി.
15: അതെ, വീട്ടിലേക്കുള്ള വഴി.
14: അതെ, നാട്ടിലേക്കുള്ള വഴി. ഞാൻ പലപ്പോഴും 1-2 തവണ റേഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൂരെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് എത്ര സന്തോഷം തരുമെന്ന് പറഞ്ഞാലും തിരികെ വരുന്ന വഴിക്ക്, വടക്കുന്നാണ് വരുന്നെന്നുണ്ടെങ്കിൽ ഒച്ചര കഴിയുമ്പോൾ കിട്ടുന്നൊരു ശ്വാസം ഉണ്ട്, അയ്യോ എന്നെ നടത്തി തിരിച്ചു. അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ കന്നേറ്റി പാലം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. കാരണം
15: കന്നേറ്റി പാലം വേണ്ട, നമ്മുടെ മറ്റേ നീണ്ടേറെ പാലം ഉണ്ടല്ലോ,
14: അത് കഴിയുമ്പോൾ
15: കിടക്കാതെ നമ്മൾ എഴുന്നേക്കും.
14: എന്റെ നാടെത്തി, എന്റെ വീടെത്തി, നമ്മുടെ വീട്ടിലെ രുചിയെത്തി. ഇങ്ങനെ ഏറ്റവും ഓണം സുന്ദരമാകുന്നത് നാട്ടിലേക്കുള്ള വഴിയുടെ ഭംഗി തന്നെയാണ്. എത്രത്തോളം ആൾ മലയാളികൾക്ക് എപ്പോഴും ഗൃഹാതുരത്വവും അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇമ്പമാണ്, കമ്പമാണ്, അത്ര സുന്ദരമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇന്ന് ജോലിയും കഴിഞ്ഞ് ദൂരെ സ്ഥലങ്ങളിലോട്ട് ബസ്സിൽ പോകുന്ന ആളുകളുടെ സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നാമത് ഹൈവേയുടെ പണി കാരണം നല്ല കണ്ടീഷനായിട്ടാണ്. പിന്നീടുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്ക്, തിരക്ക് തിരക്ക് തിരക്ക് തിരക്ക്. വലിയ സ്പീഡിലൊന്നും പോകാൻ ഒന്നും പറ്റില്ല, ക്ഷമയോടുകൂടി തന്നെ പോകാമല്ലോ. എന്നിരുന്നാലും നാട്ടിൽ ഒരാൾ കാത്തിരിക്കാനുള്ളപ്പോ ഈ പെട്ടെന്ന് എത്തുക എന്ന് പറഞ്ഞ സംഭവം ഇന്ന് എന്തായാലും നടക്കത്തില്ല. വളരെ ക്ഷമയോടുകൂടി ആ കൂട്ടത്തിലുള്ള റാലിയോ എന്തെങ്കിലും ഓണാഘോഷങ്ങളോ ചെണ്ടമേളങ്ങളോ, ചില ഷോപ്പുകളിലൊക്കെ ചെണ്ടമേളവും കൂടി കാണും ഈ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു ഓട്ടത്തിലൊക്കെയാണ് നിങ്ങളെന്ന് നമുക്കറിയാം. എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ബ്ലോക്കിൽ ഇങ്ങനെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ് ഈ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു പോകുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്തും ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുക, ചിരക്ക കുറച്ചൊക്കെ ബോറടിപ്പിക്കും, അടിപ്പിക്കും. എന്നാലും ഇങ്ങനെ കഥ പറഞ്ഞ് ഞങ്ങൾ കൂടെ വരുന്നില്ലേ എപ്പോഴും, നിങ്ങളുടെ കഥ പറഞ്ഞ് ഞങ്ങളുണ്ട്. അപ്പം ഈ ഓണക്കാലം എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മകൾ സുന്ദരമാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം ആഘോഷിക്കുക. കുറേ വർഷം കഴിയുമ്പോൾ പറയും, കഴിഞ്ഞ കൊല്ലം
15: ഞങ്ങൾ
14: എന്ത് പറയാം. അതുകൊണ്ട് തന്നെ പിശുക്ക് കാണിക്കരുത്. പിശുക്ക് എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിലല്ല, ആഘോഷിക്കുന്ന കാര്യത്തിൽ,
15: സ്നേഹത്തിലെ
14: കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. സ്നേഹം തുറന്നു തന്നെ കാട്ടുക, പ്രകടമായിട്ട് തന്നെ കാട്ടുക. പിന്നെ ഒരു വിഷസൊക്കെ അറിയിക്കുക. നിങ്ങൾ നാളെ നാളത്തെ ദിവസം നിങ്ങളെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെ. അവരുടെ തിരക്കിന്
15: തിരക്കുകൾക്കിടയിൽ നമ്മളെ വിളിക്കാൻ കാണിക്കുന്ന മനസ്സ് ആ സമയം
14: അതെ ഓർത്ത് വെക്കുന്നത്. ആണ്ടിലൊരിക്കൽ കോൾ ചെയ്യുന്ന ആളാണ് ഞാൻ. റിലേറ്റീവ്സിനെ ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബന്ധുക്കാരെ പോലും എന്റെ മാമി അവരൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഈ വിഷു ഓണം വരുന്ന സമയത്താണ്. അപ്പൊ ഈ ഒരു വർഷത്തിൽ ഈ ഒരു കോളെ രണ്ട് കോളേ വരാറുള്ളൂ. നാളെ നിങ്ങൾ ഓർത്ത് വിളിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ എത്ര തിരക്കിനിടയിലും നിങ്ങൾ മാറ്റിവെച്ച വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. അതിൽ നിങ്ങളുടെ ഫോൺ ഡയൽ ചെയ്യുന്ന ഒന്നാമത്തെ നമ്പർ, ആദ്യത്തെ നമ്പറിനോട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നമ്മളിങ്ങനെ ഇങ്ങനെ വിഷസൊക്കെ അറിയിക്കാനായിട്ട് കാത്തിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ വിഷസ് അറിയിക്കുക, വിളിക്കുക. അൺലിമിറ്റഡ് കോൾ ചെയ്യാനുള്ള ഓഫറുണ്ട്. പിന്നെ പല ആളുകൾക്കും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇടാൻ സമയം ഇടുവോ, അടുക്കളയിൽ പോയി ജോലി ചെയ്യോ, എന്ത് ചെയ്യണം എന്നറിയില്ല. അക്കൂട്ടത്തിൽ അവരെ അത്തപ്പ് വിടണം. ഭയങ്കര ക്ഷീണിതരായിരിക്കും കുറെ ആളുകള്. ഇത്രയും തിരക്ക്, ഒന്ന് ആലോചിച്ച് നോക്കിയ ഇത്രയും തിരക്ക്. എന്താണ് മലയാളികൾക്ക് ഇങ്ങനെ ഓണത്തിനോട് ഇങ്ങനെ അത് വാങ്ങാനുണ്ട്, ഇത് വാങ്ങാനുണ്ട്, പച്ചക്കറി വാങ്ങാനുണ്ട്. ഇത്രയും ദിവസം പച്ചക്കറി നേരത്തെ വാങ്ങിച്ച് അങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ.
15: അല്ല, എന്നാലും രാത്രി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാലോ.
14: മൂന്നാല് ദിവസം മുൻപ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാക്കാം. പിന്നെ തയ്യക്കട ചേച്ചിയും പറക്കും. എനിക്ക് തോന്നുന്നു ആളുകൾ തിരുവോണത്തിന് തൊട്ടപ്പുറത്ത് ദിവസത്തേക്ക് ഔട്ടത്തിലോണം ആഘോഷിക്കുന്ന ആളുകളുണ്ടെന്ന് തോന്നുന്നു. കുറെ
15: പേരുണ്ടോ?
14: കാരണം ജോലിയെല്ലാം ചെയ്ത്
15: തീർക്കണ്ടായിരുന്നു.
14: പണ്ടൊക്കെ ഉള്ളൊരു കുറെ ദിവസം അടുപ്പിച്ച്, ഇപ്പം ജോലിക്കൊക്കെ പോകുന്നോണ്ടാണ് ഒരു ദിവസം ഓണം, അടുത്ത ദിവസം ജോലി. പക്ഷെ ഈ അടുപ്പിച്ചുള്ള ദിവസങ്ങൾ മുഴുവനും ഒന്നിച്ചൊരു അഞ്ചാറ് ദിവസം ലീവ് കിട്ടുന്നതായിരുന്നു ആലോചിച്ച് നോക്കിയേ.
15: അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്താലോ.
14: ഈ റേഡിയോയില് വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞതാണ് ആഘോഷങ്ങൾ, ക്രിസ്മസ്, ഓണം, ഉത്സവം, പെരുന്നാൾ ഇങ്ങനെയുള്ള സമയങ്ങൾ.
15: കഴിഞ്ഞ
14: 10 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇല്ലാന്നുള്ളതാണ്, നമുക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓണം എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, യോ എന്റെ മോ, ഇപ്പൊ തന്നെ അപ്പുറത്ത് എല്ലാ സ്റ്റുഡിയോയിലും എല്ലാവരും ഇരിക്കുന്നതാണ്. എല്ലാവരും അപ്പോഴും ആലോചിക്കും ഇത്രയും നാളെ സമയം ഉണ്ടായിരുന്നല്ലോ.
15: ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമുക്കുണ്ട്.
14: അതെ, ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ഉത്രാടപ്പാച്ചിൽ ശരിക്കും നടക്കുന്ന ഒരു സ്ഥലമാണ് മീഡിയ എന്ന് പറയുന്നത്. അവരിതെല്ലാം കവർ ചെയ്യണം, ഈ തത്സമയം ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യം. പിന്നെ ആഘോഷം എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുക. ഒരു ജോക്കറിന്റെ ജോലിയാണ് ശരിക്കും അല്ലേ? അപ്പൊ സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും രശ്മി, ഹാപ്പി ഹോം ഉത്രാട ദിന സ്പെഷ്യൽ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സ്നേഹമുള്ളവർക്ക് വേണ്ടി ഇഷ്ടമുള്ളവരുടെ കൂടെ ചെലവഴിക്കാനും, നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് ഒരു കോള് ചെയ്യാനെങ്കിലും നിങ്ങൾ തയ്യാറാവുക, തയ്യാറെടുക്കുക. നിങ്ങൾ കഴിക്കുമ്പോൾ തൊട്ടടുത്തും എല്ലാവരും കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക.
15: അതെ,
14: നമുക്ക് ലാസ്റ്റ് സിനിമാ പാട്ട്, സിനിമകളിൽ ഒരുപാട് ഓണപ്പാട്ടുകളെ പറ്റി പറഞ്ഞു. മലയാള സിനിമയുള്ള കുറേ പാട്ടുകളുണ്ട്, ഓണം ഫീൽ ചെയ്യുന്ന പാട്ടാണ്. ഓണം ഫീൽ ചെയ്യുന്നില്ല, മലയാളത്തിൽ ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. കേരനിരകളാടും ആ പാട്ട്. പിന്നെ മലയാളം, അയ്യോ പറഞ്ഞ കൂട്ടത്തിലൊരു പാട്ട് കേട്ടിട്ടുണ്ടോ നിതിൻ? മലയാള നാടൻ കവിതയെ എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്, ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്. ശരിക്കും ഇന്ന് ഹെഡ്സെറ്റിൽ ഈ പാട്ടൊന്ന് കേൾക്കണം. ഇത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റേഡിയോയുടെ ട്യൂണൊന്നും ചെയ്ത് മാറ്റണ്ട. നിങ്ങൾ സമാധാനമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കേണ്ട ഒരു പാട്ടാണ്. അല്ലെങ്കിൽ ഈ പാട്ടിന് ശേഷം ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം, വരുന്ന പാട്ടിന് ശേഷം ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം. മലയാള നാടിൻ കവിത എന്ന് പറയുന്ന ദാസേട്ടനും അതേപോലെ തന്നെ ഫീമെയിൽ വെർഷനും ഉണ്ട്, ചിത്ര ചേച്ചിയും പാടിയൊരു പാട്ട്. നിങ്ങൾക്ക് ഓണം, ഓണം ഒരു വല്ലാത്ത ഒഴുക്കിലൂടെ പോകുന്നൊരു ഫീലിൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. ജസ്റ്റ് അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. പാട്ടുകളിലൂടെ, സ്നേഹത്തിലൂടെ, ആലിംഗനങ്ങളിലൂടെ ഈ ഓണക്കാലം നമുക്ക് ആഘോഷിക്കാം. ഉത്രാടപ്പാച്ചിലുമായിട്ട് ഇനി കുറേ പ്രോഗ്രാമുകളുണ്ട്. നാളെ ഓണാട്ടുകര പാസഞ്ചറിൽ ഞാനും സുമയായി ഓടിയെത്തുന്നതായിരിക്കും. ഓണത്തിൻ്റെ കരയാണ് ഓണാട്ടുകര. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നു, മണ്ണിന്റെ മണമുള്ള പാട്ടുകളുമായി ഓണത്തുടിതാളത്തിൽ ആദിശാസ്താംകോട്ട കൂട്ടുകാരും പാട്ടുകളും നാടൻ പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ആഘോഷിക്കൂ ഈ ഓണക്കാലം. റേഡിയോ 91.2-നോടൊപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്
15: റേഡിയോ
14: അറിയൂ,
15: ആസ്വദിക്കൂ,
14: ആഘോഷിക്കൂ.

0: ചേട്ടാ, ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
1: എന്താ സംശയം?
0: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
2: കൃത്യസമയത്താ പറഞ്ഞത്. മൈസിൽ ഇന്ന് ഉത്തരാടപ്പാച്ചില നല്ല ഓഫർ ഉണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെയും.
0: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്തരാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

0: കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:00 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ ഓഗസ്റ്റ് 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിടുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറുമെത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ BA മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PM FME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വനൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. ഒന്നര പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷകീടനാശിനികളോ തൊട്ട് തീണ്ടാതെ പൂർണ്ണമായും ജൈവരീതിയിലാണ് ഈ വിസ്മയ കൃഷി.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്രാട പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ്
1: സമ്മാനങ്ങളും. ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
0: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: കണക്ട് ആയോ?
7: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഓണമെത്തി, ഇനി ഷോപ്പിംഗിന്റെ അവസാന പാച്ചിൽ, ഉത്രാട പാച്ചിൽ. ഒരു ദിവസം മാത്രം മൈജി നൽകുന്നു 80% വരെ വിലക്കുറവ്. ഈ ഓണത്തിന് മറ്റെങ്ങും കിട്ടാത്ത ഓഫറുകൾ, ഏറ്റവും വലിയ ഓഫർ, ഏറ്റവും വലിയ വിലക്കുറവ് മൈജിയിൽ ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
1: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ ഈ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
0: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.

0: ഇരുപത്തി
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
0: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
0: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ചേട്ടാ, ഉത്രാണം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതിനല്ലേ മൈജിയുടെ ഉത്രാണ പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഉത്രാണം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
1: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ ഈ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
0: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാണ പാച്ചിൽ. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.
0: ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
1: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്. പിന്നെ ഓണ സമ്മാനം വെച്ചാൽ ടൊയോട്ട ഗ്ലാൻസ കാറിൽ കറങ്ങാം.
0: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.

ഉത്രാടമെത്തിയാൽ പിന്നെ മലയാളിയുടെ സ്പീഡ് അതൊന്നും വേറെ തന്നെയാണ്. പൂക്കളോ ഇനിയും പൂർണ്ണമായിട്ടില്ല അല്ലേ. ഓണക്കോടി വാങ്ങാനുണ്ട്, പച്ചക്കറികൾ വാങ്ങാനുണ്ട്, പായസം വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്, വീട്ടിലേക്ക് വരാനുള്ളവരെ വിളിക്കാനുണ്ട്. പക്ഷെ അതിനിടയിലും ഒരു കാര്യം ഉറപ്പാണല്ലേ, ദേ ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ആ വരവിന്റെ സന്തോഷത്തിൽ ഓരോ മലയാളിയും ദേ ഇന്ന് ഒരു ചെറിയ ഓട്ടത്തിലാണ്. ചെറിയ ഓട്ടമല്ല, ഇമ്മിടി വലിയ ഓട്ടം തന്നെയാണ്. അതാണ് നമ്മുടെ ദേ ഈ ഒരു സമയത്തെ പരിപാടിയും ഉത്രാടപ്പാച്ചിൽ. ഉത്രാടപ്പാച്ചിലായിരിക്കും ഇന്ന് എല്ലാവരും അല്ലേ. തീർച്ചയായിട്ടും ഈ ജോലിയും തിരക്കും ഒക്കെ ഉള്ളവരെല്ലാവരും ഈ ഒരു ദിവസമാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും മാറ്റിവെക്കുന്നത്. ഇന്നിനി എത്ര രാവോളമാണ് ഈ ഉത്രാടപ്പാച്ചിൽ തുടർന്ന് പോവുക എന്ന് അറിയാനേ കഴിയുന്നില്ല. നമ്മുടെ കരുനാഗപ്പള്ളിയിലേക്ക് ഒന്ന് കാലെടുത്ത് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവർ ബൈ റൂട്ടുകൾ സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇന്ന് കരുനാഗപ്പള്ളി വഴി കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഉത്രാടപ്പാച്ചിലേക്ക് സ്വാഗതം. എൻ്റെ റേഡിയോ 91.2-ൽ ഞാൻ ഗോപികയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഓടിയെത്തുന്ന മലയാളികളുടെ ഓർമ്മയിലൂടെയും പാട്ടുകളിലൂടെയും തമാശകളിലൂടെയും ഒക്കെ നമുക്ക് ഒന്നിച്ചൊന്ന് പോയാലോ. തീർച്ചയായും ഉത്രാടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് ആദ്യം എത്തുന്നത്. നാളെ ഓണം ഉണ്ണാൻ വേണ്ടി അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. ഈ ഒരു സമയത്ത് തിരക്കിലല്ലാത്ത ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടോ? അതിനുള്ള ചാൻസ് കുറവാണ്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇനി ആരാണെങ്കിലും തിരക്കിലായിരിക്കും. ഉത്രാട ദിവസത്തെ തിരക്കെന്ന് പറഞ്ഞാൽ കടകളിൽ തിരക്കാണ്, വഴികളിൽ തിരക്കാണ്, പച്ചക്കറി മാർക്കറ്റിൽ തിരക്കാണ്, തുണിക്കടയിൽ പറയേണ്ട കാര്യമുണ്ടോ, തിരക്കോട് തിരക്കാണ്. പക്ഷേ ഈ തിരക്കിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിനി എത്ര ആവശ്യതയുണ്ട്, ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സമയം ആ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. കാരണം ഈ തിരക്കിൻ്റെ ഒക്കെ പിന്നിൽ ഒരു വീടിൻ്റെ സന്തോഷമുണ്ട്, കുറേ ഏറെ പേരുടെ സന്തോഷമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അച്ഛാ ഓണക്കോടി വാങ്ങിയോ, അമ്മേ പായസത്തിനുള്ള സാധനം എടുത്തോ, ചേച്ചി പൂക്കളമിടാൻ പൂ വാങ്ങിയോ, ഇങ്ങനെ ഓരോ വീട്ടിലും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അറിയാതെ തന്നെ നമ്മളങ്ങ് പറഞ്ഞു പോകും ഓണമെത്തി. അതെ, നല്ലൊരു ഓണപ്പാട്ട് കേട്ടിട്ട് തിരികെ എത്താം കൂടുതൽ വിശേഷങ്ങളിലേക്ക്.

ഓർമ്മകളിൽ തന്നെയാണ്. ഉത്രാടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? തിരക്ക് തന്നെയാണ് അല്ലേ? പക്ഷെ അതൊരു സാധാരണ തിരക്കൊന്നും ആയിരുന്നില്ല. ഓണം വരുന്നു എന്നറിഞ്ഞതിന്റെ സന്തോഷം നിറഞ്ഞ ഒരു തിരക്ക് തന്നെയായിരുന്നു. ഇത് എന്റെ റേഡിയോ 91.2 ഉത്രാട പാച്ചിലാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പണ്ട് ഉത്രാടമായാൽ നമ്മൾ രാവിലെ തന്നെ വീടുകളിലൊരു പ്രത്യേക ഉണർവായിരുന്നു അല്ലെ? നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന മടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ അവശതയോ ഒന്നും തന്നെ ആ ഒരു ദിവസം നമ്മളിലേക്ക് എത്തി നോക്കുക കൂടിയില്ല. നമ്മൾ രാവിലെ വിളിച്ചുണർത്തുന്ന അമ്മയുടെ ഒരു വിളിയുണ്ടല്ലോ, എഴുന്നേക്ക് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അന്നത്തെ കാലത്ത്, അതായത് കുറച്ച് മുമ്പത്തെ ഒരു 90s കിഡ്സിന്റെ ഒക്കെ ഓർമ്മകളിൽ വെച്ച് പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒരു ഫോൺ എടുത്ത് ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാനൊന്നും കഴിയാത്തൊരു കാലമായിരുന്നു. ഒരു ചെറിയ പേപ്പർ എടുത്ത് അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ, എന്തൊക്കെ സാധനം വേണം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അരി, പഞ്ചസാര, ശർക്കര, തേങ്ങ, പച്ചക്കറികൾ, പിന്നെ പായസത്തിനുള്ള സാധനങ്ങൾ, പിന്നെ ആ ലിസ്റ്റും കയ്യിൽ പിടിച്ച് നമ്മൾ കടയിലേക്കൊരു ഓട്ടമാണ്. കടയിലെത്തിയാൽ അവിടെയും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ്. കടക്കാരനാണെങ്കിലോ ഒരു ഭാഗത്ത് നിന്ന് സാധനം തൂക്കുന്നു, മറ്റൊരു ഭാഗത്ത് പണം വാങ്ങുന്നു, അതിനിടയിൽ പരിചയക്കാരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു. അന്നത്തെ ഉത്രാടത്തിന് മറ്റൊരു പ്രത്യേകതയായിരുന്നു അല്ലേ ഓണക്കോടി. ഓണക്കോടി വാങ്ങാൻ കടയിൽ പോകുമ്പോൾ അച്ഛനും അമ്മയോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാകും, നിനക്ക് ഇഷ്ടമുള്ളതെടുത്തോ, പക്ഷെ അധികം വിലയുള്ളതൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ കട മുഴുവൻ നോക്കി അവസാനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം തന്നെ നമ്മൾ എടുക്കും അല്ലേ. വീട്ടിലെത്തിയാൽ പിന്നെ അതെടുത്തൊന്ന് നോക്കും, വീണ്ടും മടക്കി വെക്കും, വീണ്ടും നമ്മൾ എടുത്തു നോക്കും. കാരണം അത് ഓണക്കോടിയാണ്, അതിനൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ. പിന്നെ പൂക്കളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ ഉത്രാടത്തിൻ്റെ പ്രധാന പരിപാടികളിലൊന്ന് ഈ പൂ തേടിയുള്ള യാത്ര തന്നെയായിരുന്നു. പൂക്കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നാടിൻ്റെ വഴിയരികിൽ നിന്നും വീട്ടുമുറ്റത്ത് നിന്നും കിട്ടുന്ന പൂക്കൾ ശേഖരിക്കുന്നതായിരുന്നു ഈ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം. തുമ്പപ്പൂ, തെച്ചിപ്പൂ, കൃഷ്ണകിരീടം, അങ്ങനെ പല വിധത്തിലുള്ള പൂക്കൾ ഇതൊക്കെ ശേഖരിച്ച് ഒരു വലിയ പൂക്കുടയിലാക്കി വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ. ഇന്ന് പൂക്കൾ ഇടാൻ പൂക്കൾ പാക്കറ്റിൽ റെഡി ആയി കിട്ടും അല്ലേ. അന്നോ പൂക്കളത്തിനുള്ള പൂവും പിന്നെ നമ്മുടെ ഓർമ്മകളുടെ ഭാഗമായിരുന്നു. ഉത്രാടത്തിൻ്റെ മറ്റൊരു വലിയ കാഴ്ചയായിരുന്നു വീടുകളിലെ വൃത്തിയാക്കൽ അല്ലേ. അച്ഛനും അമ്മയും മാത്രമല്ല, വീട്ടിലെ എല്ലാവരും ചേർന്നിട്ടാണ് ഈ വീട് വൃത്തിയാക്കൽ ചടങ്ങ് നടക്കുന്നത്. പഴയ സാധനങ്ങളൊക്കെ മാറ്റിവെക്കും, മുറ്റമൊക്കെ വൃത്തിയാകും, വീടിൻ്റെ ഓരോ കോണും ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ പലതും കുറച്ചുകൂടി സ്പീഡായിട്ടുണ്ട്. ഷോപ്പിംഗ് ഓൺലൈനിലായിട്ടുണ്ട്, റെഡിമെയ്ഡ് പൂക്കളമുണ്ട്, സദ്യ ആണെങ്കിലോ ഹോം ഡെലിവറി, ഓണക്കോടി ഓൺലൈനിൽ കിട്ടും. പക്ഷേ ആ പഴയ ഉത്രാടപ്പാച്ചിലിൽ ഒരു നാട്ടിൻ പുറത്തെ നന്മയും കുടുംബത്തിൻ്റെ ഒരു ഒരുമയും, അങ്ങനെ ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നത് തന്നെ വലിയ കാര്യമാണ്. ശരിക്കും എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, അന്നത്തെ ഉത്രാടം നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്ന്, ഈ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുന്നതൊന്നുമല്ല, നമ്മൾ ഒരുമിച്ചായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. സദ്യ ഉണ്ടാക്കുന്നത് ഒരുമിച്ച്, സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് ഒരുമിച്ച്, ഒരുമിച്ചിരുന്നാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്, പൂക്കളമിടുന്നത് ഒരുമിച്ച്, ഒരുമിച്ചാണ് ഈ സന്തോഷങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പഴയ ആ ഉത്രാടത്തിൻ്റെ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക മണം തന്നെയാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ഓണക്കാലത്ത് ഓണത്തിന് ആ പഴയ ഫീല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പഴയ ഗുമ്മില്ല എന്നൊക്കെ. എന്തായാലും പൂക്കളുടെ മണം, പുതിയ വസ്ത്രത്തിൻ്റെ മണം, അടുക്കളയിൽ നിന്നെത്തുന്ന പായസത്തിൻ്റെ മണം, അതിനൊക്കെ മുകളിലായി നമ്മുടെ വീടിൻ്റെ ഒരു മണമുണ്ടല്ലോ, നമ്മുടെ സ്വന്തം വീടിൻ്റെ ഒരു മണം. ആ ഓർമ്മകളിലേക്ക് നമുക്കൊരു മനോഹരമായ പാട്ടൊക്കെ കേട്ട് ഒന്ന് കടന്നു പോകാം.

0: ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
1: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. ഈ മൈൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫർ ഉണ്ട്, പിന്നെ ഓണ സമ്മാനം വെച്ചാൽ ടൊയോട്ട ഗ്ലാൻസ കാറിൽ കറങ്ങാം.
0: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

എന്നാൽ അത് പെട്ടെന്നൊന്നും തീരില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിൽ തകൃതിയായി ഉത്രാടപ്പാച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇക്കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ കഴിയും. ഇത് എൻ്റെ റേഡിയോ 91.2 ഉത്രാടപ്പാച്ചിലിൽ ഞാനും പങ്കുചേരുന്നു, നിങ്ങൾക്കൊപ്പം ഗോപികയാണ് കൂടെയുള്ളത്. ഉത്രാട ദിവസത്തെ ഒരു തിരക്ക് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത തിരക്കായതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഓരോരോ പണികളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ഒരു തിരക്കിനിടയിൽ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അമ്മമാർ തന്നെയായിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ തന്നെ അമ്മയുടെ ഓട്ടം ദേ ആരംഭിക്കായി. പൂക്കളമിടാനുള്ള സ്ഥലം വൃത്തിയാക്കിയോ, പച്ചക്കറി വാങ്ങിയോ, തേങ്ങ ചിരകിയോ, പായസത്തിനുള്ള ശർക്കര എവിടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങളുടെ ഒരു മഴ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയിൽ വീട്ടിലെ മറ്റുള്ളവർക്ക് ഒരു പ്രധാനപ്പെട്ട ജോലി മാത്രമേ ഉള്ളൂ, അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നെ ആരെങ്കിലും ധൈര്യം സംഭരിച്ച് ചോദിക്കും, അമ്മ എന്തെങ്കിലും സഹായമൊക്കെ വേണോ? അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചു, അമ്മയുടെ മറുപടി ഉണ്ടാവും വേണ്ട എന്ന്. കാരണം അമ്മയ്ക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഇഷ്ടം. പക്ഷേ ഇഷ്ടം കേട്ടോ. എന്നാലോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ദേ അടുത്ത ചോദ്യം എത്തി. അല്ല, നീ അവിടെ വെറുതെ നിൽക്കാതെ ആ പച്ചക്കറി ഒന്ന് അരിഞ്ഞതാ? അപ്പൊ മനസ്സിലാകും വേണ്ട എന്ന് അമ്മ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഇപ്പോ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓരോ ജോലികൾ തന്നോളാം എന്നാണ് അതിന്റെ അർത്ഥം. ഉത്രാടത്തിന്റെ മറ്റൊരു പ്രധാന കഥാപാത്രം നമ്മുടെ അച്ഛനാണ് കേട്ടോ. അച്ഛന്റെ ജോലി സാധാരണയായി പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഇതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തം നൽകുക എന്നത് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരണം, അങ്ങനെ ഒരു ലിസ്റ്റ് കയ്യിലങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ കടയിൽ പോകും, തിരിച്ചെത്തും, അപ്പോഴാണ് വീട്ടിൽ ചോദ്യം തുടങ്ങുന്നത്. അതായത് കൊണ്ടുപോയ ലിസ്റ്റിൽ ഒരു പക്ഷേ ആവശ്യമുള്ള പല സാധനങ്ങളും മറന്നിട്ടുണ്ടാകും. എന്തായാലും ഇങ്ങനെയുള്ള ലിസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കോളൂ. കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യാൻ ഒരു പക്ഷേ ഉണ്ടാകാം. പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്രാടം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ഒരുക്കങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ് ഓണക്കോടി. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിലെത്തിയാൽ അത് അലമാരയിലെങ്ങും വെക്കാൻ പറ്റില്ല, ഇടയ്ക്കിടെ ഇങ്ങനെ എടുത്തു നോക്കും. പിന്നെ ഓണത്തിനിടുന്നതിന് മുൻപ് ഒരു ട്രയലൊക്കെ നോക്കും അല്ലേ. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് 2 വഴക്കൊക്കെ കിട്ടിക്കഴിയുമ്പോഴാകും ഇത് കൊണ്ടുപോയി വെക്കുന്നത്. ആ സമയത്ത് ഓരോ കുട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓണം എത്രയും വേഗം ഒന്ന് വന്നാൽ മതി, തിരുവോണദിനം എത്തിയാൽ മതി എന്നായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഉത്രാടപ്പാച്ചിലിൽ ഓടി മതി വരാത്ത, ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എത്രയും വേഗം ഓണം ഇങ്ങ് എത്തിയാൽ മതി എന്ന് തന്നെയാണ്. അതെ, ഈ സദ്യയുടെ കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഉത്രാടപ്പാച്ചിൽ അങ്ങനെ പൂർത്തിയാകില്ല അതില്ലെങ്കിൽ. കാരണം അടുക്കളയിൽ നിന്ന് ഈ ഉത്രാടപ്പാച്ചിൽ വരുന്നൊരു മണമുണ്ട്, അച്ചാറിന്റെ മണം, പരിപ്പ് വറക്കുന്നതിന്റെ മണം, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും ടിന്നുകളിലേക്കും മറ്റ് പാത്രങ്ങളിലേക്കും ഒക്കെ പകർന്നു വെക്കുന്നതിന്റെ ഒരു മണം, പിന്നെ ഉപ്പേരി വറക്കുന്നതിന്റെ ഒരു മണം, ഇവയെല്ലാം ചേർന്നാണ് ഒരു മലയാളിയുടെ മനസ്സിൽ ഓണം

0: അതിശയ
1: വീട്ടില് ചൂടൊന്നും കുറച്ചാലോ?
2: അതിനെന്താ, മൈജി ലേസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. ഇ എം ഐയിൽ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ റൈഡ് ചെയ്യാം.
1: എന്നാ നമുക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
2: ഓണത്തിന് മുമ്പ് എ സി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.

0: പുറത്തേക്കൊന്നിറങ്ങിയാൽ അവിടെയും ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിലിന്റെ കാഴ്ചയില്ലാത്ത ഒരിടം പോലും ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലില്ല. അപ്പോൾ ഇത് എൻ്റെ റേഡിയോ 91.2-ൽ ഉത്രാടപ്പാച്ചിലാണ്. നിങ്ങൾക്കൊപ്പം ചേരുന്നത് ഞാൻ ഗോപികയാണ്. ഈ ഒരു ഓണക്കാലത്ത് കച്ചവടം നല്ല പൊടി പൊടിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഉത്രാട ദിവസം അല്ലേ. ഇന്ന് ഈ ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്ന കുറച്ച് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണർ, മാത്രമല്ല സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും അങ്ങനെ തുടങ്ങി അവയുടെ ആക്സസറീസ് അടങ്ങുന്ന ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് വിറ്റഴിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ. ഇത്തവണ ഓണക്കാലത്ത് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണ, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 6,000 കോടി കടക്കും എന്നാണ് കമ്പനികളുടെ ഒരു പ്രതീക്ഷ. അതിനുശേഷം നമുക്ക് പോകേണ്ടത് തുണിക്കടകളിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ളത് ഇവിടെയും സൂപ്പർ മാർക്കറ്റുകളിലും ആയിരിക്കും അല്ലെ. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഷോപ്പുകളുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഷോപ്പിങ്ങിനല്ലാതെ അതുവഴി കടന്നു പോകേണ്ടവർ മറ്റ് മാർഗങ്ങൾ, മറ്റ് വഴികൾ, ബൈ റൂട്ടുകൾ സ്വീകരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തായാലും വളരെ മനോഹരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാനേ ആകില്ല. ഓണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ, ലോകത്ത് എല്ലായിടത്തും ഏതൊരു കോണിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്നാണ് പറയാറുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ആഘോഷങ്ങൾ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർക്ക് ഓണമെന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല അല്ലേ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ മനസ്സിലേക്ക് നാടിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. വീട്ടുമുറ്റത്തെ പൂക്കളം, അമ്മ ഉണ്ടാക്കി തരുന്ന സദ്യ, അച്ഛൻ വാങ്ങിത്തരുന്ന ഓണക്കോടി അല്ലേ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ചിരി, ഇവയെല്ലാം ഓർമ്മകളായി മാറുമ്പോഴാണ് ശരിക്കും ആ ഒരു ഓണത്തിൻ്റെ വില നമ്മുടെ മനസ്സിൽ കൂടുതലായി എത്തുന്നത്. ദൂരെ എവിടെ ഇരുന്നാലും നമ്മൾ മലയാളികളുടെ മനസ്സിൽ ഇന്നൊരു ചെറിയ കേരളമുണ്ട്. ആ കേരളത്തിന്റെ ഓരോരുത്തർ നമ്മുടെ പ്രിയപ്പെട്ടവർ ഓണം ആഘോഷിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് ഓരോരുത്തർക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ഓണം സന്തോഷത്തോടെ ആഘോഷിക്കും.
1: ചേട്ടാ, ഒരു TV വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
2: എന്തായാലും പറ്റിയ സമയം മൈജിയിൽ TVകൾക്ക് കിട്ടില്ല ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
1: ഓണത്തിന് മുൻപ് TV സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
5: ാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ോടെ പൂക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് അല്ലേ. അരളിയാണ് ഇത്തവണത്തെ പൂവിപണിയിലെ വിലയേറിയ താരം. കിലോയ്ക്ക് ശരാശരി 450 മുതൽ 600 രൂപ വരെ വിലയുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കാലാവസ്ഥയിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും കേരളത്തിലേക്ക് എത്തുന്ന പൂക്കൾക്കെല്ലാം, പ്രത്യേകിച്ച് അത്തപ്പൂക്കളം ഇടാനുള്ള പൂക്കൾക്കെല്ലാം വില കൂടുതലാണെന്നാണ് അറിയുന്നത്. ഇത്തവണ പൂക്കളം ഒരുക്കാൻ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും നാട്ടിൻ പുറത്തും ധാരാളം ജമന്തികൾ കൃഷി ചെയ്ത് തുടങ്ങിയിരുന്നു. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും കുറേയേറെ ഇത്തരത്തിലുള്ള ജമന്തിപ്പൂക്കൾ കൃഷി ഉണ്ടായിട്ടുണ്ട്, നല്ല വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു മികച്ച വരുമാന മാർഗം തന്നെയാണ് കേട്ടോ ഈ ഒരു ഓണക്കാലത്ത്. നമ്മുടെ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെയാണ് ഈ ഓണത്തിന് പൂക്കൾ എത്തുന്നത്. അതുപോലെ കോയമ്പത്തൂർ, ഹൊസൂർ, തോവാള, ബാംഗ്ലൂരു, മൈസൂർ തുടങ്ങിയ മാർക്കറ്റുകളിൽ നിന്നത്തെ ഈ ഒരു പൂക്കൾ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നത്. ഈ പൂക്കളുടെ വിലയ്ക്കൊപ്പം തന്നെ പൂക്കളത്തിലെ ട്രെൻഡുകളിലും ഒക്കെ മാറ്റമുണ്ട് കേട്ടോ. പക്ഷെ എവിടെയും മാറാത്ത ഒരു ട്രെൻഡ് ഉണ്ട്, ഈ ഉത്രാടപ്പാച്ചിൽ തന്നെ. അങ്ങനെ എൻഡ്രോയിഡ് 91.2 ഉത്രാടപ്പാച്ചിലൂടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഓണ സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ സാധനങ്ങളുടെ വിലകളൊക്കെ ഒന്നുകൂടി നോക്കുന്നത് അല്ലെ. നേന്ത്രക്കായ്ക്കൊക്കെ അസാധാരണമായ വില വർധനമാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് അത്തം തുടങ്ങിയതോടുകൂടി ഈ വില വർധനവ് ഒന്നുകൂടി കൂടി എന്ന് വേണം പറയാൻ. പിന്നെ മഴയും വേനൽ ചൂടും കാറ്റും ഒക്കെ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള നേന്ത്രക്കായയുടെ വരവും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതും ഈ വില വർധനവിന്.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: ഇതിലും വലിയ വിലക്കുറവ് ഇനി ഇല്ല. മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
2: 80% വരെ ഡിസ്കൗണ്ട്.
4: ഓരോ പർച്ചേസിനും മൈജിയുടെ ഓണസമ്മാനവും ഉറപ്പ്.
2: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.

തിരക്കുകൾക്കിടയിൽ കൂടി നമ്മൾ ഒരുപാട് ഓർമ്മകളിലൂടെ സഞ്ചരിച്ചു അല്ലേ. പക്ഷെ ഓർക്കണം, ഈ ഓണം വരുന്നത് ഒരു കലണ്ടറിലേക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്കാണ്. അതും ഒരുപോലെ. വീടുകൾ പൂക്കൾ കൊണ്ട് നിറയുന്നു, മേശകൾ സദ്യകൾ കൊണ്ട് നിറയട്ടെ, മനസ്സുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഉത്രാടപ്പാച്ചിലിൽ നമ്മളെ എത്തിക്കുന്നത് ഒരു ആഘോഷത്തിലേക്ക് തന്നെയാണ്, ഒരു സ്നേഹത്തിന്റെ ഓണ തിരക്കിലേക്ക് തന്നെയാണ്. ഇതാണ് ശരിക്കും ഉത്രാടപ്പാച്ചിൽ. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇനി ഉത്രാടപ്പാച്ചിലിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പൂക്കളും റെഡിയാണോ? ഓണക്കോടി വാങ്ങിയോ? സദ്യയുടെ സാധനങ്ങൾ എത്തിയോ? എല്ലാം റെഡിയായോ? റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഓണം ആഘോഷിക്കാം. ഇല്ലെങ്കിൽ ഇതാ ഒരു മുന്നറിയിപ്പ് ഉത്രാടപ്പാച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.

നമസ്കാരം, സ്വാഗതം ശുഭദിനത്തിലേക്ക്, നല്ലൊരു പ്രഭാതത്തിലേക്ക്. പൂക്കളും മനുഷ്യനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്രകൃതി മനുഷ്യൻ്റെ വികാരങ്ങൾക്കും മനുഷ്യൻ്റെ ജീവിത പ്രക്രിയകൾക്കുമൊക്കെ സമ്മാനമായി നൽകുന്നതാണ് പൂക്കളും ഫലങ്ങളും പഴങ്ങളുമൊക്കെ. പൂക്കൾ വിരിയുന്നതും വാടുന്നതും കൊഴിയുന്നതുമൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചതേ രാജ്ഞി കണക്കയേ നീ എന്നൊക്കെ പറയുന്ന കവിതാശകലങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. ഭൂമിയിലെ ഐശ്വര്യം അസ്ഥിരമാണെന്ന് മനുഷ്യരെ ഉണർത്താൻ വേണ്ടി പൂക്കളുടെ ജീവിതത്തെയാണ് ഉദാഹരണമായി എടുത്തത്. അതുപോലെ തന്നെ നമ്മളെ നോക്കി ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂക്കളിൽ വേറെയും ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ വിവിധ വികാരങ്ങളോടൊപ്പം നാം സഞ്ചരിക്കുമ്പോഴും പൂക്കൾ നമുക്ക് അഭിഭാജ്യ ഘടകമാണ്. പ്രണയിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പലപ്പോഴും പൂക്കളാണ്. നിഷ്കളങ്കതയുടെ സൗരഭ്യവും സൗന്ദര്യവും അതിനുള്ളതുകൊണ്ടാവാം. സ്നേഹത്തിൻ്റെ ഭാഷ്യം ചമയ്ക്കുവാൻ, പ്രണയത്തിൻ്റെ ഇഷ്ടങ്ങൾ ചേർത്തു വെക്കുവാൻ പൂക്കളെ നാം ഒരു മാധ്യമമായി സ്വീകരിച്ചത്. പിന്നീട് ജീവിതത്തിൻ്റെ പല വേളകളിലും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിൽ നാം പൂക്കൾ കൊണ്ട് വീടുകളും അമ്പലങ്ങളും വിളക്കുകളും ഒക്കെ അലങ്കരിക്കാറുണ്ട്. മരിച്ചവരോടുള്ള ആദരസൂചകമായി പൂക്കൾ വിതറാറുണ്ട്. വിവാഹവേളയിൽ മുല്ലപ്പൂ അണിഞ്ഞ പെൺകുട്ടിയും ആദ്യ രാത്രിയിൽ മുല്ലപ്പൂ വിതറിയ കിടക്കയുമൊക്കെ ചില വ്യത്യസ്തമായ സങ്കല്പങ്ങളും സന്ദേശങ്ങളുമാണ് നമുക്ക് പകർന്നു തരുന്നത്. നാം പൂക്കളിൽ കിടക്കുമ്പോൾ അതാദ്യ രാത്രിയും സന്തോഷകരമായ രാത്രിയും, നമ്മുടെ മേൽ പൂക്കൾ ഉറങ്ങുമ്പോൾ അത് ദുഃഖസാന്ദ്രമായ ദിവസവുമായി മാറുമെന്ന് നമുക്കറിയാവുന്നതാണ്. ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ പ്രകൃതികളിൽ കാണുന്ന പലതും ഭക്ഷിക്കാനും ആസ്വദിക്കാനും എന്നതിനപ്പുറത്ത് പലതും പഠിക്കാനും ചിന്തിക്കാനും കൂടിയാണ്. ഒരു പൂവ് കൈവച്ചുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി ഒരു 10 നിമിഷം എവിടെയെങ്കിലും തനിച്ചിരുന്നാൽ നിങ്ങളുടെ ഭാവനയുടെയും ചിന്തകളുടെയും, അല്ലെങ്കിൽ ആ പൂക്കൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്നായി പതിയും. കണ്ടു കളയാനും തിന്നു തീർക്കാനുമല്ല, ചിന്തിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനുമാണ് ഈ പ്രകൃതി പല സന്ദർഭങ്ങളും നമുക്കൊരുക്കിയിരിക്കുന്നത്. തിരിച്ചറിയാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
1: ചിങ്ങം പിറന്നുവല്ലോ. മനസ്സിൽ പൂക്കളുടെയും തുമ്പപ്പൂവിന്റെയും ഗന്ധം നിറയുന്ന സമയം. ഓണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കുളിരുണ്ട്. ആ ഒരു വലിയ ആഘോഷത്തിന് കൊഴുപ്പേകുന്ന നമ്മുടെ മനസ്സിൽ വേരുകളാലുന്ന മനോഹരമായ കലാരൂപങ്ങൾ, അവയാണ് ഓണത്തിന് മാറ്റിയേക്കുന്നത്. മാവേലി മണ്ണിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് ഐശ്വര്യയാണ്. ആധുനികതയുടെ തിരക്കിനിടയിലും നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്ന ചിലതാണ് ഓണത്തെയ്യവും ഓണേശ്വരനും പിന്നെ വേലൻ തുള്ളലുമൊക്കെ. ഉത്തര കേരളത്തിലെ കണ്ണൂർ ഭാഗങ്ങളിലേക്കൊന്ന് കണ്ണുപിടിച്ചു നോക്കൂ. അവിടെ ഉത്രാട നാളുകളിൽ കുഞ്ഞു കൈകളിൽ വില്ലുമേന്തി മുഖത്ത് തേപ്പും ചായവുമായി വീടുകൾ തോറും ഓണത്താർ വരും. ദേ നോക്കിക്കേ, ഇതുപോലെ.

കേരളത്തിലെ ഓണക്കാലത്ത് വീടുകളിലെത്തുന്ന മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഒരു കുഞ്ഞു തെയ്യമാണ് ഓണത്താർ. മുഖത്തെഴുത്ത്, പ്രത്യേക ഉടയാടകൾ, തലയിൽ കിരീടം എന്നിവയാണ് ഓണത്താറിന്റെ പ്രധാന വേഷവിധാനങ്ങൾ. കൈയിലോട്ടുമണിയും കിലുക്കി ഓണവില്ലും ഓണച്ചെണ്ടയുടെ താളവുമായി പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കുന്ന ആ ഒരു കാഴ്ച അതീവ മനോഹരമാണ്. മഹാബലിയുടെ ആഗമനകഥയും മാവേലിപ്പാട്ടും പാടിയാണ് ഓണത്താറിന്റെ വരവ്. മഹാബലി തമ്പുരാന്റെ കഥ പാടി നമ്മളുടെ വീട്ടുമുറ്റങ്ങളിൽ ഐശ്വര്യം നിറയ്ക്കാൻ എത്തുന്ന ഈ ഒരു കുട്ടിത്തെയ്യങ്ങൾ ആ ഒരു കാഴ്ച തന്നെ മനസ്സ് നിറയ്ക്കുന്നതാണ് അല്ലെ. മണ്ണാന്മാർ പാടുമ്പോൾ ആ ഒരു വീടുകളിൽ ഐശ്വര്യം പുനർജനിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ വഴികളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നതാണ് വേലൻ തുള്ളൽ അഥവാ ഓണം തുള്ളൽ. ഓണം തുള്ളലിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

0: വലിയ വിലക്കുറവ് ഇനിയില്ല. മൈ ജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 വരെ മാത്രം
1: 80% വരെ ഡിസ്കൗണ്ട്.
0: ഓരോ പർച്ചേസിനും മൈ ജിയുടെ ഓണ സമ്മാനവും ഉറപ്പ്.
1: വൈകല്ലേ, ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലേക്ക് വരൂ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.

കേൾക്കാം ഇത് എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടെ ഒരു യാത്ര. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഉത്തര കേരളത്തിലെ ഓണത്താറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോകാം. കോട്ടയം ജില്ലയിൽ അപൂർവ ചില സ്ഥലങ്ങളിൽ മാത്രം പ്രചാരത്തിലുള്ള, ഓണക്കാലത്ത് മാത്രം നടത്താറുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഓണം തുള്ളൽ അഥവാ വേലം തുള്ളൽ. വേല സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ഒരു കല അവതരിപ്പിക്കുന്നത്. ആരെല്ലാമാണ് ഈ ഒരു സംഘത്തിലുള്ളത്? വേലൻ, വേലത്തെ, 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി, പിന്നെ ഏത് വീട്ടിലാണോ ഈ ഒരു വേലം തുള്ളൽ നടത്തുന്നത് ആ ഒരു വീട്ടിൽപ്പെട്ട ഒരു പുരുഷൻ എന്നിവരാണ് സാധാരണയായിട്ട് സംഘത്തിലുണ്ടാവുന്നത്. ഉത്രാട നാളിലാണ് ആദ്യ കളി തുടങ്ങുന്നത്. ദേശത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചാണ് ആദ്യ പ്രകടനം. പിന്നീട് കളിസംഘം വീടുകൾ തോറും കയറി ഇറങ്ങി കലാപ്രകടനം നടത്തുന്നു. ഓട്ടുകിണ്ണത്തിൽ പേനക്കത്തി പോലുള്ള സാധനങ്ങൾ കൊണ്ട് കൂടെയുള്ള പുരുഷൻ കൊട്ടുമ്പോൾ വേലത്തി കൈത്താളമിടുന്നു. പെൺകുട്ടി കുരുത്തോല കൊണ്ട് നിർമ്മിച്ച ചാമരം വീശിക്കൊണ്ട് നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഗണപതി, സരസ്വതി എന്നിവരെ വന്ദിച്ചുകൊണ്ടുള്ള പാട്ടാണ്

ഇന്ന് മാവേലിയുടെ വരവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു. അതിനുശേഷം സന്താനഗോപാലൻ പാനയിലെ വൈകുണ്ഠ ദർശനം മുഴുവൻ പാടുന്നു. അത് കഴിഞ്ഞാൽ അമ്മാനമാട്ടം, പാറാവളയം, കുടനിവർത്തൽ, അറവുകാരൻ എന്നീ മനോഹരമായ കലാപ്രകടനങ്ങൾ വേലത്തിൽ നടത്തുന്നു. നാടിനും നാട്ടാർക്കും തമ്പുരാനും ക്ഷേമമൈശ്വര്യങ്ങൾ നേർന്ന് വേലൻ തുള്ളൽ അവസാനിക്കുമ്പോൾ നാട്ടിലെ പ്രമാണിമാർ വേലനും കുടുംബത്തിനും സമൃദ്ധമായി കഴിയാൻ വേണ്ട വക സമ്മാനങ്ങളായി നൽകി ആദരിക്കുന്നു. ഇന്ന് നഗരങ്ങളുടെ ബഹളത്തിൽ ഇതൊക്കെ പലർക്കും മന്യമായിരിക്കാം. പക്ഷെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിലൂടെ ഈ ഒരു കലകൾക്ക് ഇന്നും ഗൃഹാതുരതയുടെ ഒരു വലിയ അസ്തിത്വമുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വിളിച്ചു ഈ പാരമ്പര്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയല്ലേ? ഇനിയും ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് അറിയാം ഒരു ബ്രേക്കിന് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്.

0: വാഹനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

ആധുനികതയുടെ തിരക്കിനിടയിലും നമ്മളുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്ന ഒന്നാണ് കേരളത്തിലെ പ്രശസ്തമായ വർണ്ണാഭമായ മുഖമൂടി നൃത്തമായ കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളിയെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം മാവേലി മണ്ണിലൂടെ ഒരു യാത്രയിലൂടെ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. തൃശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ദക്ഷിണ മലബാറിന്റെ ചില ഭാഗങ്ങളിലുമായാണ് ഇത് പ്രചാരത്തിലുള്ളത്. ഓണാഘോഷവേളയിൽ കുമ്മാട്ടിക്കളി കലാകാരന്മാർ വീടുതോറും പോയി ചെറിയ സമ്മാനങ്ങൾ ശേഖരിക്കുകയും ആളുകളെ രസിപ്പിക്കുകയും ചെയ്യുന്നു. ഓണക്കാലത്ത് തൃശൂർ ജില്ലയിലെ കുമ്മാട്ടി നൃത്തങ്ങൾ വ്യാപകമാണ്. എന്നാൽ പാലക്കാട് ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുമ്മാട്ടിക്കളിയുടെ പ്രാകൃതമായ അല്ലെങ്കിൽ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ സാധിക്കും. കുമ്മാട്ടിക്കളിയുടെ ഏറ്റവും രസകരമായ ഒരു വസ്തുത അതിന്റെ വേഷവിധാനങ്ങളാണ്. നർത്തകർ കൃഷ്ണൻ, നാരദൻ, കിരാതൻ, ദാരികൻ അല്ലെങ്കിൽ വേട്ടക്കാരുടെ മുഖങ്ങൾ ചിത്രീകരിക്കുന്ന ശക്തമായി ചായം പൂശിയ വർണ്ണാഭമായ മരമൂടി ധരിക്കുന്നു. നർത്തകർ പുല്ലുകൊണ്ട് നെയ്ത പാവാടകൾ ധരിക്കുന്നു. ചിലർ കൂടുതൽ ഭംഗിയുള്ള ഒരു രൂപത്തിനായിട്ട് ശരീരം മുഴുവൻ പുൽക്കുലകൾ കൊണ്ട് മൂടുന്നു. കുമ്മാട്ടി നർത്തകർ വീടുതോറും ചുറ്റി സഞ്ചരിച്ച് ശർക്കര, അരി അല്ലെങ്കിൽ ചെറിയ അളവിൽ പണം എന്നിവ ശേഖരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാഴ്ചക്കാർ പ്രത്യേകിച്ച് കുട്ടികൾ അവരുടെ പ്രകടനത്തിൽ വളരെയധികം ആനന്ദം കണ്ടെത്തുന്നു. ഓണവില്ലെന്നറിയപ്പെടുന്ന വില്ലു പോലുള്ള ഒരു ഉപകരണത്തിന്റെ നൂൽ കമ്പനം ചെയ്താണ് നൃത്തചലനങ്ങൾക്ക് താളം നൽകുന്നത്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വിളിച്ചോതുന്ന ഈ പാരമ്പര്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനിയും ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ, ഓണത്തിന് സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
1: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകൾ ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
0: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: ചേട്ടാ ഒരു ടി വി വാങ്ങിയാലോ, ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
1: എന്തായാലും പറ്റിയ സമയ മൈജിയിൽ ടിവികൾക്ക് കിട്ടില്ല ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണ ഓഫറുകളും.
0: ഓണത്തിന് മുൻപ് ടി വി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. കേരളത്തിലെ തനതായ മറ്റൊരു പ്രശസ്തമായ കലാരൂപമാണ് പുലികളി അഥവാ കടുവാകളി. ഓണക്കാലങ്ങളിലാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിച്ചു വരാറുള്ളത്. ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കലാരൂപത്തിന്. കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലെ വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം മൂടി വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വെക്കുകയും ചെയ്യുന്നു. ഒടുക്കും തകിലുമാണ് വാദ്യങ്ങളായി ഉപയോഗിക്കാറുള്ളത്. പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരനും ഈ ഒരു സംഘത്തിലുണ്ടാകും. കടും മഞ്ഞ നിറത്തിലുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമായ ചായങ്ങളാണ് കൂടുതലായും വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. പുലികളുടെ മേൽ ഉപയോഗിക്കുന്ന ചായം ഇനാമൽ പെയിന്റ് ആണ്. ഇവ മണ്ണെണ്ണയിൽ നന്നായി കൂട്ടിച്ചേർത്താണ് ശരീരത്തിൽ പൂശുന്നത്. എന്നാൽ കാലത്തിന്റെ മാറ്റം പുലികളുടെ വേഷങ്ങളിലും പ്രകടനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ശരീരത്തിൽ പലതരം ചിത്രങ്ങളും വരയ്ക്കാറുണ്ട്. അതേപോലെ പച്ച, മഞ്ഞ, കറുപ്പ്, സിൽവർ, ചുവപ്പ്, നീല, പിങ്ക്, വയലറ്റ് എന്നിങ്ങനെ മിക്ക നിറങ്ങളിലും ഇന്ന് പുലികളെ കാണാൻ സാധിക്കും. കുടവയറുള്ള പുലികളിക്കാരെയാണ് ഇവിടെ മിക്കവാറും പ്രധാനിയായിട്ട് കാണുന്നത്. അവർ അരമണി ധരിക്കാറുണ്ട്. ഇത് കൊലുക്കി കൊലുക്കിയാണ് മിക്കവാറും ഇവർ നൃത്തം വെക്കുന്നത്. പരിപാടി കഴിഞ്ഞാൽ ഈ ഒരു ചായം ശരീരത്തിൽ നിന്നും കഴുകി കളയുന്നതും മണ്ണെണ്ണയുടെ സഹായത്തോടെ തന്നെയാണ്. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്ന ഇത്തരം പാരമ്പര്യ കലകൾ നമ്മുടെ സംസ്കാരത്തിന്റെ തനിമയാണ് വിളിച്ചു വരുന്നത്. ഈ ഒരു കലാരൂപങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമുക്ക് പാട്ടുകളുടെ ഈണം കൂടി പിടിച്ചാലോ? ഒരു ബ്രേക്കിന് ശേഷം മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആണ്.

0: ഉത്തരാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാൽ.
1: അതിനെന്താ, മൈജി ലേസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണസമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്യാം.
0: എന്നാ നമുക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് AC സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്തരാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.1 മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായും ചിലപ്പോഴൊക്കെ തിരുവാതിര ആഘോഷവേളയിലും അവതരിപ്പിക്കുന്ന രസകരമായ ഒരു കളിയാണ് തുമ്പിതുള്ളൽ. അവതരിപ്പിക്കുന്നത് നടുവിലുള്ള പെൺകുട്ടി കൈകളിലോ കരത്തിലോ ചെറിയ തുമ്പയിലകൾ പിടിച്ചിരിക്കും. ഒരു കൂട്ടം ഗായകരും നർത്തകരും അവളെ ചുറ്റിപ്പിടിച്ച് പാട്ടുകളുടെ താളത്തിനനുസരിച്ച് അവളെ പതുക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അവർ പാടുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. പാട്ടിന്റെ വേഗത കൂടുമ്പോൾ പെൺകുട്ടി ഒരു തുമ്പയെ പോലെ ആടാൻ തുടങ്ങുന്നു. പൂക്കളുടെ കുലയും പിടിച്ചിരിക്കുന്ന പെൺകുട്ടി തുമ്പയെ പോലെ തുള്ളിത്തുള്ളി അവസാനം ബോധരഹിതയായി വീഴുന്നു. ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന തുമ്പിതുള്ളൽ ഇപ്പോൾ ഓണാഘോഷങ്ങളുടെ ഭാഗമായി മാത്രമാണ് അവതരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഓണത്തല്ലിനെ കുറിച്ച് അറിയാം. ഒരു ബ്രേക്കിന് ശേഷം പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്.
0: ചേട്ടാ, മൈജിയിൽ ഇന്ന് ഉത്രാട പാച്ചിലാ. എല്ലാ പ്രോഡക്റ്റുകൾക്കും വൻ വിലക്കുറവുണ്ട്. വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകളാ. EMI ഓഫറുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നല്ല വിലപിടിപ്പുള്ള ഉറപ്പ് സമ്മാനങ്ങളും കിട്ടും.
1: എന്നാ നമുക്ക് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോവാം.
0: ഓണത്തിന് മുൻപ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാർഗൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC അപ്ലൈ.

തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടൊരു യാത്രയാണ്. ഒപ്പമുള്ളത് നിങ്ങൾ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് ഓണത്തല്ലിനെ കുറിച്ചറിയാം. കയ്യാങ്കളി അല്ലെങ്കിൽ അവിട്ടത്തല്ല് എന്നറിയപ്പെടുന്ന ഓണത്തല്ല് കളരിപ്പയറ്റ് എന്ന ആയോധനകലയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ പല്ലസേന എന്ന ഗ്രാമത്തിൽ ഇത് പരിണമിച്ചതായി പറയപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് പല്ലസേന കുറൂർ നമ്പിടി തങ്ങളുടെ തലവനെ വഞ്ചനയിലൂടെ കൊന്നതിന് പല്ലസേന ഗ്രാമവാസികൾ കുതിരവട്ടത്ത് നായർ തലവനെതിരെ നടത്തിയ യുദ്ധത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. രണ്ട് തലവന്മാരും കോഴിക്കോട് സാമൂതിരിയുടെ കീഴ്പ്പെട്ടവരായിരുന്നു. സാമൂതിരിയുടെ ഇടപെടലിനെ തുടർന്ന് യുദ്ധം ഒടുവിൽ അവസാനിച്ചു. കോലത്തിരിമാരുടെ സൈന്യത്തിന്റെ ഭാഗമായി തങ്ങൾ നയിച്ചതും പോരാടിയതുമായ നിരവധി യുദ്ധങ്ങളുടെ സ്മരണയ്ക്കായി ഈ ഒരു പ്രദേശത്തെ ആളുകൾ പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ് ഈ ഒരു ഉത്സവം. കളിയിൽ 14 മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ രണ്ട് ടീമുകളായി തിരിച്ചാണ് കളിക്കുന്നത്. ഇത് ആട്ടക്കളം എന്നും അറിയപ്പെടുന്നു. ഓരോ എതിരാളിയും ആട്ടക്കളത്തിൽ പ്രവേശിച്ച് മറ്റേ ടീമിലെ ഒരാളെ വെല്ലുവിളിക്കുന്നു. പോരാടുമ്പോൾ വൃത്തത്തിന് പുറത്ത് കാലെടുത്ത് വെക്കുന്നത് നഷ്ടമായി കണക്കാക്കുന്നു. മുതിർന്നവരുടെ മാർഗനിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും പുരുഷന്മാർ ജോഡികളായി ഒത്തുചേരുകയും ശാരീരിക പോരാട്ടം, യുദ്ധവിളി, യുദ്ധസമാനമായ പെരുമാറ്റം എന്നിവ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രകടനത്തിന്റെ പ്രധാന ഘടകം. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർ ഇതൊരു വഴിപാടായി കാണുന്നു. കൂടാതെ ഓണത്തിലെ അവിട്ടൻ നക്ഷത്രത്തിൽ വളരെയധികം ആദരിക്കപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവമാണ്. ഇടത് കൈമുട്ട് ഒരു പരിചയായും വലതു കൈ ആയുധമായും പ്രവർത്തിക്കുന്നു. മത്സരാർത്ഥികളുടെ ആയോധന ആവേശം ഉണർത്തുന്നതിൽ കാണികൾക്കൊരു പ്രധാന പങ്കുണ്ട്. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തും മലപ്പുറത്തും വടക്കൻ കേരളത്തിലെ മറ്റു ചില ഭാഗങ്ങളിലും ഈ ഒരു യുദ്ധം നിലവിലുണ്ട്. കളരിപ്പയറ്റിന്റെ പശ്ചാത്തലമുള്ള മുതിർന്നവരാണ് ഇത് കളിക്കുന്നത്. 10 മുതൽ 20 വരെ ആളുകൾ ഉൾപ്പെടുന്ന രണ്ട് ടീമുകളായി ഇവർ കളിക്കുന്നു. ഓരോ ടീമിൽ നിന്നും രണ്ടു പേർ മുന്നോട്ട് നടന്ന് ഒരാളെ കീഴടക്കുന്നതുവരെ ഈ ഒരു കളി തുടരുന്നു. ആധുനികയുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ അകന്നു പോകുന്ന നമ്മുടെ തനിമയെയും ഗ്രാമീണ സ്മരണകളെയും ഒക്കെയാണ് ഈ ഓണക്കാലം നമുക്ക് വീണ്ടും വീണ്ടും സമ്മാനിക്കുന്നത്. വരും തലമുറയ്ക്കായി ഈ പാരമ്പര്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഓണത്തിന്റെ നന്മയും സമൃദ്ധിയും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളെ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: കലാസ്നേഹികളെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ കാസറ്റിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ
1: മാവേലി കണ്ട കേരളം. കിഞ്ഞമാസം പിറന്നു, ആവാലകൃത ജനങ്ങൾ ആഹ്ലാദചിത്തരായി, അതിലേയും ഇതിലേയും ഓടി നടക്കുന്നു. വൃക്ഷലതാദികൾ പൂത്തു തളർത്തു, വണ്ടുകൾ പരാഗണത്തിനായി പാഞ്ഞു നടക്കുന്നു. പുഷ്പങ്ങളുടെ സുഗന്ധവുമായി കാറ്റ് നാട്ടിലാകെ ചുറ്റിപ്പറ്റി നടക്കുന്നു. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം തൊട്ടടുത്തെത്തിയല്ലോ എന്ന് ഓർത്തപ്പോൾ ബാമരനും പണക്കാരനും ഒരുപോലെ വ്യവരാതിയായി. അത്തന്നാളായപ്പോൾ അവർ വെപ്രാളം വർദ്ധിച്ചു. അത്തത്തിന്നാൾ ഒത്തുകൂടിയ നാട്ടുകാർ എല്ലാ ദുഃഖങ്ങളും പറഞ്ഞു പൊട്ടിച്ചിരിച്ച്.

കർക്കിടകത്തിൽ പെയ്തു തീരാത്ത മഴ കലിയിളകി പെയ്യുന്നു. കാലവർഷം കാരണം കായലുകളും കാട്ടരുവികളും കരകവിഞ്ഞൊഴുകി. കരുവീട്ടി മരങ്ങളും കാട്ടുവർഷങ്ങളും കാറ്റത്ത് കടപുഴകി വീണു. കാട്ടുചെടികളും കണിക്കൊന്നകളും കഷ്ടിച്ചു പോത്തു. കാശാവ് മരക്കൊമ്പിലിരുന്ന് കാക്ക കരഞ്ഞു. കാലത്ത് കായലിൽ കക്കാവാരാൻ പോയ കരുമാടിക്കുട്ടന്മാർ കാറ്റും കോളും കണ്ട് തിരിച്ചു പോന്നു. കരുവണ്ട് കാട്ടു ചെമ്പകത്തിനോട് കുശലം ചോദിച്ചു. കഞ്ഞുകുടി കഴിഞ്ഞ് കളരിയിൽ പോയ കുട്ടികൾ കാട് കുടിച്ചുകൊണ്ട് വന്ന കന്നുകാലികളെ കല്ലെറിഞ്ഞു. അവയൊക്കെ കെട്ടിയ കയറും പൊട്ടിച്ചു കൂത്താടി ഓടി. കാലത്ത് തന്നെ നാട്ടിൽ കാലുകുത്തിയ മാവേലി ഈ കാഴ്ചകളൊക്കെ കണ്ട് കണ്ണും തള്ളി നിന്നു. കാണുന്നതൊക്കെ സത്യമാണോ എന്ന് കണ്ണു തിരുമി നോക്കി. കണക്ക് കൂട്ടലുകൾ കാറ്റിൽ പറന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആദ്യം കണ്ട വീട്ടിലേക്ക് മാവേലി കയറി. ആ വീട്ടിൽ ഒരു പുത്രൻ തന്റെ പിതാവിനോട് പറയുന്ന വാക്കുകൾ അദ്ദേഹം കേട്ടു.

ഓർക്കാപ്പുറത്ത് ഓണം ഓടിയെത്തിയപ്പോൾ നാണുവിനും ഭാര്യ നാണിയമ്മയ്ക്കും വേവലാതിയായി. കാരണം കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അവരോർത്തു. തുണുമില്ലിൽ പണിയുള്ള നാണു ഓണത്തിന് കിട്ടിയ ബോണസുമായി ഭരണങ്ങാനത്തു നിന്നും ഓണം കൂടാൻ വീട്ടിലെത്തി. മാണിയുടെ മകൻ ജോണിയുടെ കൂടെ എണ്ണ വാങ്ങാൻ മാവേലി സ്റ്റോറിൽ പോയി. ക്ഷീണിതനായ നാണു തിണ്ണയിലിരുന്നു. ജോണിക്ക് ഉഷ്ണം തോന്നി. തിണ്ണ നിറയെ പെണ്ണുങ്ങളായിരുന്നു. പുറത്തെ ക്യൂവിൽ ആണുങ്ങളും. എണ്ണ വാങ്ങുന്ന വണ്ണമുള്ള ഒരു പെണ്ണ് ജോണിയെ നോക്കി കണ്ണെറിയുന്നത് നാണു കണ്ടു. തൊട്ട അയൽപക്കത്തെ അമ്മിണിയും പെണ്ണമ്മയും നാരായണിയും ജോണി നോക്കിയപ്പോൾ നാണിച്ചു നിന്നു. കുണുങ്ങിക്കുണുങ്ങി വന്ന ഗുണപതി എന്ന പെണ്ണ് അരി മണത്തു നോക്കി. അരി വാങ്ങിയ സുഗണൻ ഒരു കൂട്ടുകാരനോട് ക്യൂ ചൂണ്ടിക്കാട്ടി ഈണത്തിൽ പറയുന്നത് കേട്ടു.

0: എന്റെ അമ്മോ.
1: ഇതെല്ലാം കണ്ടും കേട്ടുന്ന മാവേലി രോഷാകുലനായി ആ കടക്കാരനോട് ചോദിച്ചു, ഇങ്ങനെയുള്ള അരിയാണോ പാൻ ഇവർക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് കേന്ദ്രത്തിൽ തരുന്നതാ. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട മാവേലി സ്വന്തം നിലമറന്ന് പലരെയും പലവട്ടം നോക്കി. കാലം വരുത്തിയ കോലം പലരുടെയും മുഖത്ത് നേടിലിച്ചിരുന്നു. നാലും കൂടിയ കവലയിലെ ആലിന്റെ ചുവട്ടിൽ ഓലക്കൂടെ ചാരി വെച്ചിട്ട് വെയിലേക്കാത്ത സ്ഥലത്ത് വെറും നിലത്ത് മാവേലി കാലം നീട്ടിയിരുന്നു. തലപ്പാവ് ലെവലിൽ വെച്ചു. കല്ലും നെല്ലും പുല്ലുമുള്ള അരി കണ്ടപ്പോൾ മാവേലി തകർന്നു. ഈ സമയം ഒരത്ഭുത ജീവിയെ കാണുന്നത് പോലെ ആളുകൾ മാവേലിക്ക് ചുറ്റും കൂടി. തല തിരിഞ്ഞ ചിലർ തലപ്പാവിൽ തൊട്ട് നോക്കി, ചിലർ ചേലയിൽ പിടിച്ചു വലിച്ചു, ഓലക്കൂടെ എടുത്തു നോക്കി. വെയിലേറ്റ് വലഞ്ഞ മാവേലി വലിവുള്ളവരെ പോലെ വലിക്കാൻ തുടങ്ങി. ആ ഇരിപ്പിൽ മറ്റൊരു ബോർഡിലേക്ക് നോക്കിയ മാവേലി തന്റെ സ്വന്തം തലയിൽ പലവട്ടം തപ്പി നോക്കി.

വട്ടം കൂടുതുന്ന നാട്ടുകാർ മഹാബലിയെ വട്ടുപോലെ തട്ടി. പെട്ടെന്ന് തന്നെ എല്ലാവരെയും തട്ടിമാറ്റി കഷ്ടപ്പെട്ട് അദ്ദേഹം പുറത്തു കടന്നു. പട്ടണത്തിൽ നിന്നും ഒട്ടും വൈകാതെ രക്ഷപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാർ തന്റെ നട്ടില് പൊട്ടിക്കും എന്ന് അദ്ദേഹം ഭയന്നു. ഫുട്പാത്തിൽ തട്ടുകടയും പെട്ടിക്കടയും നടത്തുന്ന ഒരാൾ അദ്ദേഹത്തെ കണ്ട് പൊട്ടിച്ചിരിച്ചു. തൊട്ടടുത്തിരുന്ന കുട്ട നിന്ന സ്ത്രീ കഷ്ടം പറഞ്ഞു. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചുകുട്ടി പേടിച്ച് പൊട്ടിക്കരഞ്ഞു. പാലക്കാട്ടേക്ക് ഓടുന്ന കുട്ടായി എന്ന ബസ് ഗട്ടറിൽ വീണപ്പോൾ ടയർ പൊട്ടി. ആ ശബ്ദം കേട്ട് മാവേലി ഞെട്ടി. മുട്ടൻ കെട്ടിടങ്ങൾ ഇഷ്ടം പോലെ പട്ടണത്തിൽ കണ്ടു. നേട്ടവും കോട്ടവും സ്പഷ്ടമായി മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ തനിക്കൊരു നഷ്ടവും വരില്ലായിരുന്നുവെന്ന് അദ്ദേഹം ഓർത്തു. കുടിവെള്ളമെടുക്കാൻ കുഴൽക്കിണറിന് സമീപം കുടവുമായി വന്ന രണ്ടു തരുണീമണികൾ പറയുന്ന വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു.

മുക്കിനും മുക്കിനും മാ വാരികകളും മാസികകളുമാണെന്ന് മൂന്നാൾ മുൻപ് മുഖം കാണിക്കാൻ പാതാളത്തിൽ വന്ന ഒരു മാന്ത്രിക നോവലിസ്റ്റ് തന്നോട് പറഞ്ഞിരുന്നു. തന്നെ അപമാനിക്കാൻ വേണ്ടി മാവേലി എന്ന മലയാളത്തിലൊരു മൂന്നാം കിട മാസികയ്ക്ക് പേരിട്ടിരിക്കുന്നു. മനമടുത്ത് അദ്ദേഹം നടന്നു കൊഴിഞ്ഞപ്പോൾ ഒരു പുഴയുടെ അടുത്തുള്ള മരത്തിന്റെ നിഴലിലിരുന്നു. കയ്യിൽ കരുതിയിരുന്ന പഴം കഴിച്ചു. മഴ മൂലം തന്റെ ഉദ്യമം പാഴാകുമല്ലോ എന്നും അദ്ദേഹം ഓർത്തു. അഴകുള്ള ഒരു പെണ്ണ് വഞ്ചിയിൽ തുഴഞ്ഞു പോകുന്നത് കണ്ടു. താഴത്തെ കടവിൽ താഴമ്പൂ മണമുള്ള സോപ്പ് തേച്ചൊരു പയ്യൻ കുളിക്കുന്നു. പുഴയിലേക്ക് മിഴിനട്ടിരിക്കുമ്പോൾ കഴുത്തിന് വേദന തോന്നി. കുഴമ്പെടുത്ത് തേച്ചു. ആഴ്ചകളോളം ഈ പുഴയിലെ ഒഴുക്കിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. മഴ മൂലം പുഴയോരത്തെ പൂഴിയായി ഒഴുകിപ്പോയിരിക്കുന്നു. പെട്ടെന്നൊരു ബഹളം. മാവേലി ചിന്തകളിൽ നിന്ന് ഉണർന്നു. ഒന്ന് മനസ്സിലാകാതെ അദ്ദേഹം മിഴിച്ചിരുന്നു. ഒരാൾ വടക്കോട്ടോടുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്നറിയാൻ അയാൾ വന്ന വഴിക്ക് മാവേലി നടന്നു. വഴിയിൽ കണ്ടു ഒരാളോട് കാര്യം തിരക്കി.

ആ സംഭവത്തിൽ മാവേലിക്ക് പശ്ചാത്താപം തോന്നി. ഒച്ച വെച്ച് കരയുന്ന ആ കൊച്ചിന്റെ അച്ചായനെയും അമ്മച്ചയെയും ആയിരത്തെ ആലുച്ചനും അച്ചാമ്മയും ഓടിച്ചെന്ന് സമാധാനിപ്പിച്ചു. മെച്ചമായി തേച്ച പച്ച ഷർട്ടിട്ട് വന്ന ബേബിച്ചൻ ആ സംഭവത്തെ പുച്ഛിച്ചു. അച്ചാമ്മയുടെ ചെമ്പിച്ച തലമുടിയിൽ തേച്ച ഹെയർഡൈ ആലുച്ചന്റെ ഷർട്ടിൽ പറ്റിപ്പിടിച്ചു. ഓട്ടോ വന്നെന്നാര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. രക്തത്തിൽ കുളിച്ച് ആ പെൺകുട്ടിയെ ഓട്ടോയിൽ കയറ്റി ആശുപത്രി ലക്ഷ്യമാക്കി നീക്കി. ആ പാവം പെൺകുട്ടിക്ക് അപകടം പിണഞ്ഞതിൽ മാവേലിക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നു. ആ വീടിന്റെ പടിയിൽ താടിച്ച് കയ്യും കൊടുത്ത് മാവേലി ഇരുന്നു. ഇരുന്ന് മടുത്തപ്പോൾ നടന്നു. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും കടിക്കാനായി ചാടി വന്ന ഒരു പട്ടിയെ കണ്ടുകൊണ്ട് കാടും തോടും ചാടി സ്പീഡിൽ മാവേലി ഓടി. തടിയുള്ളൊരു പയ്യൻ വടിയെടുത്ത് പട്ടിയെ ഓടിച്ചു. കുടിച്ചു കൂത്താടി വന്ന ഒരാൾ സ്ഫുടമല്ലാത്ത വാക്കുകളാൽ പയ്യന്റെ നേരെ ജാട കാട്ടി. ഓടാ എന്ന് പറഞ്ഞപ്പോൾ ചാടി ഇടിക്കാൻ വന്നു. മാവേലി തടസ്സം പിടിച്ചു. ഭാഗ്യത്തിന് തടി ഏടായില്ല. അടുത്ത വീട്ടിൽ നിന്നും ഒരു ബഹളം കേട്ട മാവേലി ഞെട്ടി. വീടിന്റെ മുറ്റത്ത് തുടയിൽ കിടന്ന് പിടയ്ക്കുന്ന ബാലികയുടെ നിലവിളി കേട്ട് മാവേലി ഓടിച്ചെന്നു. അടുത്തുനിന്ന് ഒരാൾ അദ്ദേഹത്തെ തടഞ്ഞു.

0: നീളമുള്ള തുടലിൽ പുളിമരത്തിൽ തളച്ചിട്ട ആ പെണ്ണിന്റെ തലയിൽ വൈദ്യനായ ഒരു കിളവൻ തളം വെച്ചു. തുള്ളിക്കൊണ്ടിരുന്ന ആ പെണ്ണ് അയാളെ അള്ളിപ്പറിച്ചു. എന്നിട്ടും മാറാതായപ്പോൾ തള്ളി ചെളിയിൽ മറിച്ചിട്ടു. തന്റെ കള്ളി വെളിച്ചത്താകുമോ എന്ന് ഭയന്ന് പുള്ളി ആൾക്കൂട്ടത്തിൽ ഊളിയിട്ടു. മാവേലിയുടെ ഉള്ളു തേങ്ങി. ഉള്ളി വാങ്ങി വന്ന പെണ്ണിന്റെ തള്ള തൊള്ള തുറന്ന് നിലവിളിച്ചു. അപ്പൻ പളിയിൽ നേർന്നു. ചുള്ളിക്കമ്പുകൾ കൊണ്ട് അവൾ മറ്റുള്ളവരെ എറിഞ്ഞു. വള്ളത്തിൽ പള്ളത്തിന് പോയിട്ട് വന്ന ആങ്ങള ആ കാഴ്ച കണ്ട് പള്ളക്കടിച്ച് കരഞ്ഞു. വിളിച്ചു വരുത്തിയ വണ്ടിയിൽ കയറ്റുമ്പോഴും ആ പെണ്ണ് തുള്ളിക്കൊണ്ടിരുന്നു. ആളുകൾ പിരിഞ്ഞു. മുറ്റത്ത് മാവേലി തനിച്ചായി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. വീടുകളിൽ ഇരുന്ന് പലരും സൂക്ഷിച്ചു നോക്കി. അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. മനസ്സാകെ മരവിച്ചിരിക്കുന്നു. മനക്കോട്ടകൾ പലതും തകർന്നു. അപ്പോൾ എതിരെ കരഞ്ഞുകൊണ്ട് വന്ന ഒരാളെ കണ്ട് മാവേലിക്ക് സങ്കടം തോന്നി. എന്താ, എന്ത് സംഭവിച്ചു?
1: ഹാ

അയാളുടെ കൂടെ ആശുപത്രി വരെ പോകണമെന്ന് മാവേലിക്ക് അതിയായ ആശ ഉണ്ടായിരുന്നു. എങ്കിലും ദേശക്കാർ തന്നെപ്പറ്റി മോശമായി കരുതുമല്ലോ എന്നോർത്ത് നിരാശയോടെ അത് ഉപേക്ഷിച്ചു. ശേഷിക്കുന്ന സമയം വേസ്റ്റാക്കാതെ നടന്നു. ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ലാത്ത സന്ദർശനം ഈ പ്രാവശ്യം മുടക്കം കൂടാതെ നടക്കണമെന്ന് അദ്ദേഹം ആശിച്ചു. ദേഹത്തിന് അതിയായ വേദന തോന്നിയെങ്കിലും അതൊന്നും വകവച്ചില്ല. വീർത്ത വയറുമായി എതിരെ വന്ന ഒരാൾ ആശുപത്രിയിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ക്ഷീണമുണ്ടായിട്ടും അയാളുടെ കൂടെ മാവേലിയും ആശുപത്രിയിലേക്ക് നടന്നു. ആപത്തെന്നൊരു വാക്ക് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത താൻ ആപത്തിന്റെ ഒത്ത നടുക്കാണല്ലോ വന്ന് പെട്ടതെന്ന് ഖേദത്തോടെ ഓർത്തു. ഗവൺമെന്റ് ആശുപത്രിയിലെത്തിയെന്ന് അവിടുത്തെ ദുർഗന്ധം അടിച്ചപ്പോഴാണ് മനസ്സിലായത്. മരുന്നിന്റെയും ഗുളികയുടെയും ഗന്ധമുള്ള ഡോക്ടറുടെ മുറിയിലേക്ക് അയാളുടെ ഒപ്പം മാവേലിയും കടന്നു ചെന്നു. അയാൾ

ഹവേലി മനസ്സിൽ പറഞ്ഞു. റേഷൻ ചോറ് ഒരാഴ്ച തികച്ചു കഴിക്കുന്നവന് ധീരതയ്ക്കുള്ള അവാർഡ് നൽകണം. അദ്ദേഹം അവിടെ നിന്നില്ല. വർഷത്തിലൊരിക്കൽ വിരുന്ന് വരുന്ന തിരുവോണത്തിന് ഒരുങ്ങി നിൽക്കുന്ന മലയാള മക്കളെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ആ റൂമിന് പുറത്ത് കടന്നു. ആശുപത്രിയുടെ ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപ് പുറത്ത് കടക്കുവാനായി വേഗത്തിൽ നടന്നു. ഗേറ്റിനടുത്ത് നിന്ന് രണ്ട് ഡോക്ടർമാർ പറയുകയാണ്,

ആതുര സേവനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ആ ഡോക്ടർമാരുടെ ആത്മനൊമ്പരം അദ്ദേഹത്തിന് മനസ്സിലായി. അവരുടെ അവലാദികൾക്ക് അർത്ഥമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പല സ്വഭാവമുള്ള, പല രോഗങ്ങളുള്ള എത്ര പേരോടാണ് നിത്യവും ഇവർ ഇടപഴകുന്നത്. ദേശീയ ഉത്സവമായ ഓണത്തിന് പോലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഇവരുടെ ക്ഷമയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല, അദ്ദേഹം ചിന്തിച്ചു. ഓണത്തിന്റെ ആർപ്പുവിളികളും കുരവയും ആ നാട്ടിലെങ്ങും നിറഞ്ഞു നിന്നു. ജനങ്ങൾ ഉത്സാഹഭരിതരായി രാവും പകലും വിനോദങ്ങളുടെ സമയം ചെലവഴിച്ചു. പാമരനും പണക്കാരനും പ്രായഭേദമന്യേ വർഗഭേദമന്യേ ഇതിൽ പങ്കുണ്ട്. കുട്ടികളിൽ ചിലർ പടക്കം പൊട്ടിക്കുന്നു, ചിലർ കമ്പിത്തിരി കത്തിക്കുന്നു, അവരോടൊപ്പം മുതിർന്നവരും. പെട്ടെന്നാണ് ആ സംഭവം ഉണ്ടായത്. നിമിഷങ്ങൾക്കുള്ളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി നാല് വശത്തേക്കും ഓടി. ദീനരോദനങ്ങളും അലർച്ചയും കൊണ്ട് ആ ഗ്രാമം പോലും വിറച്ചു തുള്ളി. രക്തത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹം. വേദന കൊണ്ട് ആ പയ്യൻ അലറുന്നു. കണ്ടവർ പൊട്ടിക്കറിഞ്ഞു. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരു കാർ ചീറിപ്പാഞ്ഞു വന്നു. ആരൊക്കെയോ ചേർന്ന് ആ കുട്ടിയെ കാറിൽ കയറ്റി. മാവേലി മനൻ ആൾക്കൂട്ടത്തിലേക്ക് ഓടിക്കതച്ച് കയറി. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു,

ആ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിരാശ തളം കെട്ടിയ മനസ്സുമായി ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോൾ മനസ്സ് മന്ത്രിച്ചു, ഈശ്വര ആ പയ്യനെ രക്ഷിക്കണേ. അദ്ദേഹം സ്വയം ഓർത്തു, തന്റെ നാട്ടിൽ മുഴുവൻ അപകടങ്ങൾ, സാധുക്കളായ തന്റെ ജനങ്ങളെ ഭഗവാനെ രക്ഷിക്കില്ലേ. എല്ലാം കണ്ടും കേട്ടും എന്റെ മനസ്സ് തകരുന്നു. ഈശ്വര ഇവരെ നീ പരീക്ഷിക്കുകയാണോ? യാത്രാക്ഷീണം മാറാൻ വേണ്ടി അടുത്ത കടയിൽ അദ്ദേഹം കയറിയിരുന്നു. അറിയാതെ ഉറങ്ങിപ്പോയി. മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. അവിചാരിതമായി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. നാല് വശത്തേക്ക് നോക്കി. അടുത്ത കടയിലിരുന്ന ഒരാൾ പത്രം വായിക്കുന്ന ശബ്ദം കേട്ടാണ് താൻ ഉണർന്നതെന്ന് മനസ്സിലായി. പത്രം വായിക്കുന്ന ആളിനോട് മാവേലിമന്നൻ ചോദിച്ച്, എവിടെയാ ഈ സംഭവം നടന്നത്? നീണ്ടകര.

മദ്യം കുടിച്ച് മരിച്ചവർക്കും അന്ധന്മാരായവർക്കും മാവേലി മനസ്സുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഈശ്വരനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം മടുത്തു. തന്റെ നാടിന് ഏകശനിയാണോ കണ്ടകശനിയാണോ ഒരു പിടുത്തവുമില്ല. അദ്ദേഹം സ്വയം ഓർത്ത് തന്റെ ഭരണകാലത്ത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും മുഖങ്ങൾ മാത്രമാണ്. ഇവിടെ ശാന്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നാൽ അപകടമാണ്. ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ശാന്തി വീണ്ടെടുക്കണം. അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങി. ആ ഗ്രാമത്തിലുള്ള ഒരു ജവളിക്കടയിൽ അതിഭയങ്കരമായ ബഹളം. ജനങ്ങൾ ക്ഷുഭിതരായി തടിച്ചുകൂടി നിൽക്കുന്നു. മാവേലി അങ്ങോട്ട് ഓടിച്ചെന്നു. വിവരങ്ങൾ അന്വേഷിച്ച് രണ്ടു നാൾ മുൻപ് ആ കടയിൽ നിന്ന് ഓണക്കോടി വാങ്ങിയ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ കടക്കാരന്റെ കുത്തിന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി. കടക്കാരൻ ഒറ്റാലകപ്പെട്ട വരാലിനെ പോലെ വട്ടം കറങ്ങുകയാണ്. ഒരാൾ കടക്കാരനോട് ചോദിച്ചു,

0: ഭഗവാനെ, പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇവിടെ സൗകര്യമില്ല. എന്തൊക്കെയായാലും ഗ്രാമത്തിൽ തന്നെ കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താതെ എല്ലായിടത്തും കയറി ഇറങ്ങാം. മാവേലി ധൃതിയിൽ പല വീടുകളിലും കയറി പല സ്ഥലത്തു നിന്നും തണുപ്പും സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നാട്ടുവഴിയിലേക്ക് ഇറങ്ങി വന്ന അദ്ദേഹം ആ കാഴ്ച കണ്ട് എവിടേക്ക് ഓടണമെന്നോർത്ത് തരിച്ചു നിന്നു.
1: താൻ വന്നു വിട്ടത് ഒരു കടുവാ വളർത്തൽ കേന്ദ്രത്തിലാണോ എന്ന് അദ്ദേഹത്തിന് സംശയമായി. പിന്നെയാണ് മനസ്സിലായത് തന്നെ സ്വീകരിക്കാൻ ഗ്രാമവാസികൾ കടുവാകളിയുടെ അകമ്പടിയോടെ വരികയാണെന്ന്.
0: അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ അഞ്ജലിബദ്ധനെ അദ്ദേഹം നിന്നു. തന്നെ സ്വീകരിക്കാനല്ല,
1: കടുവാകളിക്കാരുടെ ദേശീയ സമര പ്രചരണ ജാഥയാണ് ആ വരുന്നതെന്ന് രണ്ടുപേർ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്.

കളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ, കടുവാ കളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ.

ജാഥ കടന്നു പോകുന്നവരെ മാവേലി വഴിവെക്കിൽ ഒതുങ്ങി നിന്നു. ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടക്കുന്ന മാവേലി നേരം സന്ധ്യമായത് അറിഞ്ഞില്ല. തൊട്ടടുത്തുള്ള ഒരു വിശ്രമ സംഗമത്തിൽ രാത്രി കഴിച്ചു കൂട്ടാനായി അദ്ദേഹം കയറി. അവിടെ കിടക്കുമ്പോൾ പകലുണ്ടായ സംഭവങ്ങളെല്ലാം ഒരു സ്ക്രീനിൽ എന്ന പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു. 10 ദിവസത്തെ സന്ദർശനം വേണ്ടെന്ന് വെച്ച് താൻ മടങ്ങിയാൽ തന്റെ പ്രജകൾ തന്നെ പറ്റി എന്ത് വിചാരിക്കും, അദ്ദേഹം ചിന്തിച്ചു. പെട്ടെന്ന് അയൽപക്കത്തുണ്ടായ ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് അന്ത്യം വന്നു. കാരണമെന്തെന്നറിയാൻ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു. 10-12 വയസ്സുള്ള ഒരു പയ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരാൾ അലറുന്നു.

ദുഷ്ടന്റെ കയ്യിൽ നിന്നും നല്ലവരായ ചിലർ ആ പയ്യനെ രക്ഷിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മനം തകർന്ന മാവേലി മാവിൽ ചാരി മ്ലാന വദനനായി മുഖം കുനിച്ചു നിന്നു. വളരെയേറെ പ്രതീക്ഷകളോടെ നാട് കാണുവാനിറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഈ 10 ദിവസം എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതി. പിറ്റേന്ന് പതിവ് പോലെ നാട് കാണുവാനിറങ്ങിത്തിരിച്ച അദ്ദേഹം ഒരു വീടിന്റെ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഒരു സ്ത്രീ മറ്റൊരാളോട് പറയുകയാണ്.

0: അപ്പോൾ അതാണ് കുട്ടികളെ പുറത്ത് കാണാതിരിക്കുന്നതിന്റെ കാരണം. എങ്കിലും അവര് പറഞ്ഞത് ഏത് കളിയുടെ കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ വൺഡേ മാച്ചെന്നും ത്രീഡേ മാച്ചെന്നും അദ്ദേഹം അവരോട് ചോദിച്ചു. മക്കളെ, ഈ പൊരിവയിലത്ത് കുറ്റിക്കാല് നാട്ടി പന്തറിഞ്ഞ് കളിക്കുന്ന കളിയുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? എന്റെ അപ്പാപ്പ, അത് കുറ്റിക്കാല് കളിയല്ല, അത് ക്രിക്കറ്റാ, ക്രിക്കറ്റ്. ഒരു ബാലൻ മാവേലിയോട് ചോദിച്ചു, അപ്പാപ്പ നേതാ, ഇവിടെ എങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എടാ, എന്നെ അറിയത്തില്ലേ? ഞാനാണ് മാവേലി. മാവേലിയോ? അതാരാടാ ഈ മാവേലി? നമ്മുടെ മമ്മൂട്ടിയെ പോലെ വല്ല സൂപ്പർ സ്റ്റാറോ മറ്റോ ആണോ? ഭഗവാനെ, എന്റെ നാട്ടിലെ കുട്ടികൾക്ക് എന്നെ അറിയത്തില്ലെന്നോ? അതെങ്ങനെ എന്നെ കുട്ടികൾക്ക് അറിയും? മുതിർന്നവർ വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ? അവര് മറന്നുപോകും, പിന്നെ എങ്ങനെയാ കുട്ടികൾ മറക്കാതിരിക്കുന്നത്?
1: അദ്ദേഹത്തിന്റെ ഉള്ളു തേങ്ങി സങ്കടത്തോടെ നടന്നു. പുറകിൽ നിന്ന് കുട്ടികളിൽ ഒരാൾ പറയുന്നത് കേട്ടു, പിടികിട്ടാപ്പുള്ളിയായ സുകുമാര കുറുപ്പ് വല്ലവരും ആണോ? ദൈവമേ, ഈ പറയുന്ന കുറുപ്പിനെ ആയിരിക്കും രണ്ടു കൊല്ലം മുമ്പ് CBI പാതാളത്തിൽ തിരക്കി വന്നത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും പോയില്ലെങ്കിൽ ഈ നശിച്ച നാട്ടുകാർ എന്നെ പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ?
0: വർദ്ധിച്ചു വരുന്ന ലോകകപ്പ് മരണങ്ങളും മർദ്ദനത്തിന്റെ കഥകളും മീശ പറിച്ചതുമായ കാര്യങ്ങൾ പാതാളത്തിൽ വരെ പാട്ടായിരിക്കുകയാണ്. എന്തിനാണ് വെറുതെ അടിയിരിക്കുന്നിടത്തുകൊണ്ട് കേട് കാണിക്കുന്നത്? ഹൈസ്പീഡിൽ നട്ടുച്ച സമയത്ത് പൊടി പാറുന്ന പഞ്ചായത്ത് റോഡിലൂടെ വരവശനായി അദ്ദേഹം നടന്നു. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ റേഡിയോയിലൂടെ വസ്ത്രങ്ങളുടെ പരസ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തരണീമണി വഞ്ചിപ്പാട്ട് മാതിരി അടുത്ത വീട്ടിലെ തന്റെ കൂട്ടുകാരിയോട് പറയുന്ന വാക്കുകൾ അദ്ദേഹം കേട്ടേ.

ആ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് അടങ്ങാത്ത ആശ തോന്നി. മുൻപ് പലപ്പോഴും താൻ കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ അന്നൊന്നും സമയക്കുറവ് മൂലം കാണുവാൻ സാധിച്ചില്ല. നാട്ടുകാരിൽ നിന്നും തനിച്ച് കിട്ടിയ അവഗണനയാൽ മനസ്സിനൊന്തിരിക്കുന്ന ഈ സമയത്ത് വള്ളംകളി കണ്ടാൽ അല്പമെങ്കിൽ സന്തോഷം ലഭിക്കുമെന്ന് മാവേലിക്ക് തോന്നി. മടങ്ങിപ്പോകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുൻപ് തന്റെ ചിരകാലാഭിലാഷമായ വള്ളംകളി ഒന്ന് കാണാം. വള്ളംകളി നടക്കുന്ന കായലിനെ ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. ആ റോഡിലൂടെ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത മാവേലിക്ക് ആ യാത്ര ദുരിതപൂർണമായിരുന്നു. ഗട്ടറുകളിൽ വീഴാതെ ഒരു അഭ്യാസിയെപ്പോലെ അദ്ദേഹം ചാടി ചാടി നടന്നു. എതിരെ ചീറിപ്പാഞ്ഞു വന്ന ലോറിക്ക് സൈഡ് കൊടുക്കവേ ആഴമുള്ളൊരു കുഴിയിൽ കമഴ് നടച്ചു വീണു. ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാലുളുക്കി. ഇനി എന്ത് വന്നാലും പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ഞൊണ്ടി ഞൊണ്ടി കായൽ തീരത്തേക്ക് നടന്നു. അവിടുത്തെ ജനപ്രളയം കണ്ട് മാവേലി അന്തം വിട്ടു. കായലിൽ ഇരു സൈഡിലും അവർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അവരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറുവാൻ മാവേലി ശ്രമിച്ചു. അപ്പോഴൊക്കെ ചിലർ അദ്ദേഹത്തെ പുറത്തേക്ക് ആഞ്ഞു തള്ളി. മനസ്സ് മടുത്ത അദ്ദേഹം പിന്നെ ആ ഉദ്യമത്തിന് മുതിർന്നില്ല. കറങ്ങി നടന്ന് ഗാലറിയുടെ സമീപത്തെത്തിയ മാവേലിയെ ഒരു പോലീസുകാരൻ ഗാലറിയിലേക്ക് കയറ്റിവിട്ടു. കാലിന്റെ വേദന സഹിക്കാൻ വയ്യാതെ ആദ്യം കണ്ട സീറ്റിൽ തന്നെ അദ്ദേഹം ഇരുന്നു. പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം.

0: തന്റെ മകളുടെ മകളാകാൻ മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി തന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരായിരം വാമനന്മാർ ഒരുമിച്ച് തന്റെ തലയിൽ ചവിട്ടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. പാതാളത്തിൽ നിന്നും താൻ വരുമ്പോൾ മനസ്സ് നിറയെ എന്തെന്ത് പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നു. ഞാൻ മരിച്ച നാടാണോ ഇത്? അല്ല അല്ല, ഈ നാടല്ല. വഞ്ചനയും ചതിയും ഈ നാടിന്റെ മുഖമുദ്രയായിരിക്കുന്നു. എന്റെ നാട്ടിൽ കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലെന്ന് എത്രപേരോട് ഞാൻ ആണയിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാം വെറും തുണ, എല്ലാം വെറും തുണ. ഇല്ല, ഈ നാട്ടിൽ ഞാനില്ല, ഈ നാട്ടിൽ ഞാനില്ല. വയ്യ, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു.
1: എന്നെ മറന്നു, ഓണം മറന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.